ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 3, കൊല്ലവർഷം 1202 കന്നി 9, 2026 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 39 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ശാന്തൻ ചരുവിൽ.
1: ഇന്ന് കേരള സമൂഹം അഭിമുഖീകരിക്കുന്ന ഭീതിജനകമായ ഒരു യാഥാർത്ഥ്യം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളാണ്. ആത്മഹത്യാ പ്രവണതയിൽ പുതുതായി കണ്ടുവരുന്ന രണ്ട് പ്രതിഭാസങ്ങൾ. വ്യക്തികളിൽ ഒതുങ്ങി നിന്നിരുന്ന ആത്മഹത്യ കൂട്ട ആത്മഹത്യകൾക്ക് വഴിമാറിക്കൊടുത്തു എന്നതാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കുക, പ്രണയ ജോഡികൾ കൂട്ടുകാർ ഒത്തുചേർന്ന് ആത്മഹത്യ ചെയ്യുക തുടങ്ങിയ രീതികളാണ് ഇപ്പോഴുള്ളത്. രണ്ടാമതായി, നിസ്സാര കാരണങ്ങളെ പ്രതിയാണ് ഇന്ന് ആത്മഹത്യകളിൽ അധികവും. മുൻപ് ജീവിതത്തിൻ്റെ സർവ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ ഗത്യന്തരമില്ലാതെ മനുഷ്യൻ അന്തിമമായി മുട്ടുന്ന വാതിലായിരുന്നു ആത്മഹത്യയെങ്കിൽ ഇന്ന് അവൻ ആദ്യം മുട്ടുന്ന വാതിലാണത്. ദുഃഖകരമായ മറ്റൊരു കാര്യം, 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് ആത്മഹത്യാ പ്രവണത ഉയർന്നു നിൽക്കുന്നത് എന്നതാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന കാരണം കുടുംബങ്ങളിൽ വന്ന മാറ്റം തന്നെ. കൂട്ടുകുടുംബങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് അണുകുടുംബങ്ങളാണ്. കൂട്ടുകുടുംബങ്ങളിൽ ആത്മഹത്യാ നിരക്ക് കുറവായിരുന്നുവെങ്കിൽ അണുകുടുംബങ്ങളിൽ അത് വർദ്ധിച്ചു വരികയാണ്. കൂട്ടുകുടുംബങ്ങളിലെ സഹവർത്തിത്വവും പരസ്പര സഹകരണവും കുടുംബങ്ങളിൽ ഉന്മേഷവും സന്തോഷവും പകരുന്നുവെങ്കിൽ ഏകാന്തതയുടെ തടവറയിൽ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ വസിക്കുന്ന അണുകുടുംബങ്ങളിൽ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വഴികാട്ടാനും തകർച്ചകളിൽ താങ്ങും തണലുമാകുവാനും അനുഭവജ്ഞരായ കാരണവന്മാർ അന്നുണ്ടായിരുന്നു. ജീവിത മൂല്യങ്ങൾ കഥകളിലൂടെയും പഴമൊഴികളിലൂടെയും ഇളം തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തിരുന്ന മുതിർന്നവരുടെ സ്ഥാനം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാനസിക അവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. 1-ഓ 2-ഓ കുട്ടികൾ മാത്രമുള്ള ചെറു കുടുംബങ്ങളിൽ മക്കൾ ആഗ്രഹിക്കുന്നതെന്തും ആഗ്രഹിക്കുന്ന സമയത്ത് നിവർത്തിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഭാവിയിൽ തങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കാതെ വരുമ്പോൾ സമചിത്തതയോടെ അവയെ അഭിമുഖീകരിക്കുവാനുള്ള അവരുടെ മാനസിക പക്വത നഷ്ടപ്പെടുത്തുകയാണ്. നഷ്ടങ്ങളും പരാജയങ്ങളും മോഹഭംഗങ്ങളും ഏറ്റെടുക്കുവാനുള്ള പരിശീലനം അവർക്ക് നൽകണം. വിജയത്തിൻ്റെ തൊപ്പിയോടൊപ്പം പരാജയത്തിൻ്റെ തൊപ്പിയും ധരിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകണം. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുട്ടിയും ഞങ്ങളുടെ ലോകവും എന്ന സ്വാർത്ഥതയുടെ ഇടുങ്ങിയ വഴികളിലൂടെ നീങ്ങാതെ പ്രായം ചെന്ന മാതാപിതാക്കളെ അർഹിക്കുന്ന സ്ഥാനവും മാനവും നൽകി കൂടെ പാർപ്പിക്കുവാനും നാം തയ്യാറാകണം. അല്പം അസൗകര്യങ്ങൾ അതുമൂലം ഉണ്ടാകുമെങ്കിലും ലഭ്യമാകുന്ന നന്മ അമൂല്യമായിരിക്കും. ബന്ധു

0: ജനങ്ങളും അയൽപക്കങ്ങളുമായുള്ള ബന്ധവും സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനും മാനസിക പിരിമുറുക്കത്തിന് അയവ് വരുത്തുവാനും സഹായിക്കും. പഠനം, ട്യൂഷൻ എന്നീ വലയത്തിൽ നിന്ന് കുട്ടികൾക്ക് മോചനം ലഭിച്ചേ മതിയാകൂ. എല്ലാവരെയും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആക്കുവാനുള്ള വ്യഗ്രതയിൽ സംഭവിക്കുന്ന ഭവിഷ്യത്ത് ആര് ഗവനിക്കുന്നു? സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താനാവില്ല, എങ്കിലും നിയന്ത്രിതമായ രീതിയിൽ വിവേകത്തോടെ അവ ഉപയോഗിക്കുവാൻ അവരെ അഭ്യസിപ്പിക്കണം. ജീവിക്കണമെങ്കിൽ ഒരു കാരണമുണ്ടായിരിക്കണം. ജീവിക്കുവാനുള്ള കാരണം കണ്ടെത്തുവാൻ മനുഷ്യനെ സഹായിക്കേണ്ടത് മതങ്ങളാണ്. ലോകമൂല്യങ്ങൾക്കപ്പുറം ചില സനാതന മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് മതങ്ങളാണ്. അശാന്തിയിലും നൈരാശ്യങ്ങളിലും പരാജയങ്ങളിലും സംഘർഷങ്ങളിലും തകർച്ചയിലും മനുഷ്യൻ ആശ്വാസവും കൈത്താങ്ങുമായി കൂടെ നിൽക്കേണ്ടത് മതങ്ങളാണ്. പ്രതിസന്ധികളിൽ ജീവിക്കുവാനുള്ള കാരണം അവന് ഊതിക്കൊടുക്കേണ്ടതും മതങ്ങളാണ്. തളർച്ചകളിലും തകർച്ചകളിലും മതം ഊന്നുവടിയാകണം. ദാവീദ് രാജാവ് ബൈബിളിൽ 23-ാം സങ്കീർത്തനത്തിലൂടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു: മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഭയപ്പെടുകയില്ല, എന്തെന്നാൽ അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു.
1: ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി.
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് വിഷ്ണു മോഹൻ.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Renu Kataria. Prime Minister Narendra Modi will interact today via video conference with participants of Seva Yatra travelling from Varanasi in UP to Vadnagar in Gujarat under Seva Sankalp Abhiyan. The interaction with the Prime Minister will give the Seva Yatris a chance to share their experiences from the journey, which is intended to connect youth participation and community service across the locations covered by the teams. The Seva Yatra began on September 17 and is part of the wider Seva Sankalp Abhiyan to highlight PM Modi's 25 years of public life. The participants are travelling through towns, districts, talukas and villages with a program focusing on taking community service and public engagement activities to the grassroots. The journey is scheduled to continue till October 7. The Prime Minister yesterday interacted with participants of the Seva Yatra travelling from Vadnagar to Varanasi and praised their ongoing journey as a significant step towards grassroots nation building. During the interaction, Mr. Modi asked the participants about their experiences on the road, their interactions with people and the new learnings they had gathered during the journey.
2: सेवा यही मुख्य हमारा काम होना चाहिए और हम सेवा कर कर के ही सेवा का संदेश देंगे, शब्दों में नहीं देंगे। हमारे आचरण से लोगों को पता चले कि राजनीति में सत्ता कितनी ही क्यों न बड़ी हो जाए, लेकिन हमारा मार्ग सेवा का ही रहेगा। हम कभी भी सेवा के मार्ग से नहीं विचलित होंगे, कितने ही ऊंचे शिखर पर पहुंचेंगे, लेकिन सेवा परमो धर्म इस भाव को लेकर आगे बढ़ेंगे।
1: Union Minister for Health and Family Welfare J.P. Nadda will commemorate 8 years of Ayushman Bharat Pradhan Mantri Jan Arogya Yojana and 5 years of the Ayushman Bharat Digital Mission at Arogya Manthan 2026 in New Delhi today. The program will feature a series of thematic deliberations focusing on key aspects of health assurance and digital health. The fourth edition of the UP International Trade Show, UPITS, will begin today at the India Expo Center and Mart in Greater Noida, Uttar Pradesh. Union Home Minister Amit Shah and Uttar Pradesh Chief Minister Yogi Adityanath will inaugurate the five-day event. Themed Ultimate Sourcing begins here. The exhibition will continue till September 29th, connecting the state's entrepreneurs, manufacturers and exporters directly with the global market. Briefing the media, Uttar Pradesh MSME Minister Bhupendra Chaudhary highlighted the objective of establishing Uttar Pradesh as a global sourcing hub. He said the state is home to over 96 lakh MSME units and stated that UPITS will provide them with new opportunities for market expansion, investment, exports and employment. Defence Research and Development Organisation, DRDO, has signed the first high-value deep tech project agreement with a startup named Zero MK India Private Limited towards collaborative effort for indigenous development of a 20 MK dilution refrigerator for quantum applications. It is the first high-value agreement under the 500 crore rupees corpus earlier approved by Defence Minister Rajnath Singh for deep tech and cutting-edge projects. External Affairs Minister Dr. S. Jayashankar held a meeting with Prime Minister of Antigua and Barbuda, Gaston Brown, on the sidelines of UNGA in New York. In a social media post, Dr. Jayashankar said the development partnership, capacity building and climate change cooperation are going forward. He also expressed India's strong commitment to the success of Commonwealth Heads of Government meeting. India has reaffirmed its clear and consistent support for the two-state solution to resolve Israel-Palestine conflict. Secretary of State C.B. George attended the high-level ministerial meeting of the Global Alliance for the Implementation of the Two-State Solution in New York on the margins of UNGA yesterday. In a statement, External Affairs Ministry said that India's approach combines political commitment with practical support. And in the Asian Games 2026, Indian runners have clinched silver in the mixed 4x400m relay race at Nagoya. Before that, Seema Kumari won bronze in the 10,000m race after finishing at third spot in 32.50 minutes. The achievement marks India's first medal in the women's 10,000m event at the Asian Games in 16 years. And that is the end of this news bulletin.
0: ആകാശവാണി. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, രഹന, സബീർ, ഗഫൂർ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 151 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം, 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 9:45 ചലച്ചിത്രഗാനങ്ങൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, കൃഷ്ണകുമാർ വർമ്മ പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീജേഷ് എസ് മൃദംഗം, തുടർന്ന് മൈസൂർ വി ദുരൈസ്വാമി അയ്യങ്കർ വീണയിൽ വായിച്ച കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ഡോക്ടർ നെടുമുടി ഹരികുമാർ പങ്കെടുക്കുന്നു, ചുമട് താങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:00 മാപ്പിളപ്പാട്ടുകൾ, സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, സംഗീത് എം ടി പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ രാംലാൽ ആർവി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 3 ഭാഗം, രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 നഗരപുരാണം, 5:45 ഖുറാൻ പാരായണം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം ഇ വിദ്യ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാരമാർഗ്ഗങ്ങളും, ഡോക്ടർ ഇന്ദുലേഖ വി പി സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, റേഡിയോ ഗൈഡ്, കഴിവിൽ നിന്നും കരിയറിലേക്ക്, ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജനയെപ്പറ്റി അനൂപ് പിള്ളയുമായി അഭിമുഖം. 8:00 സാഹിത്യവേദി, ജി രാമചന്ദ്രപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ, പ്രണയം. വി ജി വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ, ചിതറിയ സ്വപ്നങ്ങൾ. ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, ശ്യാമപുഷ്പം, കൊല്ലാതിരിക്കുക. ശ്രീകല പി എഴുതി അവതരിപ്പിച്ച കഥ, അവളും ഞാനും തമ്മിൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോത് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഗന്ധങ്ങളുടെ രസതന്ത്രം, അധ്യാപകൻ ഉന്മേഷ് ബി അവലോകനം ചെയ്യുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ഫാർമസിസ്റ്റ് പാർട്ട്നേഴ്സ് ഇൻ ഹെൽത്ത്, ഡോക്ടർ ഷൈനി ഡൊമിനിക് സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ കഥ, പൊതിച്ചോറ്. 10:00 മെഹഫിൽ, 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 11:00 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ്. 11:25 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി. സമയം 6:15. ഉദയഗീതം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ റഹന, സബീർ, ഗഫൂർ എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി സർവാധിനാഥ അല്ലാഹുവേ എന്ന് തുടങ്ങുന്ന ഗാനം പാടുന്നത് റഹന.

0: റഹന, സബീർ, ഗഫൂർ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഉദയഗീതം സമാപിച്ചു. ആകാശവാണി, സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്ത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കേന്ദ്രത്തിന്റെ 7-ാമത്തെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയ 131 വില്ലേജുകളിൽ 33 ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്ത പ്രതിഷേധം. ദുർമന്ത്രവാദവും ആഭിചാരവും നിരോധിക്കുന്നതിനുള്ള നിയമത്തിന്റെ കരട് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. 22 കൃത്യകൃത്യങ്ങളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നരബലി, ജീവനോടെ സംസ്കരിക്കൽ, മരണകാരണമായ മറ്റ് പ്രവൃത്തികൾ എന്നിവയ്ക്ക് ജീവപര്യന്തമാണ് നിർദ്ദേശിച്ചിരിക്കുന്ന ശിക്ഷ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ശിക്ഷയ്ക്ക് പുറമെയാണിത്. സാംസ്കാരിക നായകൻ സൂര്യകൃഷ്ണമൂർത്തിയുടെ സംസ്കാരം ഇന്നലെ വൈകിട്ട് 6:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ വച്ച് നടന്നു. ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. ഈ മാസം 28 മുതൽ 30 വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക പണിമുടക്ക്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് 4x400 meters മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 meters ഇന്ത്യയുടെ സീമാ കുമാരി വെങ്കലം നേടി.
2: കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. കൈരളി ശ്രീ നിള തിയേറ്റർ സമുച്ചയങ്ങളിലായി നടക്കുന്ന 6 ദിവസത്തെ ഈ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലും അല്ലാത്തതുമായി നിരവധി ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നു. സമകാലിക സമൂഹത്തിന്റെ നേർക്കാഴ്ചകളും ക്രിയാത്മക ആശയങ്ങളും പ്രമേയമാകുന്ന IDSFFK ഇത്തവണത്തെ പ്രധാന സവിശേഷതകളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യത്തെ പ്രമുഖ ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയായ IDSFFK സംഘാടനത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു.
3: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയാണ് നമ്മൾ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന IDSFFK.
2: സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സജിത് സിസി:
3: ഈ മേളയിൽ അവാർഡ് നേടുന്ന ചിത്രങ്ങൾ ഓസ്കാറിനുള്ള ക്വാളിഫയിങ് നേടുന്ന ചിത്രങ്ങളായി മാറുകയും അതുകൊണ്ട് തന്നെ ഓസ്കാറിനുള്ള ക്വാളിഫയിങ് മേള എന്നുള്ള തരത്തിൽ ഈ മേളയുടെ പ്രാധാന്യവും വളരെ വലുതാണ്. ഇന്ത്യയിലെമ്പാടും ഉള്ള ഡോക്യുമെന്ററി സംവിധായകർ അതുകൊണ്ട് തന്നെ മത്സര സ്വഭാവത്തിൽ ഓരോ വർഷവും മേളയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളുടെ എണ്ണത്തിലും ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ചരിത്രത്തിലെ ഏറ്റവും അധികം ചിത്രങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു ഫെസ്റ്റിവലും കൂടിയാണ്. ഏകദേശം 1860 ഡോക്യുമെന്ററികളാണ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഈ മേളയിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. ആ ചിത്രങ്ങളിൽ നിന്ന് സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്ത 141 ചിത്രങ്ങളാണ് നമ്മുടെ മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. 86 രാജ്യങ്ങളിൽ നിന്നുള്ള 270 ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: ചലച്ചിത്ര സംവിധായകൻ സജിൻ ലാൽ:
4: സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്

0: രണ്ടോ മൂന്നോ മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫീച്ചർ സിനിമയായിരിക്കാം. എന്നാൽ ഒരു വലിയ കഥ പറയാൻ എപ്പോഴും വലിയ ദൈർഘ്യം ആവശ്യമില്ല. ചിലപ്പോൾ 10 മിനിറ്റ് മതി, ചിലപ്പോൾ 5 മിനിറ്റ് മതി, ഒരുപക്ഷെ ഏതാനും മിനിറ്റുകൾ മാത്രം മതി. ഒരു മനുഷ്യന്റെ ജീവിതം നമ്മെ സ്പർശിക്കാൻ, ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ, അതാണ് ഹ്രസ്വചിത്രത്തിന്റെയും ഡോക്യുമെന്ററി സിനിമയുടെയും ശക്തി. ഈ ശക്തിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രധാന വേദികളിൽ ഒന്നാണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, IDSFFK. വർഷങ്ങളായി ഇന്ത്യയിലെ ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര രംഗത്തെ പ്രധാന വേദിയായി വളർന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ മനുഷ്യന്റെ ജീവിതമാകാം ഒരു സിനിമയുടെ വിഷയം. ഒരു അമ്മയുടെ കാത്തിരിപ്പാകാം, ഒരു കുട്ടിയുടെ സ്വപ്നമാകാം, ഒരു സമൂഹം നേരിടുന്ന പ്രശ്നമാകാം, പ്രകൃതിയുടെ നിശബ്ദമായ ഒരു മാറ്റമാകാം, അല്ലെങ്കിൽ നമ്മൾ ദിവസവും കാണുന്ന ഒരു സംഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നതാകാം. ഇത്തരം ചെറിയ കാഴ്ചകളിലൂടെ വലിയ ലോകത്തെ കാണാനുള്ള അവസരമാണ് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെന്ററി സിനിമകൾ യാഥാർത്ഥ്യത്തെ രേഖപ്പെടുത്തുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോകുന്ന മനുഷ്യരെയും സംഭവങ്ങളെയും ജീവിതങ്ങളെയും ക്യാമറയിലൂടെ സംരക്ഷിക്കുന്നു. ഇന്ന് സിനിമാ നിർമ്മാണ സാങ്കേതിക വിദ്യ സാധാരണക്കാരിലേക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മൊബൈൽ ഫോൺ മുതൽ ഡിജിറ്റൽ ക്യാമറ വരെ ഉപയോഗിച്ച് പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർ അവരുടെ കാഴ്ചപ്പാടുകൾ ലോകത്തോട് പങ്കുവെക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ ഈ ജനാധിപത്യവൽക്കരണം സിനിമയിൽ പുതിയ ശബ്ദങ്ങൾക്ക് കൂടുതൽ ഇടം നൽകിയിട്ടുണ്ടെന്ന് IDSFFK തന്നെ ചൂണ്ടിക്കാണിക്കുന്നു.
1: എന്റെ ഒരു ആദർശ്, ഞാൻ IDSFFK രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഡെലിഗേറ്റ് ആണ്. IDSFFK എന്റെ ഒരു വർക്ക് ഒരു തവണ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ശരിക്കും IDSFFK കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ IDSFFK രജിസ്റ്റർ ചെയ്യാറുണ്ട്. IDSFFK പ്രത്യേകത, IDSFFK പലപ്പോഴും ഈ ഷോർട്ട് ഫിലിംസിന്റെ പ്രത്യേകത, വളരെ ചെറിയ ടൈമിൽ വലിയൊരു സബ്ജക്ട് പറഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ആദ്യമായിട്ട് ഞാൻ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിന്റെ സെൻസറിംഗ് കഴിഞ്ഞാൽ പ്രോസസ് എല്ലാം കഴിഞ്ഞാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഷോർട്ട് ഫിലിംസ് ആണ്. അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് സിനിമ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ടഫായിട്ടാണ് എനിക്ക് ഷോർട്ട് ഫിലിം. കാരണം നമ്മൾ സീരിയസ് ആയ സാധനം ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് ഒരു 10 അല്ലെങ്കിൽ 8 10 മിനിറ്റിനുള്ളിൽ വളരെ കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്ന രീതിയിൽ പറയുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണെന്ന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് ഇപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് IDSFFK ആ രീതിയിൽ കുറച്ചുകൂടെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഡോക്യുമെന്ററീസൊക്കെ അത് കുറച്ചുകൂടെ നമ്മുടെ ഓഡിയൻസ് കാണണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പൊതുവെ നമ്മൾ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് മാത്രമാണ് നമ്മൾ കൂടുതലും ഈ സിനിമ എൻതൂസിയാസ്റ്റുകൾ കാണുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഡോക്യുമെന്ററികൾ കുറച്ചുകൂടെ കാണാനുള്ള അവസരം IDSFFK ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ശരിക്കും നമ്മൾ അഡ്രസ് ചെയ്യുന്ന വലിയ ഇഷ്യൂസ് ഒക്കെ ശരിക്കും ഡോക്യുമെന്ററിയിലാണത്. ഇപ്പൊ ഡോക്യുമെന്ററിക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രേക്ഷകർ കുറവാണ്. അപ്പൊ അതൊക്കെയാണ് എന്നെ ശരിക്കും IDSFFK കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്.
2: ചലച്ചിത്ര മേളകൾ യുവ ചലച്ചിത്ര പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്ന ആസ്വാദനത്തിനും പഠനത്തിനുമുള്ള അവസരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്.
3: എല്ലാവരും കവിതയിൽ നിന്ന് നോവലും കഥകളും ഒക്കെ എഴുതും എന്ന് പറയാറുണ്ട്.
2: എഴുത്തുകാരൻ സി റഹീം.
3: ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന് ഡോക്യുമെന്ററി നിർമ്മാണമാണ്. നമുക്ക് ചുറ്റും കാണുന്ന ഏത് വിഷയത്തെയും നമുക്ക് ഡോക്യുമെന്ററിയിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. സിനിമ കുറച്ചുകൂടെ സങ്കീർണമാണ്. പുതിയ തലമുറ ഡോക്യുമെന്ററി വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 10-18 വർഷത്തെ ഡോക്യുമെന്ററി മേളകളിലെ എല്ലാ മേളയിലും പങ്കെടുത്ത ഒരാൾ കൂടിയാണ് ഞാൻ. ചലച്ചിത്ര മേളയിലും അത് തന്നെ. പല ഡോക്യുമെന്ററികളും എനിക്കും ഈ മേളയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മത്സരവിഭാഗത്തിലൊക്കെ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ അതുപോലെ തന്നെ കാര്യങ്ങളെ ഗൗരവമായി സമീപിക്കുന്ന മനുഷ്യര്, സ്ത്രീകളുടെ പങ്കാളിത്തവും നമ്മൾ എടുത്തു പറയണം. സ്ത്രീകൾ സമീപകാലത്ത് ഇത്തരം മേളകളിൽ വലിയ തോതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. മർദ്ദനത്തിൻ്റെത്, ചൂഷണങ്ങളുടേത്, അന്താരാഷ്ട്ര തലത്തിലുള്ള നയവ്യതിയാനങ്ങൾ മൂലം സമൂഹങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്, പക്ഷെ അതുപോലെ തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ കാണും. സമൂഹത്തിൽ വലിയ നന്മകളും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരുടെ ഒരുമകൾ, ത്യാഗം, പ്രകൃതിയിലേക്കുള്ള ഡോക്യുമെന്ററികള്, പ്രകൃതി ജീവിതങ്ങളെ, വ്യത്യസ്തമായ മനുഷ്യരെ, രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. സെൻസറിങ് സത്യത്തിൽ ഇത്തരം മേളകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്ത് ഇപ്പൊ ജില്ലകളിലും ഗ്രാമങ്ങളിലും ഒക്കെ ധാരാളം ഫിലിം സൊസൈറ്റികളുണ്ട്, ഫിലിം പ്രവർത്തകരുണ്ട്. അവിടെയൊക്കെ ഡോക്യുമെന്ററികൾ വർഷങ്ങളും ഉണ്ട്. ഇത് നമുക്ക് വലിയൊരു കരുത്താണ്. സർഗാത്മകതയുള്ളവരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.
2: തിയേറ്റർ സമുച്ചയങ്ങളിൽ ഡെലിഗേറ്റുകൾക്കായി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, സുഗമമായ പ്രവേശന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമാക്കുകയാണ്.
4: വളരെ മികച്ച ഡോക്യുമെന്ററികൾ കാണുന്നതിനും
2: സജിത് സിസി
4: ആശയ സംവാദത്തിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം സാംസ്കാരിക പരിപാടികളുടെ ഭാഗമാകുന്നതിനുമുള്ള ഒരു വേദിയായി ഈ മേളയെ അക്കാഡമി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ

0: ഡെലിഗേറ്റ്സിന് എല്ലാ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകുന്ന ഒരു മേളയാണ് ഇപ്പോൾ നടക്കുന്ന 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേള. പ്രസ്തുത മേളയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ കാഴ്ച അനുഭവം നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന, ഉറപ്പു നൽകുന്ന ഒരു മേള എന്നുള്ള തരത്തിൽ 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയെ കാണണമെന്നും ഈ മേളയെ ഒരു വലിയ വിജയമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.
1: വിവിധ പ്രദേശങ്ങളിൽ നിന്നും പ്രതിനിധികൾ എത്താറുള്ള ഈ മേള കേരളത്തിന് സമ്മാനിക്കുന്ന സാംസ്കാരിക ഉണർവ് ചെറുതല്ല. ഇത്തരം അന്താരാഷ്ട്ര മേളകളിൽ ചലച്ചിത്ര ആസ്വാദകരുടെ പങ്കാളിത്തത്തെപ്പറ്റിയും പ്രതികരണങ്ങളെപ്പറ്റിയും
2: ഒരു നല്ല സിനിമ അവസാനിക്കുന്നത് സ്ക്രീനിൽ ദ എൻഡ് എന്ന് എഴുതി കാണിക്കുന്നതോടെ അല്ല.
1: സജിൻ ലാൽ.
2: അത് പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു ചോദ്യമായി തുടരുമ്പോഴാണ് അതിന്റെ യാത്ര ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന നിരവധി സിനിമകളെ പരിചയപ്പെടാനുള്ള അവസരമാണ് IDSFFK നൽകുന്നത്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഷോർട്ട് ഫിലിമുകളെയും ഡോക്യുമെന്ററികളെയും ഗൗരവത്തോടെ കാണേണ്ട സമയം ഇതാണ് എന്നതാണ്. കാരണം നാളെയുടെ വലിയ സിനിമകൾക്ക് വിത്താകുന്നത് പലപ്പോഴും ഇത്തരം ചെറിയ സിനിമകളാണ്. ഇന്ന് ഒരു ഹ്രസ്വചിത്രവുമായി എത്തുന്ന ഒരു യുവ സംവിധായകൻ നാളെ ഒരു വലിയ സിനിമയുടെ സംവിധായകനായേക്കാം. ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പുതിയ മുഖം നാളെ ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയനായ നടനായേക്കാം. ഇന്ന് പരീക്ഷണമായി ഒരുക്കുന്ന ഒരു ഡോക്യുമെന്ററി നാളെ നമ്മുടെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്ര രേഖയാകാം. അതുകൊണ്ട് തന്നെ IDSFFK ഒരു ചലച്ചിത്രമേള മാത്രമല്ല, പുതിയ സിനിമകളിലേക്കുള്ള ഒരു വാതിലാണ്.
1: സമകാലിക വിഷയങ്ങളെയും ജനജീവിതങ്ങളെയും തുറന്നു കാട്ടുന്ന ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും സിനിമ എന്ന മാധ്യമത്തിന്റെ കരുത്തുറ്റ രൂപങ്ങളാണ്. ഇത്തരം സ്വതന്ത്ര ചലച്ചിത്രങ്ങൾക്കും പുതിയ സംവിധായകർക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള വേദി ഒരുക്കാൻ IDSFFKയിലൂടെ സാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ തിയേറ്ററുകളിൽ അരങ്ങേറുന്ന പ്രദർശനങ്ങളിലൂടെ ലോക സിനിമകളുടെ വൈവിധ്യം തൊട്ടറിയാനും ഗൌരവമുള്ള ചലച്ചിത്ര ചർച്ചകളുടെ ഭാഗമാകാനും ഏവർക്കും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.

0: പ്രഭാതഭേരി സമാപിക്കുന്നു.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5 പൂയം നാളിൽ ദീപാരാധന, 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയില്ലത്ത് 4 ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
7: മൻ കി ബാത്ത്,
8: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
7: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
8: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
7: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
8: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
7: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
8: തുടർന്ന് മലയാള പരിഭാഷ.
7: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. യുവാക്കളുടെ പങ്കാളിത്തവും സാമൂഹിക സേവനവും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച സേവായാത്രക്കാർക്ക് അവസരമൊരുക്കും. നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുജീവിതം അടയാളപ്പെടുത്തുന്നതിന് വിപുലമായ സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി ഈ മാസം 17-നാണ് സേവായാത്ര ആരംഭിച്ചത്. പരിപാടി സാമൂഹിക സേവനവും ജനകീയ പങ്കാളിത്ത പ്രവർത്തനങ്ങളും താഴെ തട്ടിലെത്തിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലൂടെയും ജില്ലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന യുവാക്കൾ യാത്രയ്ക്കിടെ പ്രാദേശിക സമൂഹവുമായി ഇടപഴകുകയും സേവന അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. അടുത്ത മാസം 7 വരെയാണ് യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാകുന്നു. ജൻസേവ, ദേശേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായി ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെറുധാന്യങ്ങളെ ശ്രീ എന്ന പേരിൽ പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. ഫൈബർ, പ്രോട്ടീൻ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും മറ്റ് സൂക്ഷ്മ പോഷകങ്ങളും ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ സമീകൃതാഹാരത്തിന് ഭാഗമാക്കാവുന്നതും പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യമുള്ളവയുമാണ്. ചെറുധാന്യങ്ങൾ സ്വാഭാവികമായും ഗ്ലൂട്ടൻ രഹിതവും പോഷക സമൃദ്ധവുമാണെന്ന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ പുനീത് സക്സേന പറയുന്നു. വളർത്താൻ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ളതിനാൽ ജലസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികൾക്കും ചെറുധാന്യങ്ങൾ അനുയോജ്യമാണ്. രാജസ്ഥാൻ പരമ്പരാഗതമായി ചെറുധാന്യങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന

0: ചടങ്ങിലും അദ്ദേഹം സംബന്ധിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് നാളെ കേരളത്തിലെത്തും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സമഗ്രമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്രത്തിലൂടെ ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ടെന്നും ഒപ്പം ഏത് ഭീഷണികളെയും നേരിടാൻ പ്രതിരോധ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നു ണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യം തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുകയും സഹകരണത്തിനായി പുതിയ വേദികൾ ഒരുക്കുകയും ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയായും അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായും മാറ്റാൻ ലക്ഷ്യമിട്ട മിഷൻ സമുദ്ര പദ്ധതി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നൽകുന്ന സ്നേഹോപഹാരവും കേരളത്തിന്റെ വലിയൊരു സ്വപ്നവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക മാരിടൈം ദിനാഘോഷ സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രപരമായ സവിശേഷതകളെയും 600 കിലോമീറ്റർ നീളമുള്ള കടൽത്തീരത്തെയും പ്രയോജനപ്പെടുത്തി കേരളത്തെ ഒരു പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 18 മിനി തുറമുഖങ്ങൾ, കണ്ടെയ്നർ സ്റ്റേഷനുകൾ എന്നിവ സംയോജിപ്പിച്ച് വികസനം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് 50% വരെ കുറയ്ക്കാൻ കടൽവഴി ചരക്കു നീക്കത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ VACB സ്യൂട്ട് 3.0 മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ അഴീക്കലിന് സമീപം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന ഫൈബർ വള്ളം കാറ്റിലും തിരയിലും പെട്ട് മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. രക്ഷിക്കാനായി എത്തിയ മറ്റൊരു വള്ളവും മറിഞ്ഞു. പരിക്കേറ്റവരെ അഴീക്കൽ കോസ്റ്റൽ പോലീസും നാട്ടുകാരും രക്ഷപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15-ാം സ്ഥാനത്ത്. 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. പൂവമ്മ രാജു, വിശാൽ തെന്നരജ്, വിദ്യ രാംരാജ്, മനു TS എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഭിനന്ദിച്ചു. ഡെസ്ക് റിപ്പോർട്ട്. ഏഷ്യൻ ഗെയിംസിൽ സ്കീറ്റ് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയ പരിനാസ് ധാലിവാൾ, അനന്ത്ജീത് സിംഗ് നരൂക്ക എന്നിവരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ സീമാകുമാരി, 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ വെള്ളി നേടിയ MR പൂവമ്മ, വിദ്യ രാംരാജ്, മനു TS, വിശാൽ TK എന്നിവരെയും ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനവും ടീം വർക്കും ഇന്ത്യയുടെ അത്ലറ്റിക്സ് ചരിത്രത്തിൽ അഭിമാനകരമായ നേട്ടം കൂടി കൂട്ടിച്ചേർത്തുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ കായിക താരങ്ങളുടെ അർപ്പണബോധത്തിന്റെയും മനക്കരുത്തിന്റെയും വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് ഏഷ്യൻ ഗെയിംസിലെ അവരുടെ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം കായിക താരങ്ങളുടെ അഭിനിവേശത്തെയും കഠിനാധ്വാനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
1: 3-ാമത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FC നേരിടും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് സൂപ്പർ ലീഗ് കേരള മൂന്നാം സീസണ് കണ്ണൂരിൽ തുടക്കമാവുന്നത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും മികച്ച താരങ്ങളെ ഇറക്കിക്കൊണ്ടാണ് നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ് സിയെ നേരിടുക. റഷ്യൻ പരിശീലകനായ ആൻഡ്രെ ചെർണിഷോവാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. കാമറൂണിയൻ താരമായ ക്യാപ്റ്റൻ എണസ്റ്റീൻ ലാസാംബയുടെ നേതൃത്വത്തിൽ ശക്തമായ ടീമാണ് കണ്ണൂർ വാരിയേഴ്സിനായി കളത്തിലിറങ്ങുന്നത്. സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കനേഡയുടെ കീഴിലുള്ള തൃശൂർ മാജിക് എഫ് സി വിജയം ഉറപ്പാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് കളത്തിലിറങ്ങുന്നത്.

0: ഉയർന്നത്. കഴിഞ്ഞ സീസണിലെ മികച്ച കീപ്പറായി തെരഞ്ഞെടുത്ത കമാലുദ്ദീനും മധ്യനിരയിലെ പരിചയസമ്പന്നരായ താരങ്ങളും മാജിക് എഫ് സിയുടെ പ്രതീക്ഷയ്ക്ക് ശക്തി പകരുന്നു. വൈകിട്ട് 6 മണിക്ക് സംഗീത പരിപാടികളോടെയാണ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാവുക. 5 മണി മുതൽ സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം അനുവദിക്കും.
1: 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാന വേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 58ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. വൈകിട്ട് 6ന് കൈരളി തിയേറ്ററിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നീള തിയേറ്ററുകളിലാണ് മേള. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാൻ യത് സേവാഭാവന രാഷ്ട്രസ്യ പ്രഗതേഃ ബൃഹത്തമാ പ്രേരണാ ശക്തിഃ അസ്തി. തേന പ്രതിപാദിതം യത് പ്രശാസനസ്യ നവോന്മേഷ പൂർണാഃ യോജനാഃ പഞ്ചവിംശതി കോടി നാഗരികാൻ ദാരിദ്ര്യാത് ബഹിഃ ആനേതും സഹായകാഃ ഭവന്തി. വഡനഗരതഃ വാരാണസീ പര്യന്തം സേവായാത്രായാം ഗച്ഛദ്ഭിഃ സേവായാത്രിഭിഃ സഹ കൃതെ ആഭാസീയ സംവാദേ പ്രധാനമന്ത്രി ഉക്തവാൻ യത് പിഎം കിസാൻ യോജന ഭവതു ഉതവാ പിഎം സൂര്യഘര യോജന ഏതാദൃശ്യഃ അനേകാഃ യോജനാഃ ജനേഭ്യഃ പ്രത്യക്ഷം ലാഭം പ്രദാസ്യന്തി തഥാ ലാഭം അന്തിമജനപര്യന്തം പ്രാപയന്തി. പ്രധാനമന്ത്രി മോദി ഉക്തവാൻ യത് സപ്തചത്വാരിംശദധികദ്വിസഹസ്രതമവർഷപര്യന്തം വികസിതഭാരതസ്യ നിർമാണേ യൂനാം മഹത്വപൂർണാം ഭൂമികാം പൂർണശക്ത്യാ അഗ്രെ നേതവ്യം. സഹ ഉക്തവാൻ യത് വയം രാഷ്ട്രനിർമാണായ സമർപ്പിതാഃ ജനാഃ സ്മഃ തഥാ വികസിതഭാരതസ്യ നിർമാണസ്യ സങ്കല്പേന അഗ്രെ പ്രസ്ഥിതവന്തഃ. കേന്ദ്രീയ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രി ജെ പി നഡ്ഡ അദ്യ നവദില്യാം ആയോജിതെ ഐഷ്മഃ ആരോഗ്യമന്ഥനെ ആയുഷ്മാൻ ഭാരത പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനായാഃ അഷ്ടവർഷപൂർത്തിം തഥാ ആയുഷ്മാൻ ഭാരത ഡിജിറ്റൽ മിഷൻ ഇത്യേതസ്യ അഭിയാനസ്യ പഞ്ചവർഷപൂർത്തിം ഉപലക്ഷ്യ കാര്യക്രമേ സഹഭാഗം കരിഷ്യതി. കാര്യക്രമേ സ്വാസ്ഥ്യ സുരക്ഷായാഃ അംഗീയ സ്വാസ്ഥ്യസ്യ ച പ്രമുഖേഷു പക്ഷേഷു വിവിധാഃ വിഷയാധാരിതാഃ വിചാര വിമർശാഃ ഭവിഷ്യന്തി. സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രാലയേന ഉക്തം യത് ആരോഗ്യ മന്ഥനം ഇത്യസ്മിന് ഭാരതസ്യ അംഗീയ സ്വാസ്ഥ്യ വ്യവസ്ഥാം സ്വാസ്ഥ്യ സുരക്ഷാ തന്ത്രം ച അധികം സുദൃഢീകർത്തും ഉദ്ദിഷ്ടാനാം വിവിധ നൂതനാനാം ഉപക്രമാണാം ആരംഭഃ അപി ഭവിഷ്യതി. ശിക്ഷാമന്ത്രി പ്രഹ്ലാദ് ജോഷി അദ്യ ബംഗളൂരു നഗരെ സേവാ ഫസ്റ്റ് ഇനോവേഷൻ ചാലഞ്ച് ഇതി സേവാ പ്രഥമ നവോന്മേഷ ആഹ്വാനം ഉദ്ഘാടയിഷ്യതി. ശിക്ഷാമന്ത്രാലയേന ഉക്തം യത് അയം ഉപക്രമഃ യുവജനാൻ സ്വസമുദായേഷു വിദ്യമാനാനാം സമസ്യാനാം സമാധാനോപായാൻ അന്വേഷ്ടും താൻ പരീക്ഷിതും പരിഷ്കർത്തും ച തഥാ വ്യാപകസ്തരേ കാര്യാന്വയനായ പ്രോത്സാഹിഷ്യതി. ഉത്തരപ്രദേശ അന്താരാഷ്ട്രീയ വ്യാപാര പ്രദർശന്യാഃ ചതുർത്ഥം സംസ്കരണം അദ്യ ഉത്തരപ്രദേശസ്യ ഗ്രേറ്റർ നോയിഡ നഗരെ സ്ഥിതേ ഇന്ത്യ എക്സ്പോ സെന്റർ ആൻഡ് മാർട്ട് ഇത്യത്ര ആരപ്സ്യതെ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ തഥാ ഉത്തരപ്രദേശസ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ പഞ്ചദിവസീയസ്യ അസ്യ ആയോജനസ്യ ഉദ്ഘാടനം കരിഷ്യതഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര ന്യൂയോർക്ക് നഗരെ സംയുക്തരാഷ്ട്രമഹാസഭായാ അധിവേശനാനന്തരം എന്റിഗ്വ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് സംഘടിപ്പിക്കുന്നത്. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. രജിസ്ട്രേഷൻ സംബന്ധിച്ച ആവശ്യ സഹായത്തിനായി കർഷകർക്ക് ബന്ധപ്പെട്ട കൃഷിഭവനുകളുമായും പാടശേഖര സമിതികളുമായും ബന്ധപ്പെടാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വെള്ളനാട് മിത്ര നികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങൾ, പോഷകലായനി തയ്യാറാക്കുന്ന രീതി, ഹൈഡ്രോപോണിക്സ് സംവിധാനങ്ങളുടെ പരിചയം, വിളകൾ നടുന്നതും പരിപാലിക്കുന്നതും, ഹൈഡ്രോപോണിക്സ് സംവിധാനത്തിന്റെ പ്രായോഗിക ഡെമോൺസ്ട്രേഷൻ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. 2026 ഒക്ടോബർ 3 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9400288-0. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8075-892-092, 9400-988-557. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈവ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ ഈ മാസം 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8547-0707-3-84-7-0773. കേരള കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജ് വെള്ളാനിക്കരയിലുള്ള ട്രീ നഴ്സറിയിൽ ഗുണമേന്മയുള്ള

0: നല്ല ഇനം മട്ടി, തേക്ക്, മഹാഗണി കൂടാതെ മറ്റ് വൃക്ഷത്തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈയൊന്നിന് 20 രൂപ മുതലാണ് വില. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8547734401. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് സെപ്റ്റംബർ 25. ഈ ദിവസത്തിന്റെ ചരിത്ര വിശേഷങ്ങളുമായി ഇപ്പോൾ റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ഇന്ത്യൻ സംഗീത ലോകത്തെ വിസ്മയമായിരുന്ന SP ബാലസുബ്രഹ്മണ്യം 2020 സെപ്റ്റംബർ 25 അന്തരിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 16 ഇന്ത്യൻ ഭാഷകളിലായി 40,000-ലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിന്റെ പേരിൽ ഗിന്നസ് ബുക്കിൽ അദ്ദേഹം ഇടം പിടിച്ചു. ഒരു ദിവസം കൊണ്ട് മാത്രം 21 കന്നഡ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത അപൂർവ റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിരുന്നു. മരണാനന്തര ബഹുമതിയായി 2021 രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷണും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇതിനു പുറമെ 6 തവണ മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹം നേടി. ഗായകൻ എന്നതിലുപരി മികച്ച ഒരു നടൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സിനിമാ നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 25 ഇന്ത്യയിൽ അന്ത്യോദയ ദിവസ് ആചരിക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരും ദരിദ്രരുമായ ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ടാണ് ഈ ദിവസം രാജ്യമൊട്ടാകെ അനുസ്മരിക്കുന്നത്. ദരിദ്രരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും പുരോഗതിയിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് യഥാർത്ഥ വികസനം കൈവരിക്കാനാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഏകാത്മ മാനവദർശനം എന്ന തത്വചിന്തയും ഇതിന് അടിവരയിടുന്നു. ആഗോള ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഫാർമസിസ്റ്റുകൾ നൽകുന്ന വിലയേറിയ സംഭാവനകളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമായി ആചരിക്കുന്നു. രോഗികൾക്ക് സുരക്ഷിതവും ഫലപ്രദവുമായ രീതിയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിലും ശരിയായ മരുന്നുപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആഗോളതലത്തിൽ ഫാർമസി പ്രൊഫഷനെ പ്രതിനിധീകരിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ 1912 സെപ്റ്റംബർ 25 സ്ഥാപിതമായത്. ആരോഗ്യകരമായ ഭാവിക്കായി ഫാർമസിസ്റ്റുകളെ ശാക്തീകരിക്കുക എന്നതാണ് 2026 ലോക ഫാർമസിസ്റ്റ് ദിനത്തിന്റെ പ്രമേയം. ലോകപ്രശസ്തമായ ചിക്കാഗോ മാരത്തൺ ആദ്യമായി നടന്നത് 1977 സെപ്റ്റംബർ 25. തുടക്കത്തിൽ മേയർ ഡെയ്ലി മാരത്തൺ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ആദ്യത്തെ ആ വർഷം ഏകദേശം 4200 ഓട്ടക്കാരാണ് ഇതിൽ പങ്കെടുത്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 6 വേൾഡ് മാരത്തൺ മേജറുകളിൽ ഒന്നാണിത്. ചിക്കാഗോയിലെ പാതകൾ വളരെ നിരപ്പായതും വളവുകൾ കുറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മാരത്തൺ ട്രാക്കുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പശ്ചിമബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന പ്രഫുൽ ചന്ദ്ര സെൻ 1990 സെപ്റ്റംബർ 25 അന്തരിച്ചത്. ബിധാൻ ചന്ദ്ര റോയിയുടെ നിരാണത്തെ തുടർന്ന് 1962 മുതൽ 1967 വരെ അദ്ദേഹം പശ്ചിമബംഗാളിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ പ്രചോദിതനായി 1920 അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നുവന്നത്. ഇന്ത്യയുടെ സുപ്രീംകോടതിയുടെ മുഖ്യ ന്യായാധിപനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രമുഖ നിയമജ്ഞൻ സബ്യസാചി മുഖർജി അന്തരിച്ചത് 1990 സെപ്റ്റംബർ 25. 1989 ഡിസംബർ 18 മുതൽ ഇന്ത്യയുടെ 20th ചീഫ് ജസ്റ്റിസായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പദവിയിലിരിക്കെ തന്നെ 1990 സെപ്റ്റംബർ 25 ലണ്ടനിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെ അന്തരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: വല്ലത് ഗുഡ് ഇംഗ്ലീഷ്.

0: എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50 പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.
2: ആയുരാരോഗ്യം.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് തലകറക്കത്തിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഡോക്ടർ ജോൺ പണിക്കർ സംസാരിക്കുന്നു.
4: ഈ തലകറക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ചുറ്റുപാടും കറങ്ങുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കറങ്ങുന്ന ഒരു ഫീലിംഗ്, ഇതാണ് ശരിക്കുള്ള വെർട്ടിഗോ. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന്. ഇതൊരു രോഗലക്ഷണം മാത്രമാണ്. ഈ ഒരു ഫീലിംഗിനോടൊപ്പം തന്നെ ഒരു നല്ല ശതമാനം പേർക്ക് ബാലൻസ് തെറ്റുന്ന പോലെ നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മറിഞ്ഞു വീഴാൻ പോകുന്നു. അതും പലപ്പോഴും തലകറക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകാറുണ്ട്. അൺസ്റ്റഡിനെസ് ഇങ്ങനെയൊക്കെ പറയും. ചിലർ തലയ്ക്കുള്ള മന്ദത, ഭാരമില്ലായ്മ, അല്ലെങ്കിൽ തലയിലെന്തോ അടഞ്ഞിരിക്കുന്ന ഫീലിംഗ്, ഇതെല്ലാം തലകറക്കമായിട്ട് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് ഇതെല്ലാം കൂടുന്നത് എന്നുള്ള കാര്യം, മനുഷ്യനുണ്ടായിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പല രോഗങ്ങളും അതോടൊപ്പമുള്ള സ്ട്രെസ്സും ഒക്കെയാണ് പ്രധാന കാരണം. പ്രത്യേകിച്ചുള്ള രോഗങ്ങളോട് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് ഞാൻ പറയാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് പ്രധാന കാരണം. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ജനിതകമായിട്ടുള്ള ഒരു സസെപ്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പുകവലിക്കുന്ന എല്ലാവർക്കും ലങ് ക്യാൻസർ വരുന്നില്ല. കാരണം അവർക്കൊരു ജനിതക ഫാക്ടറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലും സംഭവിക്കുന്നത്. അതുപോലെ ഈ തലകറക്കം ഉണ്ടാകുന്നതിനും ഒരു ജനിതക ഫാക്ടറുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടെൻഷനാണ് ഒരു പ്രധാന കാരണം. ഉറക്കക്കുറവ്, സ്ട്രെസ് കൂടുകയാണെങ്കിൽ ഉറക്കം കുറയും, ഉറക്കം കുറഞ്ഞാൽ സ്ട്രെസ് കൂടും. അങ്ങനത്തെ ഒരു അവസ്ഥ വളരെയധികം. ഇപ്പോൾ കുട്ടികൾ പോലും 5-6 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരവസ്ഥ, 8 മുതൽ 9 മണിക്കൂർ ഉറങ്ങേണ്ടടുത്ത് ഈ 2-3 മണിക്കൂർ ഉറങ്ങാതിരിക്കുന്നത് വലിയ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ 50-60 വയസ്സിന് ശേഷം വന്നുകൊണ്ടിരുന്ന തലകറക്കം രോഗം, ഇപ്പോൾ ഒരു 10-12 വയസ്സിലുള്ളവരെല്ലാം തലകറക്കമായിട്ട് വരുന്ന വളരെയധികം കുട്ടികൾ ഇപ്പോഴുണ്ട്. പിന്നെ പഠിത്തത്തിൻ്റെ എല്ലാം സ്ട്രെസ്സായിരിക്കും അതിൻ്റെ ഒരു പ്രധാന കാരണം. അതുകൂടാതെ ഡയബറ്റീസ് പോലുള്ള ജീവിതചര്യ രോഗങ്ങൾ ഉള്ളവർക്ക് ഈ തലകറക്കം വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇത് ബേസിക്കലി ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വരുന്ന തകരാറുകൊണ്ടാണ് ചെവിയിലും ഈ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ പ്രധാനം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞുള്ള സ്ട്രെസ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, ഒബീസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ്, പിന്നെ സെഡൻട്രി ജോലി, നിർജ്ജലീകരണം, അധികം വെള്ളം കുടിക്കാത്തൊരവസ്ഥ, ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ അത് വളരെ പ്രശ്നകരം. കൂടാതെ ചില കാര്യങ്ങൾ വെച്ചാൽ ചിലതരം മരുന്നുകൾ, പ്രത്യേകിച്ച് ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ കൂടുതലായിട്ട് കഴിക്കുക, പ്രഷറിനുള്ള ബീറ്റ ബ്ലോക്കർ, അങ്ങനെ ചില മരുന്ന്, ഡയൂറിറ്റിക് മൂത്രം പോകാനുള്ള മരുന്ന്, ഇതൊക്കെ പലപ്പോഴും ഇന്നറിയറിൻ്റെ നേഴ്സലിന് ഡാമേജ് ഉണ്ടാക്കുകയും ഈ തലകറക്കം പോലുള്ള സിംറ്റംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊന്നുള്ളതാണ് ഈ പ്രഷർ ചേഞ്ചസ്. പ്രത്യേകിച്ച് ഈ ഡൈവ് ചെയ്യുന്നവർക്കൊക്കെ സഡനായിട്ട് പ്രഷർ ചേഞ്ച് വന്ന ആന്തരികരണത്തിനകത്ത് ചില ഡാമേജുകൾ വരാം, അതും ഒരു പ്രശ്നമാണ്. പൊതുവേ നമുക്കറിയാം ഇപ്പോൾ 80-85 വയസ്സൊക്കെ ആകുമ്പം വരുന്ന ഒരു കിഴുക്കുറവ്, ശരിക്കും പറഞ്ഞാൽ അതും ഒരു നാച്ചുറലായിട്ടോ നോർമലായിട്ടോ വരുന്ന ഒരു ഡീജനറേഷനാണ്. അതിന് പറയുന്ന പേരാണ് പ്രസ്ബിക്യൂസിസ്. കേൾവി കുറയുന്നതിനോടൊപ്പം ബാലൻസിങ് പാർട്ടിൻ്റെ നേർവ് സെല്ലുകളും കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ലെവലിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ബാലൻസിങ് ബ്രെയിനിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കുറയും, നമുക്കത് തലകറക്കമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. പിന്നെ വേറെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് കാതിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന ട്യൂമർ. അത് വളരെ മൈന്യൂട്ടായിട്ടൊക്കെ ചെറിയ 1-2 മില്ലിമീറ്ററിലൊക്കെ വലിപ്പത്തിൽ വന്നാൽ പോലും ചിലപ്പം തലകറക്കമായിട്ട് വരാം. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ തലകറക്കം മാറും, എന്നാലും ഈ ട്യൂമർ വളർന്നുകൊണ്ടേ ഇരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്. തലകറക്കം കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് പല ടെസ്റ്റുകളുമുണ്ട്. ഓഡിയോളജി ടെസ്റ്റുകളുണ്ട്, ബാലൻസിങ്ങിൻ്റെ ടെസ്റ്റുകളുണ്ട്. ചില കേസുകളിൽ നമുക്ക് സ്കാനിങ് ചെയ്യേണ്ടി വരും. അക്കോസ്റ്റിക് MRI സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ചെയ്ത് ട്യൂമറോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതുകൂടാതെ മൊത്തമായിട്ടുള്ള ഒരു ചെക്കപ്പ്, ഡയബറ്റീസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ തലകറക്കം വന്നാലും അത് പ്രോപ്പറായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. ജീവിതചര്യ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും 90% രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തലകറക്കം.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് തലകറക്കത്തിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജോൺ പണിക്കർ.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: തൊഴിൽ ദർശനം.
1: ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, പത്തനംതിട്ട ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നിവിടങ്ങളിലേക്ക് ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. യോഗ്യത: ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, ITI, മലയാളത്തിലും ഇംഗ്ലീഷിലും മികച്ച ആശയവിനിമയശേഷി ഉണ്ടാകണം. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന. പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം. ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡയിലുള്ള പരിജ്ഞാനം അഭികാമ്യം. പ്രായം 2026 ഒക്ടോബർ 1 18 40 വയസ്സിനും ഇടയിൽ. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോമിന്റെ മാതൃക ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. വിലാസം: ദ ചെയർപേഴ്സൺ, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടറേറ്റ്, പത്തനംതിട്ട, പത്തനംതിട്ട PO, പിൻ 6896 4 5. കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് EOC ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് വ്യക്തമാക്കണം. വിലാസം ഒരിക്കൽ കൂടി: ദ ചെയർപേഴ്സൺ, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടറേറ്റ്, പത്തനംതിട്ട, പത്തനംതിട്ട PO, പിൻ 6896 4 5. കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് EOC ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് വ്യക്തമാക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.pathanamthitta.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.pathanamthitta.nic.in. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 212 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 11/2026. സ്പെഷ്യലിസ്റ്റ് Grade 3, അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 64, അനാറ്റമി 4, ജനറൽ മെഡിസിൻ 60, വകുപ്പ് ആരോഗ്യം കുടുംബക്ഷേമം, പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒഴിവ് 140, വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ആഭ്യന്തര മന്ത്രാലയം, പ്രായം 35 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് എഡിറ്റർ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ് 2, സ്പെഷ്യലിസ്റ്റ് Grade 2 ജൂനിയർ സ്കെയിൽ അനസ്തീസിയോളജി 1, സ്പെഷ്യലിസ്റ്റ് Grade 3 ജൂനിയർ സ്കെയിൽ പീഡിയാട്രിക്സ് 1, പബ്ലിക് ലോ ഓഫീസർ, ഡിസ്ട്രിക്ട് ലിറ്റിഗേഷൻ ഓഫീസർ, ലോ ഓഫീസർ 4. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പബ്ലിക് ലോ ഓഫീസർ, ഡിസ്ട്രിക്ട് ലിറ്റിഗേഷൻ ഓഫീസർ, ലോ ഓഫീസർ തസ്തികയിലേക്ക് ഒക്ടോബർ 9, മറ്റ് തസ്തികകളിലേക്ക് ഒക്ടോബർ 2. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://upssconline.nic.in. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒഴിവ് 5. യോഗ്യത: ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ഡിപ്ലോമ. ടെക്നീഷ്യൻ B, ടർണർ, ഫിറ്റർ, വെൽഡർ, മെഷീനിസ്റ്റ് ഒഴിവ് 13. യോഗ്യത: ITI, NCVT, NAC. കുക്ക് ഒഴിവ് 1. യോഗ്യത: 10 ക്ലാസ് വിജയവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഫയർമാൻ ഒഴിവ് 3. യോഗ്യത: 10 ക്ലാസ് വിജയവും ശാരീരിക ക്ഷമതയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iprc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iprc.gov.in.
0: തൊഴിൽ ദർശനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് KG രാധാകൃഷ്ണപിള്ള.
4: മലയാളത്തിലെ ലിംഗവ്യവസ്ഥയുടെ അടിസ്ഥാനം ശബ്ദങ്ങളുടെ അർത്ഥമാണ്. എന്നാൽ ഹിന്ദിയിലും സംസ്കൃതത്തിലുമാകട്ടെ അത് ശബ്ദങ്ങളുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മലയാളത്തിൽ പുല്ലിംഗത്തിന് അൻപ്രത്യയം ചേർക്കണം. സ്ത്രീലിംഗത്തിന് ഈയും നപുംസകത്തിന് അം ആണ് പ്രത്യയങ്ങൾ. കുമാരൻ കുമാരി, രമണൻ രമണി, സുന്ദരൻ സുന്ദരി, സുന്ദരം എന്നിവ ഉദാഹരണങ്ങൾ. ഇത്തി ഇച്ചി ഇശി ഇട്ടി എന്നിവയും സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ്. കുട്ടിയും ഇട്ടിയും യഥാക്രമം പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. സംസ്കൃതത്തിൽ നിന്നും ഒരു അകാരാന്ത പുല്ലിംഗ ശബ്ദം മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാള പുല്ലിംഗ ശബ്ദമാക്കണമെങ്കിൽ പിന്നിൽ അൻ പ്രത്യയം ചേർക്കണം. ദേവ ദേവൻ, കാമ കാമൻ, പവന പവനൻ എന്നിവ ശ്രദ്ധിക്കുക. ഗായകന് ചേരുന്ന സ്ത്രീലിംഗം ഗായകിയാണ്. ലേഖകന് സ്ത്രീലിംഗം ലേഖകയല്ല ലേഖികയാണ്. പുല്ലിംഗ ശബ്ദത്തോട് ആ ഈ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് സ്ത്രീലിംഗം ഉണ്ടാക്കാം. യാചകന് സ്ത്രീലിംഗം യാചികയാണ്. എന്നാൽ ആചാര്യന്റെ സ്ത്രീലിംഗം ആചാര്യയാകില്ല, ആചാര്യ ആണ്. കവയിത്രിക്ക് പുല്ലിംഗമായി പലരും കരുതി വച്ചിരിക്കുന്നത് കവിയെയാണ്. എന്നാൽ കവയിതാവ് എന്ന പുല്ലിംഗ രൂപത്തിന്റെ സ്ത്രീലിംഗമാണ് കവയിത്രി. ഈ കവയിത്രിയെ കവിയിത്രിയാക്കി പ്രയോഗിക്കുന്നതും തെറ്റാണ്. നപുംസകലിംഗങ്ങൾക്ക് ലിംഗപ്രത്യയം അമ്മാണ്. എന്നാൽ സർവനാമങ്ങളുടെ പ്രഥമ പുരുഷനിൽ ലിംഗവ്യത്യാസമുണ്ട്. അൻ എന്ന പ്രത്യയം പുല്ലിംഗത്തിനും അൾ എന്ന പ്രത്യയം സ്ത്രീലിംഗത്തിനും ത് എന്ന പ്രത്യയം നപുംസകത്തിനും ചേർക്കണം. അവൻ അവൾ അത് എന്നിവ ഉദാഹരണം. അവൻ പുല്ലിംഗവും അവൾ സ്ത്രീലിംഗവുമാണ്, അത് നപുംസകലിംഗവും. ക്രിയാശബ്ദത്തോട് ലിംഗപ്രത്യയം ചേർക്കുമ്പോൾ അത് അൻ ആൻ ആൾ ആൾ എന്നിങ്ങനെ മാറും. പോയാൻ അവൻ പോയി, പോയാൾ അവൾ പോയി, ഓതിനാൾ അവൻ ഓതി, പാടിനാൾ അവൾ പാടി എന്നിവ ഉദാഹരണം.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് KG രാധാകൃഷ്ണപിള്ള. പുലർവെട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. SP ബാലസുബ്രഹ്മണ്യവും SP ശൈലജയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ. ചിത്രം സാഗരസംഗമം.

തകിട്ട ധിമി നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവ കവചം നട രാജപാദ സുമരജം ധിരണന ധിരണന ധിര ധിര ധിര ധിര ധിര ധിര ധിര ധിര നാദ വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം.

0: വാർത്തകൾക്ക് ശേഷം പുലർവെട്ടം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമടക്കം 17 മെഡലുകളുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ പൊതുജീവിതം അടയാളപ്പെടുത്താൻ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 7 വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വ സന്ദേശമെത്തിക്കൽ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങൾ യാത്രികർ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്രമില്ലാത്ത സൈനിക തയ്യാറെടുപ്പുകൾ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പ്രതിരോധശേഷിയില്ലാത്ത നയതന്ത്രം ബലഹീനതയായി കണക്കാക്കപ്പെടുമെന്നും അത് അപകടകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽ ജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങൾ.
2: ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽ ജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്ത് വയറിളക്ക രോഗമരണങ്ങൾ തടയാനാകുമെന്നും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 30% കുറയ്ക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പദ്ധതിയുടെ കാലാവധി നിലവിൽ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്

0: വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ ആവശ്യകത $150 ബില്യൺ. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ വളർച്ച, സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3-ാമത്തെ രാജ്യം, 120-ലേറെ യൂണികോണുകളോടെ ലോകത്തെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ശൃംഖല എന്നീ നേട്ടങ്ങളും ഇന്ത്യ കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ വി വി രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ പ്രദർശിപ്പിക്കും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് മേള നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ പുരോഗമിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. നിലവിൽ 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുകളായി. ഇന്നലെ 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീം വെള്ളി സ്വന്തമാക്കി. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ സീമാകുമാരി വെങ്കലം നേടി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാൻഡ വിഭാഗം ഫൈനലിൽ മണിപ്പൂരി താരം റോഷിബിന ദേവി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഷൂട്ടിംഗ് റേഞ്ചിൽ മിക്സഡ് ടീം സ്കീറ്റ് ഇനത്തിൽ അനന്ത്ജിത് സിംഗ് നരുഗ, പരീന സ്ഥലിവാൽ സഖ്യം വെങ്കലം നേടി. റോവിംഗിൽ പുരുഷ ഡബിൾസ് കൾസ് ഇനത്തിൽ സത്നാം സിംഗ് സൽമാൻഖാൻ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം ഏകദിന മത്സരമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനം ഇന്ന് വൈകിട്ട് സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് കോവളത്ത് ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകളിലും കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ആദ്യ ദിവസം തന്നെ പൂർണ്ണമായി വിറ്റുതീർന്നതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു.
0: സൈക്ലിംഗ് രംഗത്തെ പ്രമുഖ അന്താരാഷ്ട്ര മത്സരമായ UCI റോഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്നു. 2032 ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി മഹാരാഷ്ട്രയിലെ പുനെ നഗരത്തെ കാനഡയിലെ മോൺട്രിയലിൽ നടന്ന UCI കോൺഗ്രസ് തെരഞ്ഞെടുത്തു. ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ പുനെ അന്താരാഷ്ട്ര സൈക്ലിംഗ് ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റത്തിന് പിന്നാലെ നിരവധി വിദേശ പ്രതിനിധികൾ ഹാൾ വിട്ടിറങ്ങിപ്പോയി. ഗാസയിലും ലെബനനിലും ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത്. തുടർന്ന് ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 73,920 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറ്റലിയിലെ വിദ്യാലയങ്ങളിൽ ബുർഖയ്ക്കും നിഖാബിനും നിരോധനം ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകി. ഓരോ ക്ലാസിലും ഇറ്റാലിയൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രൈമറി, മിഡിൽ, ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇറ്റാലിയൻ പൌരത്വമില്ലാത്തവർക്കും ഇറ്റാലിയൻ ഭാഷാ പരിജ്ഞാനം കുറഞ്ഞവർക്കും പരമാവധി 30% സീറ്റുകൾ മാത്രമേ അനുവദിക്കൂ. ഈ നടപടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതല്ലെന്നും വിദേശികളായ കുട്ടികളെ സമൂഹവുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങളാണെന്നും പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ടാൻസാനിയയിൽ നിന്ന് കോങ്കോയിലേക്ക് പോവുകയായിരുന്ന ബോട്ട് ടാങ്കനിക തടാകത്തിൽ മറിഞ്ഞ് 41 പേർ മരിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 49 പേരെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ

0: പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവെട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
2: എസ് പി ബാലസുബ്രഹ്മണ്യം. ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം 1946 ജൂലൈ 4 ആന്ധ്രാപ്രദേശിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം പഠനത്തോടൊപ്പം സംഗീത മത്സരങ്ങളിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. ശ്രീശ്രീ മര്യാദ രാമൻ എന്ന തെലുഗു ചിത്രത്തിൽ പാടി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം 40,000-ലധികം ഗാനങ്ങൾ 11 ഇന്ത്യൻ ഭാഷകളിലായി പാടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് തമിഴിലാണ്. മലയാളത്തിൽ മുന്നേറ്റം, തുഷാരം, കിലുക്കം, അനശ്വരം, ദോസ്ത് തുടങ്ങി ഒരുപിടി ചിത്രങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് എസ് പി ബി എന്ന് വിളിക്കുന്ന എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് സ്വന്തമാണ്. ഗായകൻ എന്നതിലുപരി നടനായും സംഗീത സംവിധായകനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും എസ് പി ബി ജനപ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ട്. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് 6 നേടിയ അദ്ദേഹം പത്മഭൂഷൺ, പത്മവിഭൂഷൺ, വിവിധ സംസ്ഥാന അവാർഡുകൾ, മറ്റു ബഹുമതികൾ എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട്. തന്റെ മാന്ത്രികമായ ശബ്ദത്താലും അനായാസമായ ആലാപനം കൊണ്ടും സംഗീത ലോകത്തെ ആരാധകരെ മുഴുവൻ വിസ്മയിപ്പിച്ച എസ് പി ബാലസുബ്രഹ്മണ്യം 2020 സെപ്റ്റംബർ 25 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു ഗാനശകലം കേൾക്കാം.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
2: നഗരപുരാണം. ഗ്രന്ഥശാലയും ഗ്രന്ഥകാരനും ഗ്രന്ഥക്കെട്ടും മലയാളത്തിലെ ജനകീയ പദങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗ്രന്ഥവരി ഒരു ശരാശരി മലയാളിക്ക് അത്ര പരിചിതമല്ല. യൂറോപ്യന്മാരിൽ നിന്ന് പരിശീലിച്ച് ഇപ്പോൾ കേരളീയർ പഠിച്ചു വരുന്ന തരത്തിലുള്ള ചരിത്രം നമുക്ക് പരിചിതമായിരുന്നില്ല. ക്രോഡീകൃതമായ ചരിത്ര രചനാ സമ്പ്രദായം അന്യമായിരുന്നെങ്കിലും അപൂർവമായി പുരാവൃത്ത സംഭവങ്ങളെ ആലേഖനം ചെയ്ത് സൂക്ഷിക്കുന്ന പതിവ് ഇവിടെ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനമാണ് ഗ്രന്ഥവരികൾ. കേട്ടറിവുകൾ, ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഇടകലർത്തി തങ്ങളുടെ ലോകബോധ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഏടുകളാണിവ. ഗ്രന്ഥവരിയുടെ ഉദ്ഭവം ഗ്രന്ഥത്തിൽ നിന്നാണ്. ഗ്രന്ഥം സംസ്കൃത പദമാണ്. 8 അക്ഷരം വീതമുള്ള 4 വരി പദ്യത്തിനാണ് പ്രാചീന കാലത്ത് ഗ്രന്ഥം എന്ന് പറഞ്ഞിരുന്നത്. ലക്ഷം ഗ്രന്ഥമത്രേ എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് പറയാറുള്ളത്. ഗ്രന്ഥത്തിന് പുസ്തകമെന്ന വിശേഷാർത്ഥം ഉണ്ടായി വന്നത് വളരെ പിന്നീടാണ്. അതറിയണമെങ്കിൽ മലയാളത്തിന്റെ ലിപിചരിത്രം പരിശോധിക്കണം. അക്കാലത്ത് കേരളത്തിൽ 3 തരം ലിപി സമ്പ്രദായങ്ങൾ നിലവിലിരുന്നു. വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാഴ്മ. 27 നൂറ്റാണ്ട് പഴക്കം കൽപ്പിക്കുന്ന ബ്രാഹ്മി ലിപിയുടെ തെക്കൻ രൂപമാണ് വട്ടെഴുത്ത് എന്ന് കരുതുന്നു. കേരളത്തിലെ ശിലാലിഖിതങ്ങളും പട്ടയങ്ങളും ഏറെക്കുറെ വട്ടെഴുത്തിലാണ്. കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ലിപി സമ്പ്രദായമാണ് കോലെഴുത്ത്. വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണിത്. മധ്യകാലഘട്ടത്തിലെ താളിയൂല ലിഖിതങ്ങളിലേറെയും കോലെഴുത്തിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പൂർവ്വരൂപമായ കേരളാരാമം ഇട്ടി അച്യുതൻ രചിച്ചിരിക്കുന്നത് കോലെഴുത്തിലാണ്. വട്ടെഴുത്തിന്റെ തെക്കൻ കൈയെഴുത്ത് രൂപമാണ് മലയാഴ്മ. തെക്കൻ പാട്ടുകളിൽ പലതും കുറിച്ചിട്ടിരിക്കുന്നത് മലയാഴ്മയിലാണ്. പല പല കാരണങ്ങളാൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമാവുകയും സംസ്കൃതം സാഹിത്യഭാഷയായി പരിണമിക്കുകയും ചെയ്യുന്നതോടുകൂടി സംസ്കൃത പദങ്ങൾ രേഖപ്പെടുത്താൻ വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ പോരാതെ വന്നു. തുടർന്ന് ആദ്യ എഴുത്ത് അഥവാ ഗ്രന്ഥലിപിയെ ദത്തെടുക്കേണ്ടി വന്നു. കേരളത്തിൽ മധ്യകാലത്ത് എഴുതപ്പെട്ട രേഖകളിൽ സംസ്കൃത പദങ്ങൾ ഗ്രന്ഥ അക്ഷരത്തിലും ദ്രാവിഡ പദങ്ങൾ വട്ടെഴുത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ആയിരാജ്യരേഖയായ പാലിയും ചെപ്പേടിൽ ഈ രീതിയാണ് സ്വീകരിച്ചു കാണുന്നത്. ക്രമേണ മലയാളത്തിൽ സംസ്കൃത പദബാഹുല്യം കൂടി വരികയും മണിപ്രവാള ഭാഷ സവർണ സാഹിത്യ ഭാഷയായി പ്രതിഷ്ഠാപിതമാവുകയും ചെയ്യുന്നതോടുകൂടി ഗ്രന്ഥലിപി മലയാളത്തിന്റെ തനത് ലിപിയായി മാറാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ആര്യലിപിയെ പരിഷ്കരിച്ചുപയോഗിച്ചതോടുകൂടി ഗ്രന്ഥാക്ഷരങ്ങൾ മലയാളിയുടെ സ്വന്തം ലിപിയായി മാറി. മലയാളം അച്ചടി സംഗീതത്തിൽ എത്തിയതോടുകൂടി അക്ഷരങ്ങൾക്ക് നിശ്ചിത രൂപം കൈവന്നു. കാലത്തിന്റെ പരിണാമദശയിൽ എവിടെയോ വെച്ച് ഗ്രന്ഥത്തിന് അർത്ഥവ്യതിയാനം സംഭവിച്ചു. 4 വരി പദ്യം എന്ന പ്രാചീന അർത്ഥത്തെ പട്ടടയിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥത്തിന് പുസ്തകമെന്ന അർത്ഥകൽപ്പനയുണ്ടായി. ഇക്കാലത്താവണം മഠങ്ങളിലും മനകളിലും കോവിലുകളിലും കോവിലകങ്ങളിലും പനയോലയിൽ കോറിയിട്ടിരുന്ന ഐതിഹ്യ അധിഷ്ഠിതവും എന്നാൽ പാരമ്പര്യത്തിന്റെ ചില നേരറിവുകൾ ഉൾക്കൊള്ളുന്നതുമായ താളിയോല കെട്ടുകൾക്കും ചെമ്പുപട്ടയങ്ങൾക്കും ഗ്രന്ഥവരികൾ എന്ന് വിളിപ്പേരുണ്ടായത്. ചിറക്കൽ ഗ്രന്ഥവരി ഉത്തരമലബാറിലെ കോലത്തുനാടിന്റെ ചരിത്രം പേറുന്നവയാണ്. പെരുമ്പടപ്പ് ഗ്രന്ഥവരി കൊച്ചി രാജപരമ്പരയുടെ പുരാവൃത്തമാണ്. മതിലകം ഗ്രന്ഥവരികൾ പലതുണ്ട്. മഹാക്ഷേത്രങ്ങൾക്കാണ് മതിലകമെന്ന് പറയപ്പെടുന്നത്. നിരണം ഗ്രന്ഥവരി മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടവക ചരിത്രം പറയുന്നവയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു സ്വദേശി സഭയായി ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിലെ, അതായത് 1770 മുതൽ 1830 വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

0: ഗ്രാമകേരളം
1: കെട്ടുകാഴ്ചയിലെ വണ്ടിക്കുതിരകൾ.
0: കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ പൊതുവെ സമാപിക്കുന്നത് ആറാട്ടോടുകൂടിയാണ്. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവം കൊടിയിറക്കത്തിന് ശേഷം വിഗ്രഹം സ്നാനം നടത്തി ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് ആറാട്ട്. ആറാട്ടിനോടനുബന്ധിച്ച് നടത്തുന്ന കെട്ടുകാഴ്ച എന്ന ചടങ്ങ് തെക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലുമുണ്ട്. ചെണ്ടമേളം, ആനകൾ, നാഗസുരം, ബാലികമാരുടെ താലപ്പൊലി, വിവിധ കലാരൂപങ്ങൾ, എടുപ്പുകുതിരകൾ, വണ്ടിക്കുതിരകൾ, കാവടികൾ തുടങ്ങിയവ അണിനിരത്തിയുള്ള ഘോഷയാത്ര ക്ഷേത്ര മൈതാനത്തെത്തി സമാപിക്കും. പ്രാദേശിക ഭേദമനുസരിച്ച് കെട്ടുകാഴ്ചകൾക്ക് വ്യത്യാസമുണ്ടാകും. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ ചില ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ചകളിലാണ് വണ്ടിക്കുതിരകൾക്ക് പ്രാധാന്യമുള്ളത്. എടുപ്പുകുതിരയെപ്പോലെ തന്നെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് വണ്ടിക്കുതിരയും. ബുദ്ധമത സ്വാധീനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ വണ്ടിക്കുതിരകളെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരു കുതിരയുടെ രൂപമുണ്ടാക്കി അലങ്കരിച്ച് ചക്രങ്ങൾ പിടിപ്പിച്ചുണ്ടാക്കുന്നതാണ് വണ്ടിക്കുതിരകൾ. തടികൊണ്ടുള്ള വലിയ കുതിരത്തല ഉണ്ടാക്കി മനോഹരമായി പെയിന്റ് ചെയ്യും. ചിരിക്കുന്ന മുഖവും വിടർന്ന കണ്ണുകളുമുള്ള കുതിരകളായിരിക്കും ഇത്. കുതിരയുടെ ശരീരം വക്യോൽ നിറച്ചാണ് ഉണ്ടാക്കുന്നത്. ചണച്ചാക്കുകൾ കൊണ്ട് തച്ച് അതിനു മുകളിൽ മനോഹരമായ വർണ്ണത്തുണികൾ പൊതിയും. കുതിരയുടെ പിൻഭാഗം സാധാരണ കുതിരകളുടെ പോലെയല്ല ഉണ്ടാക്കുന്നത്, കാരിക്കേച്ചറിൽ വരയ്ക്കുന്നത് പോലെ പർവ്വതീകരിച്ചുണ്ടാക്കും. കുതിരയെ പണ്ട് അലങ്കരിച്ചിരുന്നത് കുരുത്തോലുകളും വർണ്ണക്കടലാസുകളും കൊണ്ടാണ്. ഇന്ന് ആ സ്ഥാനത്ത് പ്ലാസ്റ്റിക് തോരണങ്ങൾ സ്ഥാനം പിടിച്ചു. വണ്ടിക്കുതിരയുടെ മുന്നിൽ ദേവീദേവന്മാരുടെ തടിപ്രതിമകൾ പെയിന്റ് ചെയ്ത് നിരത്തും. ചില വണ്ടിക്കുതിരകളിൽ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പിസ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒക്കെ പ്രതിമകൾ കാണാറുണ്ട്. വണ്ടിക്കുതിര മൊത്തത്തിൽ വളരെ അഴകാർന്ന ഒരു കാഴ്ച തന്നെ. തടിച്ചക്രങ്ങളിലാണ് വണ്ടിക്കുതിര ചലിക്കുന്നത്. തടി തേഞ്ഞു പോകാതിരിക്കാൻ ഇരുമ്പ് പട്ടകൾ തടിയുടെ പുറത്തടിക്കും. വലിയ വടം കെട്ടിയാണ് വണ്ടിക്കുതിര വലിക്കുന്നത്. വണ്ടിക്കുതിരയെ നിയന്ത്രിക്കുന്നതിന് പരിചയമുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഒപ്പം കാണും. ശരിയായി വലിച്ചില്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. അതിനാൽ വളരെ സൂക്ഷിച്ചാണ് വണ്ടിക്കുതിരയെ ചലിപ്പിക്കുന്നത്. വണ്ടിക്കുതിരയുടെ പുറത്ത് പട്ടുകുടയുമായി ഒന്നോ രണ്ടോ പേർ കാണും. ഉത്സവം നടത്തുന്ന കരക്കാരുടെ വകയായി ഉള്ള വണ്ടിക്കുതിരകൾക്ക് പുറമെ നേർച്ച കുതിരകളും കാണും. ഏറ്റവും മികച്ച വണ്ടിക്കുതിരകളെ പ്രദർശിപ്പിക്കാൻ കരക്കാർ തമ്മിൽ മത്സരമാണ്. ഓരോ വണ്ടിക്കുതിരയുടെയും മുമ്പിൽ ചെണ്ടമേളമോ ബാൻഡ് മേളമോ കാണും. മേളത്തിനൊത്ത് ആളുകൾ തുള്ളിക്കളിക്കും. ഉത്സവം സമാപിക്കുന്നതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ തുള്ളിക്കളി. ജാതിമത ഭേദമന്യേ ദേശവാസികളെല്ലാം കെട്ടുകാഴ്ചകളിൽ പങ്കെടുക്കും. വണ്ടിക്കുതിരകൾ നിർമ്മിക്കുന്നതിന് ചെലവ് കൂടുതലാണ്. വടം കെട്ടി വലിക്കുന്നതിനും നല്ല മനുഷ്യ അധ്വാനമുണ്ട്. അതിനാൽ വണ്ടിക്കുതിരകളുടെ സ്ഥാനം ഫ്ലോട്ടുകൾ കൈയടക്കി തുടങ്ങിയിരിക്കുന്നു. മോട്ടോർ വാഹനത്തിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ശബ്ദഘോഷത്തോടെ പ്രദർശിപ്പിക്കുന്നതാണ് ഫ്ലോട്ടുകൾ.

0: ഫ്ലോട്ടുകളോട് പിടിച്ചു നിൽക്കാൻ വണ്ടിക്കുതിരകളിലും ഇപ്പോൾ LED ലൈറ്റുകളും പാട്ടുപെട്ടിയും ഒക്കെ സ്ഥാനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഘോഷയാത്രയുടെ അവസാനം പോകുന്ന വണ്ടിക്കുതിരയെ പിറകോട്ടാണ് വലിക്കുന്നത്. ക്ഷേത്രദേവതയുടെ തിടമ്പ് വഹിക്കുന്ന ആനയ്ക്ക് അഭിമുഖമായി വരത്തക്ക വിധമാണ് അകമ്പടി കുതിരയെ വലിക്കുന്നത്. കെട്ടുകാഴ്ച ദേവത കാണുന്നു എന്നാണ് സങ്കല്പം. ഉത്സവങ്ങൾക്ക് അഴകേറ്റുന്ന വണ്ടിക്കുതിരകളും കേരള തനിമയുടെ പെരുമ ഉയർത്താൻ ഇവിടെ നിലനിൽക്കട്ടെ.
1: കെട്ടുകാഴ്ചയിലെ വണ്ടിക്കുതിരകൾ, രചന VM രാജമോഹൻ. ആഖ്യാനം NJ ജോഷിലാൽ. നിർവഹണം G സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി GS.
2: ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: നമുക്ക് ചുറ്റും 30 കോടി രൂപ ഒന്നാം സമ്മാനമായി നൽകുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 നറുക്കെടുപ്പ് നാളെ തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്നു മുതൽ 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ വച്ച് നടക്കും. കെട്ടിട നികുതി പിഴയൊഴിവാക്കി അടയ്ക്കേണ്ട അവസാന തീയതി നീട്ടി. വസ്തുനികുതി കുടിശ്ശികയുള്ളവർ ഈ മാസം 30 മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടയ്ക്കണം. കളിപ്പാങ്കുളം, അമ്പലത്ര വാർഡുകളിലെ കെട്ടിട നികുതി ശനിയാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെ പയറ്റുകുപ്പം കമ്മ്യൂണിറ്റി ഹാളിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്വീകരിക്കും. കേരള സർവകലാശാല PhD എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 7 ഒക്ടോബർ വരെ നീട്ടി. 2026-27 അധ്യയന വർഷത്തെ നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന്റെ അവസാന തീയതി ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ 31 ഒക്ടോബർ വരെ നീട്ടി. ഇടിഞ്ഞാർ ഗവൺമെന്റ് ട്രൈബൽ HSൽ LPS അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സ്കൂളിൽ വച്ച് നടക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495734273. തിരുവനന്തപുരം പനയ്ക്കോട് VK കാണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം, ഇംഗ്ലീഷ്, കായിക വിഭാഗം എന്നീ വിഭാഗങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 9:30 സ്കൂളിൽ വച്ച് നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497006096. ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക്കൽ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് മാനേജർ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7907883 6. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ശങ്കരാഭരണം എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് കെ വി മഹാദേവൻ. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ മറ്റൊരു ഗാനം കൂടി പുലർവെട്ടത്തിൽ കേൾക്കാം. ചിത്രം ശ്രീരാമരാജ്യം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

0: നോവൽ സഞ്ചാരം.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: അസംതൃപ്തമായി അടച്ചിടപ്പെട്ട ഒരു ഭൂതകാലം പോലെ അപകടം പിടിച്ച ഒന്നില്ല. അത് വെളിയിലേക്ക് വരുന്നത് കൊടുങ്കാറ്റായിട്ടാണ്. അതെന്തൊക്കെ അടിച്ചുടയ്ക്കുമെന്നും തട്ടിത്തകർക്കുമെന്നും ആർക്കും പറയാൻ വയ്യ. എല്ലാറ്റിലും വിഷമം. അതിനെ എതിർക്കാനോ നിഷേധിക്കാനോ മായ്ച്ചുകളയാനോ കഴിയില്ലെന്നതാണ്. തന്നെ തന്നെയാണ് എതിർക്കേണ്ടത്, നിഷേധിക്കേണ്ടത്, മായ്ച്ചുകളയേണ്ടത്. തന്നോട് താൻ പൊരുതേണ്ട ഈ നിമിഷം പോലെ മനുഷ്യജീവിതത്തിൽ മഹത്തായും വേദനാകരമായും മറ്റൊന്നില്ല. അത് മുക്കൂട്ട പെരുവഴിയാണ്. കാട്ടാളനും മഹാത്മാവും അവിടെ ആ കവലയിൽ നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, മറന്നു എന്ന് അയാൾ വിശ്വസിച്ചതാണ്. പുതിയൊരു ജന്മം തന്നെ എടുത്തു കഴിഞ്ഞു. പുതിയ മനുഷ്യർ, പുതിയ തരം കർമ്മങ്ങൾ, പുതിയ സാഹചര്യം, പുതിയ ചിന്തകൾ. ആത്മാവിന് ഒന്ന് വളയഴിച്ചിൽ കഴിഞ്ഞതാണ്. ജീവിതം ഇഴഞ്ഞു മുന്നോട്ട് കയറി. പെട്ടെന്നൊരു മഴ. മണ്ണിട്ട് മൂടിയ എല്ലാ വിത്തും മുളച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് അവ വരുന്നത്. ഒരു ഖയാം നാൾ. അടക്കം ചെയ്യപ്പെട്ട സ്മരണകളൊക്കെ ഉയർത്തെഴുന്നേറ്റു. വിചാരണ ആരംഭിച്ചു. സുലൈമാൻ സ്വയം വിചാരണ ചെയ്യുകയാണ്. വേണോ വേണ്ടേ? അയാൾക്ക് മരക്കുറ്റി പോലെ അങ്ങിരിക്കാം. ആരാണ് ചോദിക്കാൻ? ചോദിക്കുന്നതിനർത്ഥമുണ്ടോ എന്നും അയാൾ ആലോചിച്ചു. ആദ്യത്തെ പഴം കൊഴിഞ്ഞു വീണിട്ടും മരം വളരുന്നില്ലേ? ആദ്യത്തെ കുഞ്ഞിനെപ്പറ്റി തള്ളപ്പക്ഷി ബേജാറാവാറുണ്ടോ? ഖദീജയുടെ ആടിൻ്റെ മൂത്ത കുട്ടി ഇപ്പോൾ എവിടെയാണ്? തള്ള പിന്നെയും പറ്റു. ആദ്യത്തെ കുട്ടി മരിച്ച അമ്മമാരില്ലേ, അച്ഛന്മാരില്ലേ? വെറുതെ വേവലാതിപ്പെടുകയാണ്. എല്ലാം ഇരിക്കുന്ന പാട്ടിനിരിക്കട്ടെ. കഴിയുന്ന സഹായം ചെയ്യാം. അതല്ലേ കൂടുതൽ മാന്യത, കൂടുതൽ മനുഷ്യത്വം? ഏയ്, മനസ്സിൻ്റെ അടിയിൽ നിന്ന് മുഴങ്ങുന്ന ഒരു ചോദ്യം. ആ ശബ്ദം വർഷങ്ങൾക്ക് പിമ്പിൽ വച്ച് അയാൾ കേട്ടതാണ്. അത് സുപരിചിതമാണ്. അനേക കാലത്തേക്ക് മനസ്സിൽ കിടന്ന് മുഴങ്ങിയതാണ്. അതോടൊപ്പം ചില രംഗങ്ങളും മനസ്സിലേക്ക് കടന്നുവരുന്നു. തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷം, ഭീകരമായ ശബ്ദങ്ങൾ, കൂട്ട നിലവിളികൾ. അതിനിടയിലൂടെ രണ്ടു മനുഷ്യാത്മാക്കൾ ഊളിയിട്ട് പോകുകയാണ്. ഒരാൾ മറ്റൊരാളെ മാറിലടക്കി പിടിച്ചിരിക്കുന്നു. ഭയത്താലും വേദനയാലും വിമ്മിട്ടത്താലും ഹൃദയത്തിൻ്റെ അടിത്തട്ടുവരെ ഉരുകിപ്പോയി. ഉരുകിയ ആത്മാക്കൾ ഒട്ടിപ്പിടിച്ചു. ഏകാന്തതയുടെ തണുത്ത കാറ്റിൽ അവ ഉറച്ചു. ദേഷ്യാണോ? അല്ല. പിന്നെ? ഇഷ്ടാണ്. പക്ഷേ എന്തേ, എന്നെ കഷ്ടത്തിലാക്കുവോ? ഇല്ല, ഞാനിതുവരെ ഒരാളോടും ഇത് പറഞ്ഞിട്ടില്ല. ഒരു നെടുവീർപ്പ്. ഇവയൊക്കെ ഇന്ന് 1000 മടങ്ങ് ശക്തിയോടെ സുലൈമാന്റെ ചെവിയിൽ വന്നലയ്ക്കുകയാണ്. വരണേ, വരണേ എന്ന് ആരോ അടുത്തുനിന്ന് വിളിച്ചു പറയുന്നത് പോലെ തോന്നുന്നു. ആര്? അയാൾ ഉരുകി. ഇനി എന്തു വഴി? നേരെ നിന്നു പറയാം, അത് ഞാനാണ്. പക്ഷേ ആ പറച്ചിൽ കൊണ്ട് എല്ലാം അവസാനിച്ചില്ല. ആ ഒരൊറ്റ വാക്ക് ഇന്നത്തെ ജീവിതത്തെ ആകെ അട്ടിമറിച്ചു എന്ന് വരാം. അത് പാടുണ്ടോ? സാധ്യമാണോ? വേണോ വേണ്ടേ? വീണ്ടും അവിടെ തന്നെ ചെന്നെത്തുന്നു.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50. പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.
2: ആകാശവാണി.

സ്മൃതി മധുരം. ഗായകൻ, സംഗീത സംവിധായകൻ, നടൻ തുടങ്ങിയ നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച അതുല്യ കലാകാരനായ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ചരമവാർഷിക ദിനമാണിന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യഗാനം അനശ്വരം എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. രചന പി കെ ഗോപി, സംഗീതം ഇളയരാജ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മണി അന്തിക്കാടിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. ചിത്രം ഗീതാഞ്ജലി.

0: സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി. ഇന്നീ പരിപാടിയിൽ ജാനുശിരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
1: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകമൂല്യവും കലോറിയും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അത്രയും തന്നെ പ്രധാനമാണ് ആ പോഷകങ്ങൾ ശരിയായ രീതിയിൽ ദഹിക്കുന്നുണ്ടോ എന്നും അവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നും അറിയുന്നത്. അതിനാൽ കരളിൻ്റെയും ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളുടെയും ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. നമുക്കിവിടെ ജാനുശിരാസനം എന്താണെന്ന് നോക്കാം. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും പ്രധാനമായ ആസനമാണ് ജാനുശിരാസനം. ജാനു എന്നാൽ കാൽമുട്ട്, ശീർഷം എന്നാൽ തല. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഈ ആസനത്തിൽ ഒരു കാല് മുന്നോട്ട് നീട്ടി മറ്റേ കാൽമുട്ടിൻ്റെ ഭാഗത്ത് മടക്കുന്നു. നീട്ടിവെച്ച കാൽമുട്ടിൽ ശിരസ് കൊണ്ട് സ്പർശിക്കുന്നു. അതിനാൽ ഈ ആസനത്തിൻ്റെ പേര് ജാനുശിരാസനം എന്നാണ്. നമ്മുടെ ശരീരചലനങ്ങളായ ഇരിക്കുക, നിൽക്കുക, നടക്കുക, ഓടുക എന്നിവയിൽ അവ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ ചലനങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും മുട്ടുകളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മുട്ടുകൾ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അവ താരതമ്യേന വേഗത്തിൽ വാർദ്ധക്യത്തിലെത്താനും തേയ്മാനം വരാനുമുള്ള സാധ്യതയുണ്ട്. എല്ലാ യന്ത്രങ്ങൾക്കും യഥാസ്ഥാനത്ത് എണ്ണയിടുകയും മറ്റും ചെയ്യേണ്ടതുള്ളതുപോലെ മുട്ടുകളുടെയും അവ ആരോഗ്യത്തോടെ ഇരിക്കാൻ നാം വേണ്ട വിധത്തിൽ പരിചരിക്കേണ്ടതുണ്ട്. ജാനുശിരാസനം സ്വാഭാവികമായും കാൽമുട്ടുകളെ അയവുള്ളതാക്കുകയും സ്നായുക്കളെയും സന്ധികളെയും സംരക്ഷിക്കുകയും ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും. ജാനുശിരാസനം ചെയ്യേണ്ട രീതിയാണ് ഇനി പറയുന്നത്. പതുക്കെ ദണ്ഡാസനത്തിൽ ഇരിക്കുക. ഇടതുകാൽ മടക്കി ഇടതുകാൽ പാദം വലതുകാൽ തുടയുടെ ഉൾവശത്ത് പതിഞ്ഞിരിക്കത്തക്ക വിധം വെക്കുക. നിവർന്നിരിക്കുക. രണ്ട് കൈകളും വലത് കാൽമുട്ടിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നോട്ട് വളയുക. കാൽവിരൽ പിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത്ര മെയ്വഴക്കം ഇല്ല എങ്കിൽ ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് വളയാൻ ശ്രമിക്കരുത്. സുഖകരമായി വളയാൻ പറ്റുന്ന അത്രയും മാത്രം വളയുക. നട്ടലിന്റെ വഴക്കം വർദ്ധിക്കുന്നതിനനുസരിച്ച് സാവധാനത്തിൽ ജാനുശിരാസനം പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ജാനുശിരാസനത്തിൽ കുറച്ചു സമയം മാത്രമേ നിൽക്കുകയുള്ളൂവെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിട്ട് അതേ നിലയിൽ തന്നെ ഇരിക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാത്ത വിധം നിർത്തുക. കൂടുതൽ സമയം ജാനുശിരാസനത്തിൽ നിൽക്കാൻ സാധ്യമാവുമെങ്കിൽ സാധാരണ ശ്വാസോച്ഛ്വാസം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും ശരീരവും ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വിശ്രമാസനത്തിൽ ഇരിക്കുക. പിന്നീട് മറുവശവും ഇതേപോലെ ചെയ്യണം. അതായത് വലതു കാൽ മടക്കി പാദം ഇടതു തുടയുടെ ഉൾഭാഗത്ത് സ്പർശിക്കത്തക്ക വിധം വെക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. കൂടുതൽ സമയം നിൽക്കുന്നുവെങ്കിൽ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ജാനുശിരാസനത്തിന്റെ പ്രയോജനങ്ങൾ: കിഡ്നി, പാൻക്രിയാസ്, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. വയറിന്റെ ഉൾഭാഗത്ത് ഒരു ഉഴിച്ചിലിന്റെ പ്രീതിയാണ് ഇതുകൊണ്ട് സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നട്ടലിന്റെ കീഴ്ഭാഗത്തെ കശേരുക്കൾക്ക് കൂടുതൽ അയവ് ലഭിക്കുന്നു. എന്നാൽ നടുവേദനയുള്ളവർ ഡോക്ടറിന്റെ ഉപദേശപ്രകാരം മാത്രമേ ഈ ആസനം പരിശീലിക്കാവൂ.
0: ജാനുശിരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ

ഒരിക്കൽ കൂടി 9495 9643 41 9496 59 6321 അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത്, രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിപാൽ ഈണം നൽകി ആൻ അമ്മി പാടിയ ഗാനം ചിത്രം ആദ്യരാത്രി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായങ്ങളിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാമിലെ ജീവിതത്തെക്കുറിച്ച് ഗാന്ധിജി സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് കേൾക്കുകയായിരുന്നല്ലോ. ടോൾസ്റ്റോയ് ഫാമിലെ കൂടുതൽ വിശേഷങ്ങൾ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. നഗരജീവിതത്തിലെ സൗകര്യങ്ങളിൽ നിന്ന് അകന്നാണ് ഞങ്ങൾ ജീവിച്ചിരുന്നതെങ്കിലും രോഗം വന്നാൽ ചികിത്സയ്ക്കാവശ്യമായ ഒരു ഉപകരണവും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അന്നെനിക്ക് കുട്ടികളുടെ നിഷ്കളങ്കതയിൽ ഉള്ളിടത്തോളം വിശ്വാസം പ്രകൃതി ചികിത്സയിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ നയിച്ചത് ഒരു ലഘുജീവിതമായതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് എനിക്ക് തോന്നി. വല്ലതുമുണ്ടായെങ്കിൽ തന്നെ അതെനിക്ക് മാറ്റാൻ കഴിയുമെന്ന് വിശ്വാസവും ഉണ്ടായിരുന്നു. ആരോഗ്യത്തെക്കുറിച്ചുള്ള എൻ്റെ ചെറുപുസ്തകം എൻ്റെ അക്കാലത്തെ പരീക്ഷണങ്ങളുടെയും എനിക്കുണ്ടായിരുന്ന സജീവമായ വിശ്വാസത്തിൻ്റെയും ഒരു നോട്ടു പുസ്തകമാണ്. ഞങ്ങൾ ടോൾസ്റ്റോയ് ഫാമിൽ താമസിച്ചിരുന്ന കാലത്താണ് ഗോഖലെ ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ആ യാത്രയിൽ പകുതി മധുരവും പകുതി കയ്പുള്ളതുമായ ഒരു സ്മരണ ഞാൻ പറയാം. ഞങ്ങൾ ജീവിച്ചിരുന്ന രീതിയുടെ ഒരു സാമാന്യ രൂപം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും. ടോൾസ്റ്റോയ് ഫാമിൽ കട്ടിലുണ്ടായിരുന്നില്ല. അതിനാൽ ഗോഖലേക്കായി ഞങ്ങളൊരു കട്ടിൽ കടം വാങ്ങിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിന് തികച്ചും സൗകര്യമായി ഉപയോഗിക്കാവുന്ന മുറികളുണ്ടായിരുന്നില്ല. ഇരിക്കുവാൻ സ്കൂളുകളിലെ ബെഞ്ചുകളൊഴിച്ച് മറ്റൊന്നുമുണ്ടായിരുന്നില്ല. ഈ ദാരിദ്ര്യങ്ങളുടെ നടുവിലാണെങ്കിലും ഗോഖലയുടെ ആരോഗ്യം മോശമാണെങ്കിലും ഞങ്ങളെങ്ങനെ അദ്ദേഹത്തെ ടോൾസ്റ്റോയ് ഫാമിലേക്ക് ക്ഷണിക്കാതിരിക്കും? അദ്ദേഹത്തിന് ഇത് കാണാതിരിക്കാനും കഴിയില്ലല്ലോ. ഒരു രാത്രിയിലെ ബുദ്ധിമുട്ട് സഹിക്കാനും സ്റ്റേഷനിൽ നിന്ന് ഫാമിലേക്ക് കഷ്ടിച്ച് ഒന്നര നാഴിക നടക്കുവാനും ഗോഖലേക്ക് കഴിയുമെന്ന് എൻ്റെ വിഡ്ഢിത്തം കൊണ്ട് ഞാൻ വിചാരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തോട് എല്ലാറ്റിനെപ്പറ്റിയും ചോദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ടും എന്നിലുള്ള അതിരുകവിഞ്ഞ വിശ്വാസം കൊണ്ടും ഒരാലോചനയുമില്ലാതെ അദ്ദേഹം എല്ലാത്തിനും സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് മഴ പെയ്തു. പെട്ടെന്ന് എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാവുന്ന നിലയിലായിരുന്നില്ല ഞാൻ. അന്ന് ഞാൻ ഗോഖലേക്കുണ്ടാക്കിത്തീർത്ത ബുദ്ധിമുട്ട് എനിക്കൊരിക്കലും മറക്കാനാവില്ല. അദ്ദേഹത്തിന് ഈ കഷ്ടപ്പാടുകൾ ദുസ്സഹമാവുകയും ജലദോഷം പിടിപെടുകയും ചെയ്തു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ അടുക്കളയിലേക്കോ ഭക്ഷണമുറിയിലേക്കോ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ കെല്ലൻബാക്കിൻ്റെ മുറിയിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചത്. അടുക്കളയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോഴേക്കും ഭക്ഷണം തണുക്കും. ഞാൻ അദ്ദേഹത്തിനായി സൂപ്പും കൊടുവാൽ അപ്പവും പ്രത്യേകമായി തയ്യാറാക്കി. പക്ഷേ അവ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിച്ചു. ഗോഖലെ ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഞാൻ മനസ്സിലാക്കി എന്തൊരു വിഡ്ഢിത്തമാണ് ഞാൻ കാട്ടിയതെന്ന്. ഞങ്ങളെല്ലാവരും നിലത്താണ് കിടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഗോഖലെയും തനിക്കായി കൊണ്ടുവന്ന കട്ടിൽ ഉപേക്ഷിച്ച് കിടക്ക നിലത്ത് വിരിച്ചു. ആ രാത്രി മുഴുവൻ എനിക്ക് പശ്ചാത്താപം നിറഞ്ഞ രാത്രിയായിരുന്നു. ഒരു ദാസനെയൊഴിച്ച് മറ്റാരെയും തന്നെ പരിചരിക്കാൻ ഗോഖലെ അനുവദിച്ചില്ല. ആ യാത്രാകാലത്ത് അദ്ദേഹമൊന്നിച്ച് പരിചാരകരാരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാൽ തൊടുവാൻ അനുവദിക്കുന്നതിന് കെല്ലൻബാക്കും ഞാനും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചില്ല. പകുതി നേരം പോക്കായും പകുതി ശുണ്ഠിയോടും കൂടി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജനിച്ചത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുവാനും എന്നെപ്പോലുള്ളവർ നിങ്ങളെ ശുശ്രൂഷിക്കുമെന്നുമാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു. ഈ വല്ലാത്ത വിചാരത്തിനുള്ള ശിക്ഷ ഇന്ന് നിങ്ങൾ അനുഭവിക്കണം. എന്നെ തൊടാൻ പോലും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഞാൻ എത്ര കഷ്ടപ്പാടുകൾ വേണമെങ്കിലും സഹിക്കും. പക്ഷേ നിങ്ങളുടെ ഗർവ് സഹിക്കാൻ വയ്യ. ഈ വാക്കുകൾ ഞങ്ങൾക്കൊരു ഇടിമിന്നൽ പോലെയായി. അവ മിസ്റ്റർ കെല്ലൻബാക്കിനെയും എന്നെയും വല്ലാതെ വേദനിപ്പിച്ചു. ഈ സമയത്തൊക്കെ ഗോഖലയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു എന്നതാണ് ഒരാശ്വാസം. മൊംബാസായിൽ നിന്ന് അദ്ദേഹം എനിക്കെഴുതിയ അത്യധികം സ്നേഹമയമായ ഒരു എഴുത്ത് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട്. ഗോഖലയെല്ലാം സന്തോഷത്തോടെ സഹിച്ചു. ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്ന സേവനത്തെ അവസാനം വരെ ഒരിക്കലും സ്വീകരിച്ചുമില്ല. ഭക്ഷണവും മറ്റും അദ്ദേഹത്തിന് ഞങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് കഴിക്കേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരു വിശ്രമവും അനുവദിച്ചില്ല. പുസ്തക രൂപത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളെയും അദ്ദേഹം തിരുത്തി. എന്തെങ്കിലും എഴുതാനുള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു എഴുത്തെഴുതാനുണ്ടായിരുന്നു. അത് വേഗത്തിൽ മുഴുമിപ്പിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇല്ല, ഇതിന് ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ അദ്ദേഹം ചെറിയൊരു ഉപദേശം നൽകി. എൻ്റെ ജീവിത സമ്പ്രദായങ്ങൾ നിങ്ങൾക്കറിഞ്ഞുകൂടാ. എത്ര ചെറിയ കാര്യവും ഞാൻ ബദ്ധപ്പെട്ട് ചെയ്യാറില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രധാന ആശയത്തെപ്പറ്റി പര്യാലോചിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ആ വിഷയത്തിന് പറ്റിയ ഭാഷയെപ്പറ്റി ആലോചിക്കും. എന്നിട്ടേ എഴുതാൻ തുടങ്ങൂ. എല്ലാവരും ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ സമയലാഭമാണുണ്ടാവുക. ഇപ്പോൾ രാജ്യത്ത് നിറഞ്ഞു വഴിയുവാൻ പോകുന്ന അർത്ഥപക്വങ്ങളായ ആശയങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇതാണ് മാർഗം. ടോൾസ്റ്റോയ് ഫാമിൽ താമസിച്ചിരുന്നവരിൽ മിസ്റ്റർ കെല്ലൻബാക്കിനെ കുറിച്ച് ഗാന്ധിജി വാചാലനാവുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം അടുത്ത അധ്യായത്തിൽ.
1: ഇനിയൊരു ഭജൻ.

അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ.

പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരമ്പരയാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. കമലദളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്പുറം, സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: കിസാൻ വാണി.
3: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: അടുത്ത ഗാനം MG ശ്രീകുമാർ പാടിയത് ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കേരള കാർഷിക സർവകലാശാല വയലിൻവീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50 പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ചിത്രം രാക്കുയിലിൻ രാഗസദസ്സിൽ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുകയാണ്. നല്ല പരിസ്ഥിതിയിലൂടെ മാത്രമേ നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാൻ കഴിയൂ എന്ന ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ആഗോളതലത്തിൽ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുന്നത്. മലിനമായ വായുവും ശുദ്ധമല്ലാത്ത കുടിവെള്ളവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാരണം ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. നമ്മുടെ പ്രകൃതിയെ, പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് രോഗങ്ങളില്ലാത്ത ഒരു നല്ല നാളെ സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കൂ. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അന്താരാഷ്ട്ര പരിസ്ഥിതി ആരോഗ്യ ഫെഡറേഷന്റെ ആഹ്വാനമനുസരിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 26 ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമായി നിരീക്ഷിക്കുന്നു. ഈ വർഷത്തെ സന്ദേശം പാരിസ്ഥിതിക ആരോഗ്യം സമൂഹത്തെ സംരക്ഷിക്കാൻ ശാസ്ത്രത്തിനൊപ്പം എന്നതാണ്. അതായത് സമൂഹത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ ശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് പരിസ്ഥിതിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ്. വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണിത്. രോഗമില്ലാത്ത സമൂഹം പടുത്തുയർത്താൻ രോഗചികിത്സയും രോഗപരിചരണവും മാത്രം പോരാ, രോഗപ്രതിരോധവും ആവശ്യമാണ്. രോഗപ്രതിരോധത്തിന് മരുന്നിനും വാക്സിനും വളരെ ചെറിയ പങ്കാണുള്ളത്. പരിസ്ഥിതി സംരക്ഷണമാണ് പ്രധാനം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമോ പ്രകൃതിദത്തമായ പ്രക്രിയകൾ മൂലമോ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പാരിസ്ഥിതിക ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുന്നത്. പ്രധാന പാരിസ്ഥിതിക ആഘാത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായവൽക്കരണവും മലിനീകരണവുമാണ് പ്രധാനപ്പെട്ടത്. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ അടങ്ങിയ പുക വായുവിൽ കലരുകയും അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വിഷമാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ വിഷമയമാക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഹരിതഗ്രഹവാതകങ്ങൾ വൻതോതിൽ പുറന്തള്ളപ്പെടുന്നു. വീടുകളിൽ വിറക്, ചാണകം എന്നിവ ഉപയോഗിച്ച് പുക അടുപ്പുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. മൂന്നാമത് അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ്. മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ തീയിടുന്നത് വിഷവാതകങ്ങൾ പുറന്തള്ളുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുകയും ജലജീവികളുടെ നാശത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് സംസ്കരണം എന്നിവ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മണ്ണിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മണ്ണിലെ ജീവജാലങ്ങളെ ബാധിക്കാം. പ്ലാസ്റ്റിക് മാലിന്യം ജലസ്രോതസ്സുകളായ തോട്, നദി, കായൽ, കടൽ എന്നിവിടങ്ങളിലെത്തി ജലജീവികൾക്കും മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും അപകടം സൃഷ്ടിക്കുന്നു. വളരെ ചെറിയ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇവ വെള്ളത്തിലും മണ്ണിലും ഭക്ഷ്യ ശൃംഖലയിലും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാനും ഇടയുണ്ട്. നാലാമത് അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവുമാണ്. കുന്നിടിക്കൽ, പാറമടകൾ, മണലൂറ്റൽ എന്നിവ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും വഴിതെളിക്കുന്നു. ഭൂമിയുടെ സ്വാഭാവിക ഘടനയെ ഇത് തകർക്കുന്നു. ഭൂഗർഭ ജലനിരപ്പ് താഴാനും വൻതോതിലുള്ള പരിസ്ഥിതി നാശത്തിനും ഇത് കാരണമാകുന്നു. വനനശീകരണവും ജൈവ വൈവിധ്യ നഷ്ടവുമാണ് മറ്റൊന്ന്. കൃഷി, നഗരവൽക്കരണം, കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കായി വനനശീകരണം നടത്തുന്നത് ജൈവ വൈവിധ്യ നാശത്തിനും മൃഗങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും ഭൂഗർഭ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നു. ഇതുമൂലം ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് ഉയരുകയും ചെയ്യുന്നു. അടുത്തത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതപ്രയോഗം. കീടനാശിനികളും വ്യാവസായിക മാലിന്യങ്ങളും മണ്ണിൽ കൂടുന്നത് കാർഷിക ഉൽപ്പന്നത്തെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിന്റെ ഗുണനിലവാരക്കുറവും വിളവിനെ ബാധിക്കുന്നു. ഇത് ഭക്ഷ്യശൃംഖലയിലൂടെ മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പാരിസ്ഥിതിക ആഘാതത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യം, ജൈവ വൈവിധ്യം, പ്രകൃതി വിഭവങ്ങൾ, സമ്പദ്വ്യവസ്ഥ, സമൂഹം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന പാരിസ്ഥിതിക പ്രശ്നം. കാലാവസ്ഥാ മാറ്റം എന്നാൽ ഭൂമിയുടെ ശരാശരി താപനിലയും അന്തരീക്ഷസ്ഥിതിയും ദീർഘകാലയളവിൽ ഉണ്ടാകുന്ന ശാശ്വതമായ മാറ്റങ്ങളാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ കാരണങ്ങൾ മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വനനശീകരണം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ഗതാഗതത്തിന്റെ അതിപ്രസരണം, കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഉണ്ടായ നൂതന പ്രവണതകൾ എന്നിവയാണ്. മറ്റൊരു പ്രധാന പരിസ്ഥിതി പ്രശ്നം വായുമലിനീകരണമാണ്. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇവയുടെ പ്രധാന ഉറവിടങ്ങൾ വാഹനങ്ങൾ, വ്യവസായങ്ങൾ, മാലിന്യം കത്തിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടുക്കളയിലെ പുക, പുകയിലെ പുക എന്നിവയാണ്. എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ പകർച്ചവ്യാധികളും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ രോഗങ്ങളാണ് ഏറ്റവും പ്രധാനം. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ കടുത്ത സൂര്യപ്രകാശവുമായും ഉയർന്ന താപനിലയുമായും പ്രതിപ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിന്റെ താഴത്തെ തട്ടിൽ ഓസോൺ, പുകമഞ്ഞ് എന്നിവ വൻതോതിൽ ഉണ്ടാകുന്നു. ഇത് ശ്വാസകോശങ്ങളിൽ വീക്കമുണ്ടാക്കുകയും വായു സഞ്ചാര പാതകളെ ചുരുക്കുകയും ചെയ്യുന്നു. ഓസോണിന് പുറമെ പലതരത്തിലുള്ള പുകകളും ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിപ്പിക്കും. കനത്ത പുകയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ സൂക്ഷ്മ കണികകൾ ശ്വാസകോശത്തിന്റെ ഉള്ളറകളിലേക്ക് നേരിട്ട് തുളച്ചു കയറുന്നു. ഇത് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് പോലും ബ്രോങ്കൈറ്റിസ് വരാനും ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത കുറയാനും കാരണമാകും. കൂടാതെ ആസ്മ, COPD, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ അടുത്തടുത്തുണ്ടാകുന്നതിനും തീവ്രത കൂടുന്നതിനും ഇടയാകുന്നു. അന്തരീക്ഷത്തിലെ ചെറിയ പൊടികൾ, മാരകമായ സൂക്ഷ്മകണങ്ങൾ എന്നിവ ശ്വാസകോശത്തിൽ കൂടി രക്തത്തിലെത്തുകയും അതുവഴി ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെത്തുകയും ചെയ്യുന്നു. ഇത് ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവ മൂല രോഗങ്ങളും മരണങ്ങളും വർദ്ധിപ്പിക്കുന്നു. ദീർഘകാല നിർജ്ജലീകരണം കാരണം കിഡ്നി സ്റ്റോൺ ഉണ്ടാകുകയും പെട്ടെന്ന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുകയും ചെയ്തേക്കാം. ഇനി അടുത്തത് വായുമലിനീകരണവും അലർജി രോഗങ്ങളെയും കുറിച്ചാണ്. ചൂട് കൂടുന്നതും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതും ചെടികളും പുല്ലുകളും വൻതോതിൽ പോളൻ അല്ലെങ്കിൽ പൂമ്പടി പുറത്തുവിടുന്നതും മനുഷ്യനിൽ തുമ്മൽ, മൂക്കൊലിപ്പ്, അലർജി എന്നിവ വർദ്ധിപ്പിക്കും. ശ്വാസകോശ അണുബാധകളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിയുന്നത് വൈറസുകളും ബാക്ടീരിയകളും പെരുകാൻ അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഇതുവഴി ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, തൊണ്ടയിലും ശ്വാസകോശത്തിലും അണുബാധകൾ, അതായത് ടോൺസിലൈറ്റിസ്, ബ്രോങ്കൈറ്റിസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. വീടുകളിലും കെട്ടിടങ്ങളിലും ഈർപ്പം തങ്ങി നിൽക്കുമ്പോൾ പൂപ്പലുകൾ അതിവേഗം വളരുന്നു. ഇത് ശ്വാസകോശത്തിൽ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നത് മൂലം നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, ചൂടുകൊണ്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ, ചൂടുകൊരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ്, സൂര്യതാപം അല്ലെങ്കിൽ സൺബേൺ, പേശിവേദന അല്ലെങ്കിൽ ഹീറ്റ് ക്രാംസ്, സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നിവ ഉണ്ടാക്കുന്നു. അപ്രതീക്ഷിത മഴയും വെള്ളപ്പൊക്കവും കടുത്ത വരൾച്ചയും ജലദൗർലഭ്യവും കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. അതുവഴി വയറിളക്കം, കോളറ, തുടങ്ങിയ ജലജന്യ രോഗങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു. മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളും വർദ്ധിക്കുന്നു. ഇതിന് പുറമെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനിയും ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയപ്പനിയും വർദ്ധിക്കുകയും കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മസ്തിഷ്കജ്വരം, സിക്ക, വെസ്നയിൽ എന്നിവയും കൂടുതലായി കാണുന്നുണ്ട്. ജൈവ വൈവിധ്യ നഷ്ടവും വനനശീകരണവും സംഭവിക്കുന്നത് കാരണം വന്യജീവികൾ മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾ ഇറങ്ങുകയും കുരങ്ങുപനി, ലൈം രോഗം എന്നീ ജന്തുജന്യ രോഗങ്ങൾ പുതിയ ജനവാസ മേഖലകളിലേക്ക് പടരാൻ കാരണമാകുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ചാടുന്ന രോഗഹാരികളായ ജന്തുജന്യ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, വായുമലിനീകരണം എന്നിവ കുറയ്ക്കാൻ ഉള്ള മാർഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാരിസ്ഥിതിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി നാശം തടയുന്നതിനുമായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ചെയ്യാൻ കഴിയുന്ന പ്രധാന നടപടികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവ കുറയ്ക്കുന്നതിന് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളത്. മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നിർവഹിക്കുക, ഊർജ സംരക്ഷണം ത്തിനായിട്ട് വൈദ്യുതി ലാഭിക്കുന്നതിന് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും അണയ്ക്കുകയും LED ബൾബുകളും സൗരോർജ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുക. ജലസംരക്ഷണത്തിന് സംഭരണികളും റീചാർജ് കിണറുകളും നിർമ്മിച്ച് മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക. വനവൽക്കരണവും മരങ്ങൾ നടലും മറ്റൊരു കാര്യം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗതം വർദ്ധിപ്പിക്കുക, രാസവസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നിവയും നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. അവസാനം സമാപന സന്ദേശമായിട്ടും എനിക്ക് പറയാനുള്ളത്, നാം പരിസ്ഥിതിക്ക് പുറത്തല്ല ജീവിക്കുന്നത്, പരിസ്ഥിതിക്കുള്ളിലാണ് ജീവിക്കുന്നത്. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ക്ഷേമത്തെയും ഭാവി തലമുറകളെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതുവഴി ആരോഗ്യത്തെ സംരക്ഷിക്കുക, അങ്ങനെ ഭാവിയെ സംരക്ഷിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ നടത്തിയ പ്രഭാഷണം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ കൃഷ്ണകുമാർ വർമ്മ പാടുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീജേഷ് എസ് മൃദംഗം. ആദ്യം സരസാംഗി രാഗത്തിൽ ജയ ജയ പത്മനാഭ എന്ന് തുടങ്ങുന്ന കൃതി ആദ്യതാളം.

അവസാനമായി ശ്രീ സ്വാതി തിരുനാൾ ഭജൻ ഭജ ഭജ മാനസ എന്ന് തുടങ്ങുന്നു. രാഗം സിന്ധുഭൈരവി, ആദിതാളം.

കൃഷ്ണകുമാർ വർമ്മ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീജേഷ് എസ് മൃദംഗം. രാഗാമൃതത്തിൽ ഇനി മൈസൂർ വി ദ്വരൈസ്വാമി അയ്യങ്കാർ വീണയിൽ വായിച്ച മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ചിന്തയമാകന്ത, രാഗം ഭൈരവി, രൂപകതാളം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ആലപ്പുഴ SD കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയും ബാലസാ

0: സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ നെടുമുടി ഹരികുമാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
1: നെടുമുടി എന്ന കുട്ടനാടൻ ഗ്രാമത്തിൽ നിന്നാണ് ഞാനെന്ന വ്യക്തി രൂപപ്പെട്ടിട്ടുള്ളത്. ആ ഗ്രാമത്തിൻ്റെ സഹജവും സ്വാഭാവികവുമായ എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയാം എൻ്റെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എനിക്ക് ഈ കുട്ടനാടൻ ഗ്രാമങ്ങളെക്കുറിച്ച് പൊതുവെയും നെടുമുടിയെക്കുറിച്ചും ഉള്ള ഓർമ്മകളിൽ ഏറ്റവും സജീവമായി നിൽക്കുന്നത് നെടുമുടി ഗ്രാമത്തിൽ ഞാൻ ചിലവഴിച്ച എൻ്റെ ബാല്യകാലമാണ്. 1964 കാലം മുതൽ ഉള്ള ഓർമ്മകൾ എനിക്ക് സജീവമാണ്. 61 ഞാൻ ജനിക്കുന്നത്. ഒരു 3-4 വയസ്സുള്ളപ്പോൾ മുതലുള്ള ഓർമ്മകൾ വളരെ സജീവമാണ്. അന്നത്തെ നെടുമുടി, കുട്ടനാടൊക്കെ അതിനേക്കാൾ വളരെയേറെ വളർന്നിരിക്കുന്നു. ഒരുപാട് വികസനങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നാടിന് പോരായ്മകളും ഉണ്ട്. പക്ഷേ അന്നത്തെ ഒരു ജീവിതം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭൂതി വിശേഷമായിട്ടാണ്. കാരണം ഞങ്ങൾക്കാർക്കും തന്നെ ഒരു പക്ഷേ വലിയ ഒരു അളവിൽ പുറം ലോകവുമായി ബന്ധമുണ്ടായിരുന്നില്ല. ആ നിലയിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു അന്നത്തെ കുട്ടനാട്ടുകാർ. രാത്രിയും പകലും എല്ലാം സവിശേഷമായ പല കാഴ്ചകളും നാട്ടിലെ കാഴ്ചകൾ, നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ സ്നേഹം, അവരുടെ പലതരത്തിലുള്ള പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം കണ്ടും കേട്ടുമൊക്കെ വളർന്നു വരാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. അന്നത്തെ കാലം പ്രധാനമായിട്ടും ഈ പകൽ സമയത്തേക്കാൾ ഏറ്റവും ഭീതി ഉളവാക്കുന്ന ഒരു സമയം രാത്രിയായിരുന്നു. കാരണം വൈദ്യുതി എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളായിരുന്നു കുട്ടനാട്ടിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാക്കുറ്റി ഇരുട്ടെന്ന് നമ്മൾ പറയില്ലേ, ആ നിലയിലുള്ള ആ ഇരുട്ടിലൂടെയുള്ള സഞ്ചാരങ്ങൾ, ഇരുട്ട് എന്ന് പറയുന്ന ആ അനുഭവം, അതിൻ്റെ എല്ലാ ശക്തിയോടും തീവ്രതയോടും കൂടി നമ്മളെ ബാധിച്ചിരുന്ന രാത്രികളായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ മോട്ടോർ വാഹനങ്ങളുടെ ശബ്ദങ്ങളോ ഇരുമ്പലുകളോ ഒന്നും തന്നെ ഇല്ല. വളരെ ശാന്തമായി കിടക്കുന്നു. കുട്ടനാട്ടിലെ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ പുഞ്ച നെൽപ്പാടമായിരുന്നു. പുഞ്ചപ്പാടം ചിലപ്പോൾ കൃഷി ഉള്ളപ്പോൾ, അന്നൊക്കെ ഒരു കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷി കഴിഞ്ഞാൽ പാടത്ത് വെള്ളം കയറ്റിയിടുകയാണ്. അപ്പോൾ മുമ്പിൽ വിശാലമായ കടലുപോലെയുള്ള പാടമായിരിക്കും വെള്ളം കയറ്റിയിടുമ്പോൾ. തൊട്ടു പിറകിൽ വളരെയേറെ സഞ്ചാര പ്രാധാന്യമുള്ള ഒരു തോടും ഉണ്ടായിരുന്നു. ആ തോട്ടിലിറങ്ങിയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ആ തോട്ടിലെ വെള്ളം വീട്ടാവശ്യത്തിന് പോലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരവസ്ഥ കുട്ടനാട്ടിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ജീവിച്ചതുകൊണ്ട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും എൻ്റെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുകയാണ് കുട്ടനാടൻ ജീവിതത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഈ മഴക്കാലം, ആ മഴക്കാലത്തെ സംബന്ധിക്കുന്ന ഒരുപാട് രസകരമായ ഓർമ്മകൾ ബാല്യകാലത്തിൻ്റെതായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതിൽ പ്രധാനമായിട്ടൊന്ന്, ജൂൺ മുതൽ അങ്ങോട്ട് മഴയാണ് സ്കൂൾ തുറക്കുന്നത്. ഇടവം, മിഥുനം, കർക്കിടകം 3 മഴക്കാലമാണ്. ആ മഴക്കാലത്ത് ചുറ്റുപാടും പാടവും പറമ്പും എല്ലാം വെള്ളം കൊണ്ടങ്ങ് നിറയും. അപ്പോൾ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. പുറത്തുപോയി എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവകാലമാണ്. വെള്ളപ്പൊക്കമൊക്കെ വരിക എന്ന് പറയുന്നത് വലിയൊരു ഉത്സവം പോലെ ആയിരുന്നു. മഴക്കാലത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കിടക്കുന്ന വെള്ളം കാലുകൊണ്ട് തെറിപ്പിച്ച് രസിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് കൂട്ടുകാരുടെ മേത്തേക്കായിരിക്കും തെറിപ്പിച്ചു വിടുന്നത്. അതിൻ്റെ പേരിൽ ചെറിയ കലഹങ്ങളൊക്കെ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ വലിയ രസകരമായ അനുഭവമായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റും നിറച്ച് കടൽ പോലെ എന്ന് തന്നെ പറയാം, വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പലപ്പോഴും മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിനോടനുബന്ധിച്ച് ഉണ്ടാവുക. ഈ സമയത്ത് ഈ കടലാസ് കപ്പലുണ്ടാക്കി വിടുക എന്ന് പറഞ്ഞ് കുട്ടികളുടെയൊക്കെ വലിയൊരു കൗതുകമായിരുന്നു. അതെങ്ങനെ മഴയിൽ എത്ര ദൂരത്തേക്ക് പോകുന്നു, അത്രയും ദൂരം വരെ കണ്ണു വായിച്ചിരിക്കും. അതിൻ്റെ യാത്ര ഇങ്ങനെ നോക്കി രസിച്ചിരിക്കുന്ന ഒരു ഒരു ഓർമ്മ മനസ്സിലുണ്ട്. അത് മത്സരമുണ്ട് അതിനകത്ത്. അനിയന്മാരും മറ്റ് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇതിൽ കപ്പലുണ്ടാക്കി വിട്ട് മത്സരിക്കുന്ന ഒരു ഓരോ ഓർമ്മ. അപ്പോൾ പക്ഷേ ആ സമയത്ത് മുതിർന്നവർ ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. അവർ ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ അവരന്ന് അനുഭവിച്ചിരുന്നു. അതൊന്നും ഞങ്ങളുടെ മനസ്സിലേക്ക് വരാറേ ഇല്ല. ഞങ്ങൾ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ആ സമയത്ത് വീടിൻ്റെ വരാന്തയോളം തന്നെ വെള്ളം വന്ന് കയറുമായിരുന്നു. പകലത്തെ സമയത്തും രാത്രിയിലൊക്കെ വെള്ളം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ആ വെള്ളത്തിൽ പലതരത്തിലുള്ള മീനുകൾ, വരാൽ, കാരി, അതുപോലെ തന്നെ ചെമ്പല്ലി, പള്ളത്തി, പരൽ, ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ മീനുകൾ തിണ്ണയിലേക്ക് കയറി വരും, വീട്ടിനകത്തേക്കും ചാടി കയറും. അങ്ങനെ അവയൊക്കെ ചാടിപ്പിടിക്കുക വളരെ അനായാസമായിട്ട് മീൻ കയ്യിൽ കിട്ടുന്ന ഒരു സമയമാണ്. പിടിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ മീൻ കയ്യിലേക്ക് വന്ന് വീഴുന്ന ഒരവസ്ഥ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു അനുഭവം ആ സമയത്തുണ്ടായിരുന്നു. രാത്രികാലങ്ങളിലാണ് അത് കൂടുതലും. അതിന് ഏതെങ്കിലും വിളക്കോ അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകാശം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ അനങ്ങാതെ മീൻ അങ്ങനെ നിന്ന് തരും. ആ അവസരം ഉപയോഗിച്ച് എന്തെങ്കിലും കമ്പി കൊണ്ട് കുത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് പിടിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ആ നിലയിലൊക്കെ മീൻ പിടിച്ചിരുന്ന ഒരു കാലം പകലും രാത്രിയുമെല്ലാം സവിശേഷം. അപ്പോൾ ഇങ്ങനെ അനവരതം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ പല തരത്തിലുള്ള മുഖഭാവങ്ങൾ, പലതരത്തിലുള്ള ശബ്ദഘോഷങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ അനുഭവിച്ച് കാറ്റും മഴയും എല്ലാമായിട്ടുള്ള ദിനരാത്രങ്ങൾ ഇങ്ങനെ ആ കുട്ടനാട്ടിൽ ജീവിച്ച ഒരു കുട്ടനാട്ടിൽ കടന്നുപോയ ഒരു കാലഘട്ടം അത് വളരെ സജീവമായ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് കുട്ടനാട്ടുകാരുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഈ വള്ളംകളി എന്ന് പറയുന്ന വള്ളംകളിയുടെ അതൊരു കായിക കലാവിനോദമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആവേശം എന്ന് പറയുന്നത് കുട്ടനാട്ടുകാർ പ്രത്യേകമായിട്ട് എടുത്ത് പരാമർശിക്കേണ്ട ഒന്നാണ്. ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന മൂലം വള്ളംകളി, അതോടുകൂടിയാണ് കേരളത്തിലെ ജലമേളകളുടെ തന്നെ തുടക്കം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ജലമേള എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഈ രണ്ട് വള്ളംകളിയിലും അന്ന് കുട്ടനാട്ടുകാരാണ് വള്ളം തുഴഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, ബംഗാളികൾ വരെ വള്ളം തുഴയുന്നുണ്ട്. അത് വേറൊരു മാറ്റം. പക്ഷെ അന്ന് കുട്ടനാട്ടുകാർ മാത്രമാണ് മത്സരിച്ച്, കരകളുടെ മത്സരമാണ്. കുട്ടനാട്ടിലെ കരക്കാരുടെ കൈക്കരുത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന മത്സരവേദിയായിരുന്നു ഈ വള്ളംകളികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചമ്പക്കുളത്ത് ആറ്റിൽ മൂലം വള്ളംകളി, അതൊരു മിഥുനമാസത്തിലാണ്, ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്ന ആ മൂലം വള്ളംകളി കുട്ടനാട്ടുകാർ വളരെ ആവേശപൂർവ്വമാണ് ഇപ്പോഴും ആ വള്ളംകളിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആ നാട്ടിലുള്ള മുഴുവൻ വള്ളങ്ങളും അന്ന് ചമ്പക്കുളത്ത് ആറ്റിൽ അണിനിരക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വലിയ പ്രത്യേകത. ഈ വള്ളംകളി കാണാൻ ഒന്നുകിൽ നടന്നു പോവുക അല്ലെങ്കിൽ കൊച്ചു വള്ളങ്ങളിൽ പോവുക. ഈ കൊച്ചു വള്ളത്തിൽ തുഴഞ്ഞ് പോകുന്ന ഒരു പ്രത്യേക രസമായ ഒരു കാര്യമായിരുന്നു. വലിയ വള്ളങ്ങൾക്ക്, ചുണ്ടൻ വള്ളങ്ങൾക്കും വെപ്പ് വള്ളങ്ങൾക്കും എല്ലാം ആവേശം പകർന്നു കൊടുക്കുകയും ചെയ്യും ആ വള്ളത്തെ പോയി. അങ്ങനെ ചമ്പക്കുളത്താറ്റിലെ ആ മൂലം വള്ളംകളി, അതിൻ്റെ പേരിൽ ഇപ്പം ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കുട്ടികൾ തമ്മിൽ വള്ളങ്ങളുടെ പേരിൽ ഇത്തവണ നടുഭാഗൻ ട്രോഫി നേടും, മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി ഇന്ന വള്ളത്തിന് കിട്ടും എന്ന് വളരെ വാദുവയ്ക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഓരോ വള്ളത്തിന് വേണ്ടിയിട്ടും പ്രത്യേകമായി സംഘടിച്ച് ആർപ്പ് വിളിക്കുകയും മത്സരം കൂടുതൽ കൊഴുപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നു. ഇത് വല്ലാത്തൊരു ആവേശം കുട്ടികളുടെ മനസ്സിൽ ഉളവാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു ഈ വള്ളംകളി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കൃത്യമായും നടന്നിരുന്നതാണ് ആഗസ്റ്റിലെ രണ്ടാം ശനിയാഴ്ച എന്നൊന്നുണ്ടെങ്കിൽ അന്ന് നെഹ്റു ട്രോഫി വള്ളംകളി ആയിരിക്കും. ഇപ്പോഴതിനും മാറ്റം വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാതെ ആഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അങ്ങനെ ആയിട്ടുണ്ട്. ആ രണ്ടാം ശനിയാഴ്ച നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വള്ളങ്ങൾ പോകുമ്പോൾ ആ വള്ളങ്ങൾക്ക് പരിശീലനം നടത്തുന്നത് പലപ്പോഴും കുട്ടനാട്ടിലെ പമ്പയാറ്റിലാണ്, ചമ്പക്കുളം നെടുമുടി ഭാഗത്ത് ആറ്റിൽ വലിയ പരിശീലന തുഴച്ചിൽ നടക്കുമായിരുന്നു. ആ സമയത്ത് വള്ളങ്ങൾ കരയിൽ കയറ്റി വയ്ക്കുമ്പോൾ ആ വള്ളത്തിൻ്റെയൊക്കെ അടുത്തുപോയി വള്ളം തൊട്ടു നോക്കാനും അതിൻ്റെ അമരവും അണിയും ഒക്കെ കൈവിരൽ ഓടിച്ച് ആസ്വദിക്കാനും ഒക്കെ ഞങ്ങൾ തുനിഞ്ഞിരുന്നു. അതിശക്തന്മാരായ കരുത്തന്മാരായ വള്ളക്കാരെ കാണാനും പങ്കായക്കാരനെ കാണാൻ, ഒന്നാം പങ്കായക്കാരനൊക്കെ വലിയ സൂപ്പർ സ്റ്റാറാണ് ഞങ്ങളുടെ മനസ്സിലെ അന്നത്തെ കുട്ടികളുടെ, അവരുടെയൊക്കെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാനും അവരുടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒക്കെയായി വലിയ ഒരു താല്പര്യം. അന്ന് ഇവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നതും ഒരു പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു. അവിടെ വള്ളം കയറ്റി വെച്ചിരിക്കുന്നിടത്ത് പാചകപ്പുരി ഉണ്ടാവും. അവിടെ നിന്ന് നല്ല മീനിൻ്റെ ഇറച്ചിയുടെയൊക്കെ വേവിക്കുന്നതിൻ്റെ സുഗന്ധം ഇങ്ങനെ പരക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് വള്ളക്കാർക്ക് കൊടുത്തിരുന്നത്. ആ വള്ളങ്ങൾ അങ്ങനെ പരിശീലനം നടത്തി നെഹ്റു ട്രോഫി വള്ളം കളിക്ക് പോകും. അപ്പം അന്ന് വള്ളംകളി കാണാൻ പോകാനൊക്കെ ഒക്കെ വലിയ ആലപ്പുഴയിൽ പോകണം. നെടുമുടിയിൽ നിന്ന് ആലപ്പുഴയിൽ പോകുവാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. പിന്നെ കമൻ്ററി, ആകാശവാണിയുടെ കമൻ്ററി, അതായിരുന്നു ഏറ്റവും വലിയ ഒരു അഭയസ്ഥാനം എന്ന് പറയാം. വള്ളംകളിയുടെ ആ ആവേശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന വള്ളംകളി കമൻ്ററി കേട്ടുകൊണ്ട് കുട്ടനാട്ടിൽ അത് നേരിട്ട് കണ്ട അനുഭവം നാഗവള്ളി RS കുറുപ്പും അതുപോലെ രവീന്ദ്ര നായരും അതുപോലെ തന്നെ PD ലൂക്കും അങ്ങനെ ജി ബാലചന്ദ്രൻ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ വള്ളംകളി കമൻ്ററി പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ വള്ളംകളി കമൻ്ററിയിലൂടെ വള്ളംകളി നേരിട്ട് കാണുന്ന അനുഭവം ആർജിച്ചെടുക്കുകയാണ് ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ് രാത്രിയിൽ ഈ ട്രോഫിയും കിട്ടി, വള്ളങ്ങൾ തിരിച്ചു വരുന്ന ട്രോഫി നേടിയും പരാജയപ്പെട്ടു. ഈ ഇരുട്ടിൽ ഈ വള്ളം പോകുമ്പോൾ ഇന്ന വള്ളമാണ് പോകുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. അങ്ങനെ

0: ഒരു അനുഭവം കൂടിയുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു വള്ളംകളിയുമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ നാഭീനാള ബന്ധമെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കട്ടെ. ഇത് ആ വഞ്ചിപ്പാട്ടിൻ്റെ ഈണവും താളവും അതിൻ്റെ ദ്രുതതാളവും വിളംബതാളവും എല്ലാം അതെല്ലാം തന്നെ നമ്മുടെ മനസ്സിലിപ്പോഴും ശക്തമായ സ്വാധീനം ചെലുത്തി തന്നെ നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ആ വള്ളംകളി ഒരു ആ മഴക്കാലത്തെ അനുഭവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാതലായ അനുഭവമായി മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വള്ളംകളി വളരെ നല്ല നിലയിൽ തന്നെ കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയും എല്ലാം നടക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും വ്യാപകമായി വള്ളംകളിക്ക് ഇപ്പോൾ പ്രചാരം കിട്ടി വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി,
1: ആ ചേച്ചി,
0: എല്ലായിടത്തേക്കും ആളുകളെ വിട്ട് അന്വേഷിപ്പിക്കേ.
1: ആ ആ
0: നമ്മൾ ഇപ്പോഴേ വൈകി, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു.
1: അനിച്ചേച്ചി വെറുതെ പേടിക്കല്ലേ, അഭിചേച്ചി ആ ബസ്സിൽ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ.
0: ഉണ്ടാകില്ല എന്നും ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ കുട്ടപ്പായി.
2: ആരോടും പറയാതെ അപ്രത്യക്ഷമായതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം വരുന്നത്.
0: ഓഹ്, ഒന്ന് നിർത്താമോ പ്ലീസ്.
2: അല്ല അനാമികെ, സത്യമല്ലേ ഞങ്ങൾ പറയുന്നത്?
3: സത്യമായിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല.
4: അതെ, ഓരോന്നും പറഞ്ഞ് അനാമികയെ കൂടി തളർത്തരുത്.
0: ആലോചിച്ചിട്ട് വല്ലാത്ത പേടി ഫാദർ. ഇത്രയും നാള് ഞാൻ അവളോട് കലഹിച്ചത് മാത്രമാണ് ഓർമ്മയിൽ വരുന്നത്. ഞാൻ എന്തൊരു ദുഷ്ടയാണ് അല്ലേ?
3: സാരമില്ല അനാമിക, മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ആർക്കാണ് കഴിയുക? അന്ന് നിന്റെ മനസ്സ് വേദനിച്ചപ്പോൾ നീ പ്രതികരിച്ചു, ഇന്ന് അതേ ആളിന് അപകടമെന്ന തോന്നലുണ്ടായപ്പോൾ നീ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഒരു വീഴ്ച വരുമ്പോൾ പോലും വൈരാഗ്യം ഉപേക്ഷിക്കാത്തവരുടെ മനസ്സിലാണ് ദുഷ്ടത, അല്ലാതെ ഒരു കുഞ്ഞിനെ പോലെ കലഹിച്ചയാളുടെ സുരക്ഷയെപ്പറ്റി ഓർത്തു കരയുന്ന നിന്റെ ഉള്ളിലല്ല.
0: ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തൊട്ടേ കളിപ്പാട്ടത്തിന്റെ പേരിൽ തുടങ്ങിയ വഴക്കായിരുന്നു. പക്ഷേ എന്തിനും ഏതിനും മറ്റൊരാളുടെ സപ്പോർട്ട് തേടുന്ന എന്റെ സ്വഭാവം ആരെക്കാളും നന്നായി അറിയാമായിരുന്നത് അവൾക്കായിരുന്നു. പേന പിടിക്കാൻ വിറച്ച എന്റെ കൈകളിൽ തട്ടി നിനക്ക് ചെയ്യാൻ പറ്റുമടി എന്ന് പറഞ്ഞ് എന്നെ മാറ്റിയെടുത്തത് അഭിരാമിയാണ്. എനിക്ക് എഴുതാൻ കഴിയുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും എന്നോട് പറഞ്ഞതും അവളാണ്.
1: എന്നിട്ടാണോ അനുചേച്ചി നിങ്ങൾ കീരിയും പാമ്പും പോലെ നിന്നത്?
0: എനിക്കറിയില്ല കുട്ടപ്പായി, പെട്ടെന്ന് ഇവിടെ അവളെ കണ്ടപ്പോ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്നും ഞാൻ ഓർത്തില്ല. പണ്ടൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അവളെ പറയുമായിരുന്നു, നാളെ നീ ആരുടെ മുന്നിൽ തോറ്റുപോകരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന്. അത്രത്തോളം കരുതലോടെ എന്നെ പഠിപ്പിച്ചവളോടാണ് ഞാൻ ഈ മത്സരബുദ്ധി കാണിച്ചത്. ഈ ഓഡിറ്റ് വന്നപ്പോ പോലും എന്റെ കഴിവ് തെളിയിക്കാൻ ഓടുകയായിരുന്നു ഞാൻ. അവളെക്കുറിച്ച് ഓർത്തുപോലുമില്ല.
2: ഓ, വിഷമിക്കാതെ അനു, ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ട് നിനക്ക് എങ്ങനെ അഭിരാമിയോട് ദേഷ്യത്തിൽ പെരുമാറാൻ പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നേ.
0: ചില നേരങ്ങളിൽ സ്നേഹം കാണിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി മത്സരമായി പോകാറുണ്ട് ബേബി ചേച്ചി. സ്നേഹമുള്ളവർ നമ്മളെ ജയിപ്പിക്കാൻ വഴി കാട്ടുമ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഒടുവിൽ ജയിച്ചെന്ന് തോന്നുമ്പോഴായിരിക്കും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തടലാണ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അനാമികെ, പശ്ചാത്താപമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും വലിയ തിരുത്തൽ പ്രക്രിയ. ആത്മാർത്ഥമായ പശ്ചാത്താപം ജനിക്കുന്നത് നമ്മളിലെ അഹംഭാവം തകരുമ്പോഴാണ്. അതൊരു തകർച്ചയല്ല, മറിച്ച് നമ്മളെ സ്വയം പുതുക്കിപ്പണിയാനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ബേബി, നിങ്ങളൊക്കെ കൂടി ഇതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ മുഖത്തു നോക്കി ചിരിക്കുകയും അവരെന്ന് അകലുമ്പോൾ നന്മകളെല്ലാം മറന്ന് കുറ്റം പറയുകയും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓഡിറ്റ് പ്രശ്നം വന്നപ്പോഴേക്കും ഇത്രയും

0: എന്നാൽ ഒപ്പം നിന്ന് അഭിരാമി മുങ്ങിയെന്ന് എളുപ്പത്തിൽ വിധിയെഴുതിയത് നിങ്ങളൊക്കെയല്ലേ? പ്രതിസന്ധിയിൽപ്പെട്ട ആ നിമിഷത്തിൽ അവളുടെ ഒരു നല്ല ഗുണമെങ്കിലും നിങ്ങൾ ഓർത്തു നോക്കിയോ?
1: ഇല്ല ഫാദർ.
0: മനുഷ്യരുടെ നന്മ തിരിച്ചറിയാൻ അവർ നഷ്ടപ്പെടുന്നതുവരെ കാത്തിരിക്കരുത്. കാരണം മനുഷ്യൻ ഒരു ഓർമ്മയായി മാറിയതിനു ശേഷം നമ്മൾ നൽകുന്ന പശ്ചാത്താപത്തിന് അവരുടെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയില്ല. അനാമികയുടെ കാര്യത്തിലും ഇതേ രീതിയാണ് നിങ്ങൾ പിന്തുടർന്നത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും.
1: ഫാദർ, ഞങ്ങൾ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞുപോയി.
2: ഫാദർ, അനാമിക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ആളപായമില്ല. പരിക്കു പറ്റിയവരെ ടൗണിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ഞാൻ പരിചയമുള്ള ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം വിവരങ്ങൾ നോക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് ആ വിവരങ്ങൾ കിട്ടും വരെ നോക്കിയിരിക്കേണ്ടതുണ്ടോ?
3: പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ചേച്ചി?
1: നമുക്ക് നേരിട്ട് പോയിക്കൂടെ, ടൗണിലേക്കോ?
0: അനാമിക പറയുന്നതിലും കാര്യമുണ്ട്. ഇനി ഓരോ നിമിഷവും പ്രധാനമാണ്.
2: എന്നാ ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം.
1: എന്നാലേ ഞങ്ങൾ പോയി വരാം ബേബി ചേച്ചി.
4: ഞങ്ങളും വരാം അനാമിക. ഇവിടെ നിന്ന് ഒരു മനസമാധാനം ഉണ്ടാവില്ല.
1: അല്ല, ഇവിടെ ആരെങ്കിലും വേണ്ടേ?
3: എന്നാ ഞാനും കൂടെ വരാം.
5: ശരി, എന്നാ നിങ്ങൾ പോയി വാ, ഞാനും ബേബി ഇവിടെ നിൽക്കാം.
0: പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിലും മെയിൻ ജംഗ്ഷനിലും കൂടി ഒന്ന് അന്വേഷിക്കണം.
2: വാ, എങ്കിൽ നമുക്ക് വേഗം ഇറങ്ങാം.
3: അല്ല, ഇതെന്താ ഈ സമയത്തൊരു കാർ?
1: ദൈവമേ, ആശുപത്രി എന്നാ മറ്റോ?
0: അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കൂ ബേബി.
1: അല്ല, അത്
3: ദൈവമേ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
8: അടുക്കളയിൽ നിന്ന്.
7: തലയോലപ്പറമ്പ് വൈക്കത്തു നിന്നും ലാലു മാത്യു ആണ് പഴയകാല അടുക്കള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്.

0: പഴയകാല അടുക്കള എന്ന് പറഞ്ഞാൽ തന്നെ കരിയും പുകയും നിറഞ്ഞ ഒരു മുറിയാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കൂടി താഴെ കുരുണ്ടയിലിരുന്ന് വല്യമ്മച്ച ആവശ്യം പോലെ വിളമ്പി കഴിപ്പിക്കും. ഇതുതന്നെയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫോർമുല. അവിടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടാവും. അവധിക്കാലമായാൽ വീട് നിറച്ച ആളുകളാണ്. ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം നല്ല രുചിയാണ്. പിച്ചളയോടും മൺപാത്രങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവയെല്ലാം അടുക്കളയിൽ തീ കത്തിക്കുന്ന ചാര ഉപയോഗിച്ചാണ് തേച്ച് കഴുകുന്നത്. ഭക്ഷണം കഴിക്കുന്ന കിണ്ണങ്ങൾ സ്വർണം പോലെ തിളങ്ങും. കരകത്തിൽ വെള്ളം എടുത്താണ് കൈയും വായും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കാരണവന്മാർ വരുമ്പോൾ കരകത്തിൽ വെള്ളമെടുത്ത് കാൽ കഴുകിച്ചാണ് സ്വീകരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, രാത്രികാലങ്ങളിൽ ഉപയോഗിക്കുന്ന കോളാമ്പിയാണ്. തുപ്പാനും മലമൂത്ര വിസർജനം ചെയ്യാനും ഉപയോഗിക്കുന്നു. കഞ്ഞി വയ്ക്കാനും കറി വയ്ക്കാനും മൺപാത്രങ്ങൾ. കറിക്കരയ്ക്കാനും ഒതുക്കാനും അരകല്ല്. പൊടിക്കാൻ തിരികല്ല്. പണ്ട് ഇന്നത്തെ പോലെ അരിയൊന്നും കിട്ടുമായിരുന്നില്ല. വീടുകളിൽ കൃഷി ചെയ്ത് നെല്ലുണ്ടാക്കി പുഴുങ്ങി ഉണക്കി ഉരലിൽ ഉലക്ക കൊണ്ട് കുത്തിയാണ് അരി ഉണ്ടാക്കുന്നത്. അരി പൊടിക്കാനും ഉരൽ തന്നെ. ഇഡ്ഡലി ദോശ എന്നിവയുടെ മാവ് ആട്ടുകല്ലിൽ ആട്ടിയെടുക്കും. ഇന്ന് ഈ ഉപകരണങ്ങൾ എല്ലാം മുറ്റത്തെ പൂന്തോട്ടങ്ങളിൽ സ്ഥാനം പിടിച്ചു. പച്ചക്കറികളെല്ലാം വീടുകളിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പയർ, ചീര, മത്തൻ, പാവൽ, കുമ്പളം, വെള്ളരി, ചരക്ക, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിങ്ങനെയെല്ലാം. ഈ പച്ചക്കറികൾ നട്ട് നനയ്ക്കണമെങ്കിൽ കുളത്തിൽ നിന്ന് കുടത്തിൽ കോരി നനയ്ക്കണം. വീടിരിക്കുന്ന എല്ലാ പറമ്പുകളിലും കുളമുണ്ടാവും. വലിയ കൃഷിക്കാർ ആണെങ്കിൽ പ്ലാവ് കെട്ടി വെള്ളം കോരി നനയ്ക്കും. ഞാൻ ഇതിനെല്ലാം ഭാഗവാക്കായിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ തോതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതെല്ലാം കേൾക്കാൻ രസമായിരിക്കും. ഗ്യാസ് പഴയകാലത്തില്ല. പകരം വിറക്, ചിരട്ട, മടൽ എന്നിവ ഉപയോഗിച്ചാണ് കഞ്ഞിയും കറിയും വെക്കുന്നത്. രാവിലത്തെ ഭക്ഷണം കഞ്ഞിയും മെഴുക്ക് പുരട്ടി ഉപ്പും മാങ്ങ ചാലിച്ചതുമായിരിക്കും. പഴങ്കഞ്ഞിയിൽ കാന്താരിയും ചുവന്നുള്ളിയും തൈരും ചേർന്നാൽ നല്ല ഭക്ഷണം. ഉച്ചയ്ക്ക് ചോറും തോരനും മീൻകറിയും അങ്ങനെ പോകുന്നു. വിരുന്നുകാർ വന്നാൽ വീട്ടിൽ വളർത്തുന്ന കോഴിയോ താറാവോ കൊന്ന് കറി വയ്ക്കും. വൈകുന്നേരമാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. പുട്ട, ഇഡ്ഡലി, ദോശ, ഇടിയപ്പ എന്നിവ. ഇപ്പോഴത്തെ ആളുകൾക്ക് കണി കാണാൻ പോലും കിട്ടാത്ത കട്ടണ്ടി, ഈന്തക്കുരു, മുളയരി എന്നിവയുണ്ടും പലഹാരങ്ങൾ ഉണ്ടാക്കും. രാത്രി കഞ്ഞിയും ചെറുപയറും മാങ്ങ അച്ചാറും. ഇടസമയങ്ങളിൽ കപ്പ, കാച്ചിൽ, ചക്ക, ചെറുകിഴങ്ങ് എന്നിവ കൊണ്ട് പുഴുക്കുണ്ടാക്കും. മീൻ തോടുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും പിടിക്കും. അധികമുള്ളത് ഉപ്പിട്ടുണക്കി കിട്ടാത്ത കാലത്തേക്ക് സൂക്ഷിക്കും. അതുപോലെ തന്നെ ഇറച്ചിയും വല്ലപ്പോഴുമേ കിട്ടുകയുള്ളൂ. അതും ഉണക്കി സൂക്ഷിക്കും. പാലിൻ്റെ ആവശ്യത്തിന് പശുവിനെയോ ആടിനെയോ വളർത്തി പാൽ കറന്നെടുത്ത് ഉപയോഗിക്കും. പഴവർഗ്ഗങ്ങളായ ചക്ക, മാങ്ങ, പഴം എന്നിവ ഉണക്കി ഇല്ലാത്ത കാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കും. എന്നാൽ അതെല്ലാം തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇറച്ചിയും മീനും ഒക്കെ കൂട്ടിയുള്ള ഒരു സദ്യയുടെ അവസാനം പാനിയും പഴവും ചേർത്ത് കഴിക്കും. ഇന്ന് ദഹനത്തിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഒരു കല്യാണം വന്നാൽ പലഹാരങ്ങൾ ബന്ധുക്കൾ എല്ലാവരും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. ചുരുട്ട, അവലോസുണ്ട, മുന്തിരിക്കൊത്ത്, ചീട, അങ്ങനെ പോകുന്നു നീണ്ട നേരം. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കഥയാണ് പഴയകാല അടുക്കള.
1: വായനശാലകളിലൂടെ
2: ഇന്ന് വായനശാല വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് രാജേന്ദ്രൻ ശിവഗംഗ. അദ്ദേഹം കാട്ടാക്കട താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും മലയൻകീഴ് മച്ചയിൽ യുവജന സമാജം ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയുമാണ്.
3: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. നമ്മുടെ ഗ്രന്ഥശാലയുടെ പുതിയ കാല ഗ്രന്ഥശാല പ്രവർത്തനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 1970 സ്ഥാപിതമായ യുവജന സമാജം ഗ്രന്ഥശാല ഇടയ്ക്ക് 10 വർഷക്കാലം പ്രവർത്തനരഹിതമായിരുന്നു. അതിനുശേഷം 2022 ഞങ്ങളുടെ ഗ്രന്ഥശാല കമ്മിറ്റി തിരഞ്ഞെടുത്തതും നിലവിൽ വന്നതും. 3 വർഷ കാലയളവിൽ വൻപിച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ നാടിൻ്റെ വിജ്ഞാന ഉൽപ്പന്നമായി ഈ ഗ്രന്ഥശാലയ്ക്ക് മാറാനും കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് 13 ലക്ഷം രൂപ കൊണ്ട് 3 നിലകളിലായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയ്ക്ക് ഭൗതിക സാഹചര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കാനും കാട്ടാക്കട താലൂക്കിലെ തന്നെ മികച്ച ഗ്രന്ഥശാലകൾ ഒന്നാക്കി മാറ്റാനും നാട്ടുകാരുടെ വായനാശീലം വളർത്താനും യുവതലമുറയെ സാമൂഹ്യ ചിന്തയിലേക്ക് നയിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പുസ്തക സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചുകൊണ്ട് 800 പുസ്തകത്തിൽ നിന്ന് 8500 പുസ്തകത്തിലേക്ക് ഏതാണ്ട് 17 ലക്ഷം രൂപയുടെ പുസ്തകം സംഭരിക്കാൻ കഴിഞ്ഞു. മുൻനിര സാഹിത്യകാരന്മാരുടെ പ്രചാരമുള്ള പുസ്തകങ്ങൾ, അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്ന ബാലസാഹിത്യ പുസ്തകങ്ങളടക്കം ഇപ്പോൾ ഗ്രന്ഥശാലയിൽ ഉണ്ട്. അടച്ചുറപ്പുള്ള മുറിയിലിരുന്നുള്ള പുസ്തക വിതരണത്തിനപ്പുറം വായനശീലം വളർത്താനും വിജ്ഞാന ഉൽപാദനത്തിന് ഉതകുന്ന തരത്തിലുമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഗ്രന്ഥശാലയെ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ രണ്ട് ലൈബ്രറിയന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾ ഗ്രന്ഥശാലയിൽ വരുന്നവർക്ക് പുസ്തക വിതരണം നടത്തുമ്പോൾ അടുത്തയാൾ വീടുകളിൽ പുസ്തകം എത്തിക്കുന്നു. വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പദ്ധതിയെ വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതിയാണെന്നാണ് അതിൻ്റെ പേര്. ഗ്രന്ഥശാലയിലെ സമീപ പ്രദേശങ്ങളെ 6 റൂട്ടുകളായി തിരിച്ചുകൊണ്ട് ലൈബ്രറിയന്മാർ 6 ദിവസവും വീടുകളിൽ പുസ്തകം എത്തിക്കും. ഒരു ദിവസം അവധി. ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 200 പുസ്തകങ്ങളെങ്കിലും വിതരണം നടത്തണം. ഈ പ്രവർത്തനങ്ങളിലും ലൈബ്രറി കൗൺസിലും ഗ്രന്ഥശാല കമ്മിറ്റിയും കൃത്യമായ പരിശോധന നടത്തും. ഗ്രന്ഥശാലയിൽ വരാൻ കഴിയാത്ത വയോജനങ്ങളെയും വീട്ടമ്മമാരെയും വായനാശീലം വളർത്താൻ നടത്തുന്ന ഈ പദ്ധതി വീട്ടിലെ എല്ലാ അംഗങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരം ഉള്ളതാണ്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ പ്രതിഭാധനന്മാരുടെ പ്രസിദ്ധമായ പുസ്തകങ്ങളെ തിരഞ്ഞെടുത്ത് പ്രതിമാസ പുസ്തക ചർച്ച നടത്തുന്നുണ്ട്. പ്രാദേശികമായ എഴുത്തുകാരുടെ നോവൽ, കവിതകൾ തുടങ്ങിയ സർക്കസ് സൃഷ്ടികൾ പ്രതിമാസ പരിപാടികൾ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ ഒരുപാട് എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വിജ്ഞാന വികസന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സമകാലീന സാംസ്കാരിക പ്രാദേശിക സംഭവങ്ങളും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് കളമൊരുക്കാനും നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് കഴിയുന്നു. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാലവേദി, അതുപോലെ യുവത, വനിത തുടങ്ങിയ അനുബന്ധ കൂട്ടായ്മകൾ ശക്തമായി പ്രവർത്തിക്കുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന സർഗോത്സവം, വായനാ മത്സരം തുടങ്ങിയ മത്സരങ്ങളിൽ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന അനവധി പുസ്തകശേഖരങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ ഉണ്ട്. അതുപോലെ ഗ്രന്ഥശാല വിവിധ സമയങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള യോഗ ക്ലാസുകൾ, സർക്കാർ ജോലിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന PSC സൗജന്യ കോച്ചിങ് ക്ലാസുകൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ക്ലാസുകൾ, സംഗീതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വയലിൻ ക്ലാസുകൾ എന്നിവ നമ്മുടെ ഗ്രന്ഥശാലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. നാട്ടുകാർക്ക് ഉപയോഗം

പ്രദമായ മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ സംഘടിപ്പിച്ച ഏറ്റവും സവിശേഷവും ഉപകാരപ്രദവുമായ ഒരു ക്യാമ്പാണ് ശബ്ദദാന ക്യാമ്പ്. അവയവങ്ങൾ ദാനം ചെയ്യുന്നതുപോലെ ശബ്ദം ദാനം ചെയ്യുന്ന ഒരു ക്യാമ്പാണ് ശബ്ദദാന ക്യാമ്പ്. അത് കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിച്ച് ശബ്ദരൂപത്തിൽ റെക്കോർഡ് ചെയ്ത് അവരുടെ കൂട്ടായ്മയായ ദുതി വായന കൂട്ടായ്മ എന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ശബ്ദദാനം. കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ക്യാമ്പിൽ ബാലവേദിയിലും വനിതാ വേദിയിലുമുള്ള പ്രവർത്തകർ സജീവമായി നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വായനയുടെ പുതിയ തലത്തിലുള്ള മാറ്റത്തിന് അനുസൃതമായി ഒരു ഡിജിറ്റൽ മാഗസീൻ പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ 280 പേർ വോട്ടവകാശമുള്ള മെമ്പർമാരും കൂടാതെ പ്രതിമാസ വരിക്കാരുമുണ്ട്. മച്ചയിൽ യുവജന സമാജം ഗ്രന്ഥശാല വാട്സപ്പ് ഗ്രൂപ്പിൽ 1020 മെമ്പർമാരുണ്ട്. ഗവൺമെന്റിന്റെ പൊതുവായ അറിയിപ്പുകളും ഗ്രന്ഥശാല പ്രവർത്തനങ്ങളും നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ മരണം അടക്കം ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഗ്രൂപ്പ് എല്ലാ ഞായറാഴ്ചയും മണി സൺഡേ എന്ന ലളിതമായ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഭാഗമായി മലയാളം ഫിനാൻസ് പാഠങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനാൽ ഞങ്ങളുടെ അക്ഷരസ്നേഹികളായ

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
1: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും MG ശ്രീകുമാറും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം കിലുക്കം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് എസ് പി വെങ്കടേഷ്.
2: ചിങ്ക ചക്കിടി ചിങ്ക ചക്കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ക.

ഇന്ന് മലയ നാളെ കൊലമ്പു കോലാലമ്പോ നോട്ടിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറി നാടിനെത്തിച്ച് ചീരിപ്പായണം.

കൈതപ്രം വരികളെഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഇന്നലെ

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496593321. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ലതിക എന്നിവർ പാടിയത്. ചിത്രം തുഷാരം. വരികളെഴുതിയത് യൂസഫലി കെച്ചേരി.

ഒരു ഗാനം കൂടി കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയത്. ചിത്രം ഹിമം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല. ഈണം നൽകിയത് ശ്യാം.

0: ആകാശവാണി സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം സി എ അബൂബക്കറും സംഘവും അവതരിപ്പിക്കുന്നു.

സി എ അബൂബക്കറും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
3: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
4: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5 പൂയം നാളിൽ ദീപാരാധന. 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3:00 മേപ്പള്ളിയിലെത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
3: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.

ആകാശവാണി. ഇപ്പോൾ സംഗീത എം ടി പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം വെൺമണി സി കെ പ്രകാശ് കുമാർ. ആദ്യഗാനം ഓർമദൻ കുമ്പിളിൽ തേൻമഴ ചൊരിയും എന്നാരംഭിക്കുന്നു. രചന ബി ഉഷാകുമാരി.

0: കെ ആർ മധുകുമാർ, ബി ഉഷാകുമാരി എന്നിവരുടെ രചനയ്ക്ക് വെൺമണി സി കെ പ്രകാശ് കുമാർ സംഗീതം നൽകി. സംഗീത് എം ടി പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകുന്നേരം അമൃതപുരിയിൽ നടക്കുന്ന പൊതുപരിപാടി ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപ ചടങ്ങിൽ കൈമാറും. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഞായറാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 50 കോടി രൂപയുടെ ജീവകാരുണ്യ പദ്ധതികൾക്കും മഠം തുടക്കം കുറിക്കും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ പദ്ധതികൾ രാഷ്ട്രീയ ലാഭത്തിനുള്ളതല്ല.

0: ജോ സന്തോഷ്
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
2: ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ശ്രീ അന്ന എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. നാരുകൾ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയതും ഗ്ലൂട്ടൻ രഹിതവുമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ തടയാൻ സാധിക്കും. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദന ത്തിനൊപ്പം സംസ്കരണത്തിനും വിപണനത്തിനും മുൻഗണന നൽകി പദ്ധതി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിത്തറയെന്ന് ദീൻദയാൽ ഉപാധ്യായ വിശ്വസിച്ചിരുന്നതായി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി സ്മരിച്ചു. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തൃതി കുറയ്ക്കണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ലൊറേറ്റോയിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടം കുറിച്ചു. ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഒറ്റ വെസലിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചരക്ക് നീക്കങ്ങളിലൊന്നാണിത്. സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രക്കിടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിലെ ചരക്ക് നീക്കം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയാണ് ഈ നേട്ടം തെളിയിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. ഷൂട്ടിംഗ് റേഞ്ചിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ കമൽജീത് സുരുജി സിംഗ് സഖ്യമാണ് സുവർണ നേട്ടം കൊയ്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3-പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യയുടെ രുദ്രാംഗ്ഷ് പാട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ എന്നിവരടങ്ങിയ ടീം വെള്ളിമെഡൽ കരസ്ഥമാക്കി. ഇതോടെ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യ 12 സ്ഥാനത്തേക്ക് ഉയർന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് 3-ാം സീസണ് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാറിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ VV രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ 30 വിഭാഗങ്ങളിലായി 300+ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ് മൂണാണ് ഉദ്ഘാടന ചിത്രം. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 30 തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും.
1: കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചിട്ട് ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 പ്രമുഖ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്.

0: ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 1-ാം സമ്മാനമായ 30 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ നടക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. അച്ചടിച്ച 90 ലക്ഷം തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ 89.85 ലക്ഷം ടിക്കറ്റുകളും ഇതിനകം വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കരയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് നഗരത്തിന് സമീപം പാറക്കടവിൽ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഭാരത സർക്കാരിന്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്നതാണ് ഈ പുതിയ കേന്ദ്രം. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 29-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടപ്പാക്കും. കേരള നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ച കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ യോഗം ചേരും. വ്യക്തികൾക്കും സംഘടനാ പ്രതിനിധികൾക്കും ഹർജിയും നിവേദനങ്ങളും യോഗത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

0: പാദ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ ആർ വി സംസാരിക്കുന്നു.
1: നടക്കുക, ഓടുക, കയറുക, ഇറങ്ങുക, നമ്മുടെ ജോലികൾ നിർവഹിക്കാനായി യാത്ര ചെയ്യുക, ജോലിക്ക് വേണ്ടി നിൽക്കുക, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പാദങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പാദങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ഉള്ള ആരോഗ്യത്തെയും നമ്മുടെ ജീവിത ഗുണനിലവാരത്തെയും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പക്ഷേ ഒരു സർജൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രോഗികളുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ പാദാരോഗ്യ ശ്രദ്ധ വളരെ കുറവായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുമൂലം വരുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിയുടെ കാൽ വിരലുകളോ കാൽപാദത്തിൻ്റെ ഭാഗങ്ങളോ മുട്ടിന് താഴെ വെച്ചോ മുട്ടിന് മുകളിൽ വെച്ചോ ഒക്കെ മുറിക്കാൻ നിർബന്ധിതരാകപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് എത്ര ഒഴിവാക്കാൻ കഴിയുമോ അത്രയും നമുക്ക് നേടിയെടുക്കണം. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരുടെ എല്ലാം എണ്ണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ചോ അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കാലിലേക്കുള്ള സ്പർശനശേഷി കുറയുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. മറ്റു ചില രോഗങ്ങൾ ബാധിക്കുന്ന തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ, ലിംഫാറ്റിക് രോഗങ്ങളൊക്കെ ബാധിക്കുന്നവർക്കും രക്തക്കുഴലുകളുടെ ചുരുക്കം കൊണ്ട് കാലിൻ്റെ അങ്ങേയറ്റത്തേക്ക് രക്തഓട്ടം കുറവായതുകൊണ്ടും ഒക്കെ സംഭവിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അതെല്ലാം ബാധിച്ച മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെയെല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ

എന്ന് വെച്ചാൽ അവരുടെ കാലിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ അവരറിയാതെ പോകുന്നു. അവരത് അവഗണിക്കുന്നു. ആ അവഗണിച്ച മുറിവിലൂടെ അണുബാധയുണ്ടാകുന്നു. ആ അണുബാധ മറ്റ് കുഴപ്പങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചിലപ്പോൾ ഒരു ചെറിയ മുറിവ് ഒരാണി കയറി അല്ലെങ്കിൽ ഒരു ചെരുപ്പുരഞ്ഞൊരു മുറിവുണ്ടായി ആ മുറിവുകളൊക്കെ പഴുക്കുകയും അതിലെ വിഷാംശങ്ങൾ രോഗിയുടെ രക്തത്തിലേക്ക് വ്യാപിക്കുകയും അത് പിന്നെ പ്രധാന അവയവങ്ങളായ ഹൃദയം, ശ്വാസകോശം, കിഡ്നി തുടങ്ങിയവയെ ബാധിക്കുകയും രോഗി മരണപ്പെടാൻ വരെ സാധ്യതയുള്ള ഒന്നാണിത്. അപ്പം ഈ മുറിവുകൾ വരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സന്ദേശം. അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പാദാരോഗ്യത്തിന് ഏറ്റവും പ്രധാനം പാദത്തിലുള്ള ശ്രദ്ധയും പാദത്തിലുള്ള വൃത്തിയും തന്നെയാണ്. ഇതിനുവേണ്ടി വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, എന്നാൽ ചെറിയ കാര്യവും ശ്രദ്ധയും തന്നെയാണ് നമുക്ക് വേണ്ടത്. പാദാരോഗ്യം സംരക്ഷിക്കാനായി രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കാലിലേക്കുള്ള സ്പർശനശേഷി കുറയാൻ ഇടയുണ്ട്. രണ്ട്, പാദത്തിലേക്കുള്ള രക്തഓട്ടവും കുറയാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് നമ്മുടെ കാലിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോവുകയും അത് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പാദങ്ങൾ ദിവസവും നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പാദങ്ങൾ നിരീക്ഷിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പർശനശേഷി കുറയുന്നത് കൊണ്ട് മുറിവുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും, വേദന ഉണ്ടാവില്ല, അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടാതെ പോകാം. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മുറിവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയും അതിന് വേണ്ട ചികിത്സകൾ ഡോക്ടർമാരെ കണ്ട് ചെയ്യിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പാദങ്ങൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി എവിടെയെങ്കിലും സമാധാനമായിട്ടിരുന്ന് മുട്ടിന് താഴെ കാലുകൾ നന്നായി സോപ്പിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക. നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും മതി, പ്രത്യേകിച്ച് മറ്റ് ഒന്നും വേണ്ട. കഴിവതും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുന്നതാണ് നല്ലത്. മുറിവേൽക്കാൻ സാധ്യതയുള്ള ബ്രഷ് തുടങ്ങിയവ ഉപയോഗിക്കാതെ ഇരിക്കുക. ബ്രഷൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ മുറിവുകൾ ഉണ്ടാകാനും അത് പഴുക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൈപ്പടങ്ങൾ കൊണ്ട് തന്നെ വൃത്തിയായി സോപ്പിട്ട് കഴുകി ശുചിയാക്കി വയ്ക്കുക. നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ ഇടയിലുള്ള ഭാഗം ചിലപ്പോൾ ശ്രദ്ധയിൽ പെടാതെ പോകുന്നതാണ്, അവിടെ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിക്കണം. പിന്നെ പാദങ്ങളുടെ അടിവശം നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ഉപ്പൂറ്റി ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഉപ്പൂറ്റിയിൽ നമുക്കറിയാമല്ലോ ഈ തൊലി ഇങ്ങനെ അടർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. നഖങ്ങളുടെ സൈഡിലും മുകളിലും എല്ലാം വൃത്തിയായി കഴുകുക. ഇതിനു ശേഷം ഒരു തോർത്ത് ഉപയോഗിച്ച് നമ്മുടെ കാല് വൃത്തിയായി ഒപ്പിയെടുക്കുക, ഉണക്കിയെടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാലിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കാൻ കഴിയും. അതിലൂടെ ചെറിയ മുറിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കാണാൻ കഴിയും. തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, നഖങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വേദനയില്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കാലിൻ്റെ ആരോഗ്യം ഉറപ്പാക്കാൻ കഴിയും. മറ്റൊരു കാര്യമുള്ളത്, പാദങ്ങൾ നമ്മൾ സംരക്ഷിക്കാനാണ് നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത്. കൃത്യമായി പാകം ഉള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. എവിടെയെങ്കിലും കൂടുതൽ ടൈറ്റാവുകയോ കൂടുതൽ ഉരയുകയോ ചെയ്തു കഴിയുന്നതും നമുക്ക് പാദാരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് കൃത്യമായ അളവുകളിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പാദത്തിൽ സ്പർശനശേഷി കുറവുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ പാദങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും എവിടെയൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് വേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് കൂടുതൽ കുഷനിങ് വേണ്ടത് എന്നുള്ളതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. പാദങ്ങളുടെ ആരോഗ്യത്തിന് മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, പുകവലി. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നമ്മുടെ കാലുകളിലേക്കുള്ള രക്തഓട്ടം കുറയ്ക്കുന്നതിന് പ്രധാന കാരണമാകുന്ന ഒരു ശീലമാണ്. അത്
പൂർണ്ണമായും ഉപേക്ഷിക്കും.

0: ഇരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പാദാരോഗ്യത്തെ നേരിട്ട് സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുള്ളത് പ്രമേഹത്തിൻ്റെ കൃത്യമായ ചികിത്സയും ശ്രദ്ധയും. പ്രമേഹം കൂടിപ്പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഒക്കെയാണ് കൂടുതലും ഈ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പാദങ്ങളിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നന്നായി കഴുകി ഉണക്കി സൂക്ഷിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ലോണം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ കാല് പഴുത്തതിന് ശേഷമുള്ള മുറിച്ചു മാറ്റലുകളും മരണങ്ങളും ഒക്കെ നമുക്ക് ധാരാളം ഒഴിവാക്കാൻ കഴിയും. ചിലവ് ഒന്നുമില്ല. കുളിക്കുന്ന വെള്ളം, കുളിക്കുന്ന സോപ്പ്, തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു തോർത്ത് അത്രയുമേ വേണ്ടൂ നമുക്ക് പാദാരോഗ്യം സംരക്ഷിക്കാനും അതുവഴിയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും തീർച്ചയായിട്ടും കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പാദാരോഗ്യം ആശംസിക്കുന്നു.
1: പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ജി ഡി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ ആർ വി.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവയാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളിൽ ഈ യാത്ര സേവനത്തിന്റെ വിവിധ വർണ്ണങ്ങൾ നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യം ഈ കാലയളവിൽ വർദ്ധിച്ചതിനു പുറമെ സ്ത്രീകൾ വലിയ തോതിൽ സ്വയം പര്യാപ്തരായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हमें आत्मनिर्भर भारत बनाना है. चुनौतियां आएगी, चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले. हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जनसेवा से राष्ट्र सेवा. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे ये यात्रा उतनी ज्यादा सफल होगी.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവ സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഈജിപ്ത്, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആന്റിഗ്വ ആന്റ് ബാർബുഡ പ്രധാനമന്ത്രി ഗാസ്റ്റൺ ബ്രൌണുമായും തജിക്കിസ്ഥാൻ, സിംഗപ്പൂർ, എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിമാരുമായും

0: ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപ് ഘാന പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തിപ്പെടുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിൽ വളർച്ച കൈവരിച്ചതിനു പുറമെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന മൂന്നാമത്തെ രാജ്യം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Now when we negotiate, we are looking for fair, equitable and balanced agreement. We start from the Viksit Bharat 2047 stall. Today when we negotiate with the world, we put them to notice that we are a $4 trillion economy, but on a PPP basis, we already are a $20 trillion economy, the third largest in the world. And with this fastest growing large economy, we will be a $30 trillion economy.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 1.9 ലക്ഷം രൂപയിൽ നിന്ന് 13 ലക്ഷം മൊബൈൽ ഫോൺ നിർമ്മാണം 33 മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം ഉയർന്നു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം 4 മടങ്ങോളം വർദ്ധിച്ച് 1.78 ലക്ഷം രൂപയെന്ന സർവ്വകാല റെക്കോർഡിലും എത്തി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികളെ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് പ്രോഗ്രാം 4ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കൂട്ടായ ക്ഷേമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ എത്തും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. 18ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ചടങ്ങിനുശേഷം പ്രദർശിപ്പിക്കും. മേളയുടെ ആദ്യ ദിനമായ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് മേള നടക്കുക. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
3: കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസത്തിൽ ചേരുമ്പോൾ ആ നിയമസഭയിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ഐക്യകണ്ഠേനെ കേരളത്തിന്റെ ESA ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ മാത്രം ഒതുക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ. കേരളം ഇത് ജനവാസ മേഖലകളെ കൃഷി സ്ഥലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്നത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്വർണം. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരജീത് സിംഗ് കമൽജിത്ത് സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാൻഷ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും സെമിഫൈനലിൽ കടന്നു. മെഡൽ ജേതാക്കൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം നേർന്നു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും അടക്കം 19 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. പാലിന് പകരം സസ്യ എണ്ണകളും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പനീറിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലോ പരസ്യങ്ങളിലോ പനീർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും FSSAI വിജ്ഞാപനത്തിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാഗർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നതിനുള്ള ശേഷി വികസന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി മാർഗമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെ പരിശീലനം ഉൾപ്പെടെ ലക്ഷ്യമിടുന്ന പദ്ധതി 537 കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന പണ്ഡിറ്റ് ഉപാധ്യായയുടെ ദർശനം ഏറെ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UN പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഗാനസലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495-96-4321, 9496-55-6321, 9496-59-6321. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായി ഇന്ന് ഗാനസല്ലാപത്തിൽ ഒപ്പം കുരീപ്പുഴ സജീവ്.
4: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആ പേര് പറഞ്ഞോളൂ.
5: ഹലോ,
4: ആ ഹലോ,
5: എന്റെ പേര് കൊല്ലം കുടിക്കോട് തമ്പി.
4: കുടിക്കോട് തമ്പി, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഗാനം
5: കേൾപ്പിച്ചു. 4 മാസം മുമ്പ് ഞാൻ വിളിച്ചത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു, എഴുകോട് സ്വദേശി ത്യാഗരാജന് കേട്ടോ. അപ്പൊ ആ പാട്ട് എന്നെ പോലെ തന്നെ പഴയ ഒരു ശ്രോതാവാണ് ഈ ത്യാഗരാജൻ എന്ന് പറയുന്നത്. ഈ പാട്ട് ത്യാഗരാജൻ കേട്ടോണ്ടിരുന്നത്. അപ്പൊ ത്യാഗരാജൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും ഈ കോള്
4: കിട്ടുന്നില്ല.
5: അപ്പൊ അന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അയാൾക്കൊരു ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്, അതൊന്ന് അതെന്നെ കേൾപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 മാസം കഴിഞ്ഞേ വിളിക്കാൻ ഒക്കത്തുള്ളെന്ന് പറഞ്ഞു.
4: അതേതാണ് ഇഷ്ടഗാനം?
5: ആ അതെ, ത്യാഗരാജന്റെ ഇഷ്ടഗാനം എന്ന് പറഞ്ഞ ഹൃദയം എന്ന ഒരു ക്ഷേത്രം മംഗളം നേരുന്നു ഞാൻ തുടങ്ങുന്ന പാട്ടുണ്ട്,
4: ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിൽ പാട്ട്, അല്ലേ?
5: ശ്രീകുമാരൻ തമ്പുരാന്റെ രചന. പാർട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗാനമാണ്. ഇപ്പോൾ പാട്ട് കേട്ടോണ്ടിരിക്കുക, എന്നെ നേരത്തെ വിളിച്ചായിരുന്നു.
4: എന്തായാലും ഒരു പഴയ പാട്ടാണ് അന്നും ആവശ്യപ്പെട്ടത്, ഇന്നും ഒരു പഴയ പാട്ട് തന്നെയാണ്. ഇതൊരു റീമേക്ക് ചിത്രമാണ്, നെഞ്ചിൽ ഒരു ആലയം, നെഞ്ചിൽ ഒരു ആലയം എന്ന് ഒരു തമിഴ് ചിത്രത്തിൽ
5: പാട്ടാണ്. ഇപ്പൊ
4: അതാണ്,

0: പിന്നീട് ഹൃദയം ഒരു ക്ഷേത്രം എന്ന പേരിൽ മലയാളത്തിൽ എടുത്തത്. ആ ഈ പാട്ടിൻ്റെ രചന അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറാണ്. സംഗീതം ജി ദേവരാജൻ, യേശുദാസ് പാടി മംഗളം നേരുന്നു ഞാൻ മനസ്വിനി എന്നുള്ള പാട്ട്. പാട്ട് പാടുമോ?
1: ഞാൻ പാട്ട് പാടിയല്ല, സ്വരം ശരിയല്ല, ആസ്വാദകരാണ്. പഴയ ഗാനങ്ങളുടെ ഒക്കെ ആസ്വാദം, ഞാൻ അനന്തപുരിയുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു. കേട്ടത് ആദ്യം ആകാശവാണിയായിരുന്നു, പിന്നീട് അനന്തപുരിയിലോട്ട് പോയി, ഇപ്പൊ വീണ്ടും ആകാശവാണിയിലേക്ക് വന്നിരിക്കുക.
0: പാട്ടുകൾ കൂടുതൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരിക്കും അനന്തപുരിയിലേക്കുള്ള ചൂട്.
1: നല്ല പഴയ പഴയ പാട്ട് സാർ, പഴയ പാട്ട് കേൾക്കണോ റേഡിയോ തന്നെ കേൾക്കണം.
0: ആശ്വാസമുണ്ട്, ഗൃഹാതുരത ഉണർത്തുന്ന ഒരു അനുഭവമായിരിക്കും പഴയ പാട്ടുകൾ റേഡിയോയിലൂടെ കേൾക്കുന്നത്. പാട്ട് കേൾക്കാം. അപ്പൊ നമുക്ക് കൂട്ടുകാരന് വേണ്ടി ഈ പാട്ട് കേൾക്കാം. കൂട്ടുകാരൻ ആവശ്യപ്പെട്ട പാട്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ത്യാഗരാജനോ? എന്താ പറഞ്ഞ? ത്യാഗരാജൻ വേണ്ടി. അദ്ദേഹം പലപ്പോഴും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി തമ്പി കുടിക്കോട്. പാട്ട് കേൾക്കാം.
1: ഓ ശരി സാർ.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, പേര് പറഞ്ഞോളൂ.
1: വിമല തോമസ്, പൂഴനാട്.
0: പൂഴനാട്. വിമല.
1: നമസ്കാരം സാർ.
0: ആ, നമസ്കാരം. ആ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യൻ സാറിന്റെ ഓർമ്മദിനമാണല്ലോ.
0: അതെ. ആ,
1: അദ്ദേഹം പാടിയ
0: നമ്മൾ ആകാശവാണി ഇന്ന് പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുറേ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തിരുന്നു.
1: ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചു. ഹൃദയം നിറയെ നിൻ ചിന്തകളാൽ നിൽപ്പൂ ഞാൻ എന്നുള്ള ഒരു പാട്ടുണ്ട്.
0: ആ,
1: അതാണ്.
0: എസ് പി

0: ഇട ഓർമ്മകൾക്ക് മുമ്പിൽ അല്ലേ, ആ പാട്ടാണ് ആവശ്യപ്പെടുന്നത്.
1: അതെ,
0: അതെ അതെ.
1: രചന റാം ലക്ഷ്മൺ സാർ,
0: ഇതിൽ എസ് നമ്മുടെ പ്രിയങ്കരനായ എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് പി ബി, പിന്നെ ബാലു എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട എസ് പിയുടെ എസ് പി ബിയുടെ പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം.
1: അതെ, ഒത്തിരി ഗാനങ്ങൾ, നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, അതേപോലെ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്.
0: ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവുമായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം.
1: അതെ അതെ, ഒത്തിരി നല്ല കലാകാരനായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ട. പക്ഷെ
0: ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്.
1: പാടിയിട്ടുണ്ട്, അതെ അതെ അതെ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമർപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട്.
0: പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിങ്ങനെ ഉന്നത ബഹുമതികൾ നൽകി ഇന്ത്യ ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു.
1: മലയാളത്തിന്റെ കുറവാണല്ലോ,
0: മലയാളത്തിലുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്റെ.
1: റേഡിയോയിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇത്, ഇതിന്റെ ഒരു സംഗീതമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രത്യേക തരത്തിലുള്ള ഒരു മ്യൂസിക്കാണ്
0: ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലെ പാട്ട്. പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
1: ആ ഹലോ
0: ആ, റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചിരിക്കുകയാണ്.
1: ഞാൻ പുതിയവെള്ളം മുതുവെള്ളം ആർ ദേവി ശ്രീവിഹാർ സദന. നാല് 5 മാസത്തിന് ശേഷം വിളിക്കുകയാണ്. ആ, 5 വയസ്സ് മുതൽ റേഡിയോ ശ്രോതാവാണ്. 71 വയസ്സ് കഴിഞ്ഞു.
0: ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ പരിപാടികളിലേക്ക് എഴുതാറുണ്ട്. എല്ലാ പരിപാടികളെ കുറിച്ച് വിശദമായി അഭിപ്രായം അറിയിക്കാറുണ്ട്.
1: ആദ്യം സർവ്വശ്രീ കിട്ടിയതാണ് 2017.
0: ഏത് പാട്ടാ വേണ്ടത്?
1: മറ്റേ വേണ്ടത് മധുസാറിന്റെ ജന്മദിനമായിരുന്നല്ലേ 23-ാം തീയതി. 93 വയസ്സ് തികയുന്നു. ആ, അദ്ദേഹം നമ്മുടെ കുടുംബ സുഹൃത്തായ മീറ്റിംഗ് നിശാഗന്ധി 2015 പങ്കെടുത്ത് തിരുവനന്തപുരത്ത് വെച്ച് കാഞ്ചിയില. കുരിപ്പ് മറ്റേ എന്തോ പൂവച്ചൽ ഖാദറും മറ്റും ഉണ്ടായിരുന്നു. ആ, അദ്ദേഹത്തിന്റെ 1965 കാട്ടുപൂക്കള മാണിക്യ വീണയുമായ ആദ്യ യേശുദാസൻ എനിക്ക് 10 വയസ്സുള്ളപ്പോ ഇറങ്ങിയതാ പടം.
0: ആ പടം,
1: ആ പടത്തിന്റെ CD ഞാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. മത്സാറിന്റെ അനേകം പടങ്ങളുണ്ട്. ആദ്യം ഓസ്കറിന്റെ അവാർഡ് കിട്ടിയ
0: ഇന്നിപ്പോ വേണ്ടത് മാണിക്യ വീണയുമായ കാട്ടുപൂക്കളുടെ പാട്ട്.
1: ഡെഡിക്കേഷൻ സന്തോഷ് കുമാർ വെട്ടുവിൽക്കാവ്, മുണ്ടാസ് ദീഹം മയ്യനാട്, എന്റെ ശൈലജ, എന്റെ ഭാര്യ ശൈലജ ക്ഷേത്ര സ്വദേശിനി, രാജീവ് മാലിങ്കൽ, പിന്നെ മുതുകുളം നിർമ്മൽ സ്വാമി, രവിരാജൻ, ഭാര്യ അജിതാ റാണി, രണ്ട് മക്കൾ പൃഥ്വിരാജ് ഡാക്ടർ ബെഹറിന് ജോലി ചെയ്യുന്നു, സഹോദരി പ്രിയങ്ക. പിന്നെ ആദ്യമായി റേഡിയോ ഞാൻ മേടിച്ചു 1998 ജനുവരി കായംകുളം ഗ്രാമപുരം മേക്കാട്ട് ഭവനത്തിൽ. അന്നമ്മ ഫിലിപ്പ്, മകൻ രാജു ഫിലിപ്പ്, ഹണിമൂൺ നേഴ്സായിരുന്നു ഇസ്രായേലിലെ. പിന്നെ സത്യൻ ഫിലിപ്പ്, രാജു, ആ സച്ചു, വിജയശ്രീ, രാജശ്രീ, പിന്നെ പുതിയവിള ഇളങ്ങളുടെ ആർ സോമശേഖര പിള്ള, ഗീത സനസായി പാർവതി.
0: ആ, എന്തായാലും ഒന്നര മണി വരെ പോകുന്നു വിചാരിച്ചു, ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഒരുപാട് പേരായി അടുത്ത
1: ആൾക്കാർ.
0: ആ, അത് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വേണ്ട
1: പേപ്പർ കാസറ്റ് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. പുതിയൊരു ഫിലിപ്സിന്റെ റേഡിയോ മേടിക്കിരുന്നു 2200 രൂപ.
0: അപ്പൊ റേഡിയോ തുടർന്നും റേഡിയോയുടെ സുഹൃത്തായി മുന്നോട്ട് പോകണം. എന്തായാലും ഈ ആവശ്യപ്പെട്ട പാട്ട് മാണിക്യ വീണയുമായും മനസ്സിന്റെ ONV ഗ്രൂപ്പ് ദേവരാജൻ യേശുദാസ് പാടി
1: അഭിനയിക്കുന്നത്.
0: പാട്ട് കേൾക്കാം.
1: ശരി ശരി ശരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ
2: ഹലോ, ആ പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് സുനിൽ.
2: സുനിൽ എവിടുന്നാണ്?
3: ഞാൻ പന്തളം തുമ്പമണ്ണിൽ നിന്ന് വിളിക്കുന്നത്.
2: പന്തളം തുമ്പമണ്ണിൽ നിന്ന് സുനിൽ കുമാർ. ആദ്യമായിട്ടാണ് കിട്ടുന്നത്? ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലേ?
3: ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് വിളിക്കുവാണ്. ഞാൻ മൊബൈലിലൂടെ എന്നും കേൾക്കും, എല്ലാ പ്രോഗ്രാം കേൾക്കും.
2: എനിക്ക്
3: നമ്പർ എടുത്തില്ല, സി ഡി പറഞ്ഞു പോകും.
2: മൂന്ന് നമ്പറുണ്ട്, അങ്ങനെ അത്ര സ്പീഡിലല്ല പറഞ്ഞു. മതിയായ കേട്ട് എഴുതത്തക്ക രീതിയിലാണ് പറയുന്നത്. എല്ലാ
3: ശരി തന്നെ, പെട്ടെന്ന് പേനയൊക്കെ എടുത്തുകൊണ്ടിരുമ്പോ സമയം പെട്ടെന്ന് എടുത്ത അങ്ങനെ പറ്റി പോയതാ. സാറ് കൊല്ലം തുരിയിപ്പിയാണോ?
2: അതെ.
3: ആണോ?
2: അതെ.
3: ഞാൻ നേരെ മാമ്മൂട്ടിക്കടവിലാണ് എന്റെ അമ്മയുടെ വീട്.
2: ആ, നമ്മളൊരു നാട്ടുകാരാണ്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് തോഹിന സിനിമയില് ആസിഫ് അഭിനയിച്ചില്ലേ ഹേമന്തമേ എന്നുള്ള പാട്ട്.
2: ഹേമന്തമേ, ഹേമന്തമേൻ കൈക്കുമ്പിളിൽ പൂവും നിലാപ്പൂവും.
3: ബി
2: കെ ഹരിനാരായണനാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം രാഹുൽ രാജ്, പാടിയത് വിജയ് യേശുദാസ്. ആ, ഇത് കിളി പാടുന്ന പാട്ടിന്റെ എന്ന ഒരു പ്രയോഗമുണ്ട്. കിളി പാടുന്ന പാട്ട് എന്റെ കാതിൽ കളി ഓതുന്ന വാക്കുപോലെ എന്നതിൽ ഒരു മനോഹരമായ ഒരു വരി, നല്ലൊരു വരി.
3: നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്, നല്ല രസമാണ് കേൾക്കാനത്. കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം.
2: കോഹിനൂർ എന്ന ചിത്രത്തിലെ പാട്ട്. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?

0: എന്റെ രണ്ട് രണ്ട് രണ്ട് അനിയന്മാർ രണ്ട് മക്കളുണ്ട്, രാഹുൽ മാനവ്, അവർക്ക് വേണ്ടിയാണ്
1: ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: അവര് അവരും അവരും ഇതും സോതാക്കളാ, പക്ഷെ അവര് വിളിക്കത്തില്ല, പിള്ളേരായത് അവർ ചെയ്യത്തില്ല, അവർക്കറിയില്ല.
1: സുൽകുമാർ എന്ത് ചെയ്യാല്ലേ?
0: ഞാൻ
1: വിശേഷം പറയും.
0: ഓട്ടോറിക്ഷ ഓടിക്കുവാണ്, ഓട്ടോറിക്ഷ ഓടിക്കുവാണ്, പിന്നെ റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട്. ജീവിക്കണ്ടേ?
1: ഇപ്പൊ വീട്ടില് എത്തിയോ? ഭക്ഷണം കഴിക്കാനോ മറ്റോ വീട്ടിലെത്തിയോ?
0: ഞാൻ വീട്ടിലിരിക്കും.
1: അപ്പോ എല്ലാ ദിവസവും ട്രൈ ചെയ്യും, പക്ഷെ കിട്ടാറില്ലല്ലേ. അവിടെ മഴ പെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ പാട്ട് കേട്ടാലോ?
0: ഇല്ല, കേട്ടാ കേക്കാം സാറേ. അപ്പൊ നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്. സജി സാറെന്നല്ലേ പേര്?
1: സജീവ.
0: ഓക്കെ, ഞാൻ കേൾക്കുന്ന ഡെയിലി കേൾക്കുന്നേ.
1: കേട്ടോളൂ, പാട്ട് കേട്ടോളൂ.
0: ശരി സാർ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. നേരത്തെ വിളിച്ച ശ്രോതാവ് പറഞ്ഞിരുന്നു എഴുതിയെടുക്കാൻ പറ്റുന്നില്ല നമ്പർ എന്ന്. ഇത്തവണ ഇപ്പോൾ എന്തായാലും രണ്ട് പ്രാവശ്യം പറയാം. ഫോൺ കയ്യിലുള്ളവർ ഫോണിൽ സേവ് ചെയ്യുക, അടുത്ത കടലാസോ പേപ്പറോ അവൈലബിൾ ആണെങ്കിൽ അവർ പേപ്പറിൽ എഴുതിയെടുക്കുക. 9495964321 9496561 മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഒരിക്കൽ കൂടി പറയാം, 94 95 96 43 21, 94 96 55 63 21, 94 96 59 63 21. ഇനി നമ്മളെ ഗാനസല്ലാപം പാട്ടിലേക്ക് പോകാം. അടുത്ത ശ്രോതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് വനജ. കണ്ണൂർ.
0: വനജ കണ്ണൂർ.
1: കണ്ണൂർ.
0: ആ, ആദ്യമേ ഒരു ചിരിയാണ് പേര് പറയുന്നതിന് മുമ്പ് കിട്ടിയതിന്റെ സന്തോഷമായിരിക്കും.
1: അത് സാർ, പിന്നെ തിരുവനന്തപുരം ആലപ്പുഴയൊക്കെ വിളിച്ചിട്ട് കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യല്ലേ.
0: ആദ്യമായിട്ടാണോ കിട്ടുന്നത്?
1: സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഹലോ,
0: സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലല്ലേ?
1: ഇല്ല ഇല്ല, ഞാൻ മുൻപ് മൂന്ന് രണ്ടോട്ടം വിളിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കൊറേയായി വിളിക്കാത്ത, കാരണം മൂന്ന് നമ്പർ ഉണ്ട്. അപ്പൊ മൂന്ന് നമ്പറിൽ ഏതിലാ കിട്ടുക, എങ്ങനെയാ കിട്ടുമെന്ന് അറിയില്ലല്ലോ. ആകെ ഒരു 8 7 കോളൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യം സാർ.
0: അപ്പൊ ഇന്നത്തെ ഭാഗ്യവതിയാണ് അല്ലേ? കണ്ണൂരിൽ നിന്ന് ഇന്നത്തെ ആദ്യത്തെ കോളുമാണ്. ഇന്നത്തെ ആദ്യത്തെ കോളാ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പിന്നെ തുഷാരത്തിലൊരു പാട്ടില്ലേ, മഞ്ഞേവാന്നുള്ള പാട്ട്, ആ പാട്ട്.
0: ആ പാട്ടാണ് വേണ്ടത്.
1: എസ് പി യുടെ ഓർമ്മദിനം കൂടെ ആയതുകൊണ്ട് ആണ് ഈ പാട്ട് ആവശ്യപ്പെട്ടത്. ഞാൻ പിന്നെ ഒന്ന് രണ്ട് പാട്ട് പറഞ്ഞു, അതൊക്കെ ഇവിടെ ശിക്ഷണം ചെയ്ത പാട്ടാണ്.
0: എസ് പി ബാലസുബ്രഹ്മണ്യം, യേശുദാസ് ഇവരൊക്കെ പാടിയ ഒരു പാട്ടാണ്. നല്ലൊരു പാട്ടാണ് അല്ലേ? കുറച്ച് ഹിന്ദി വരികളും ഒക്കെ ചേർത്തിട്ടുള്ള.
1: നല്ല പാട്ടാണ്. പിന്നെ തിരുവനന്തപുരം ആലപ്പുഴയുടെ എന്താ പറയാ, ഞാൻ എന്തോ എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ തിരുവനന്തപുരം ആലപ്പുഴയുടെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്.
0: സന്തോഷം.
1: പണ്ടൊക്കെ തിരുവനന്തപുരം ആലപ്പുഴ തന്നെയാണല്ലോ കേൾക്കാൻ ഉള്ളത്. ഇപ്പോഴല്ലേ വിനയഹം ചാനലുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയത്, ഒരുപാടായത്.
0: ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം കണ്ടായിരുന്നു തുഷാരം? ചിത്രം കണ്ടിരുന്നു
1: ഞാൻ, ഒരു ഭയങ്കര സാർ, ഞാൻ കേൾക്കാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റേഡിയോ നന്നായി കേൾക്കാറുണ്ട്.
0: റേഡിയോയുടെ
1: ശബ്ദരേഖകളോ,
0: അതുകൊണ്ട് തന്നെ റേഡിയോയുടെ ആരാധികയാണ് എന്ന്.
1: അതാണ് അതാണ് പറയാതിരിക്കാൻ കഴിയാതെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്.
0: തുഷാരി ശശി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. 1981 ഈ ചിത്രം റിലീസ് ചെയ്തത്. മഞ്ഞേവാ മധുവിധുവേള എന്നുള്ള പാട്ട്.
1: പാട്ട് നല്ല പാട്ടാണ്.
0: രചന യൂസഫ് അലി കച്ചേരിയാണ്, സംഗീതം ശ്യാം. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കിട്ടിയതല്ലേ?
1: പിന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും, എനിക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പൊ കേൾക്കുന്ന എല്ലാവർക്കും,
0: ബാക്കി കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഇഷ്ടഗാനം തന്നെയായിരിക്കും.
1: സുഹൃത്തുക്കളുണ്ട്, എന്താ പറയാ, അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ കേൾക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ആണ് ഈ പാട്ട്.
0: പാട്ട് കേട്ടോളൂ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹലോ, ഗാനസ് എല്ലാപത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം.
2: ആലപ്പുഴ ജില്ലയിലെ കാർത്തിയപ്പള്ളിയിൽ നിന്ന്, എന്റെ പേര് രാധാകൃഷ്ണൻ നായർ.
1: കാർത്തിയപ്പള്ളിയിൽ നിന്ന് രാധാകൃഷ്ണൻ നായർ. മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
2: കേട്ടിട്ടുണ്ട്.
1: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്നെനിക്ക് സാന്ത്വനത്തിനകത്തെ ഉണ്ണി വാവാവെന്ന പാട്ട്.
1: ഒരു നല്ല താരാട്ടു പാട്ട് കൂടിയാണ് അല്ലേ?
2: അതെ. ഇന്ന് എന്റെ മരുമകളുടെ ജന്മദിനമാണ്.
1: മരുമകളുടെ പേരെന്താ?
2: മരുമകളുടെ പേര് അപർണ.
1: നാളെ
2: പിന്നെ നാളെ എന്റെ മകളുടെ ഇളയ കൊച്ചു ഇളയ മകളുടെയും
1: പിറന്നാളാണ്.
2: രണ്ടുപേരുടെയും പിറന്നാൾ അടുത്തടുത്ത ദിവസം.
1: കൊച്ചുകുട്ടിയുടെ പിറന്നാളും ഉണ്ടായതുകൊണ്ട് നാളെ അല്ലേ? അപ്പൊ ഇന്നേ പാട്ടങ്ങ് ആവശ്യപ്പെട്ടു.
2: അതെ, കൊച്ചുമോടെ നാളെ മോടെ ഇന്ന് മരുമോടെ ഇന്ന്.
1: നല്ല കൈതപ്പുറമാണ് ഈ പാട്ട് എഴുതിയത്.
2: അതെ അതെ.
1: സംഗീതം മോഹൻ സിദ്ധാർത്ഥ്.
2: ഞങ്ങളന്ന് കാണാൻ ബുദ്ധിമുട്ടായിട്ട് ഈ പടം ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഈ വാടകയ്ക്ക് ടി വി എടുത്ത് വാടകയ്ക്ക് എടുത്തു വെച്ച് കണ്ട പടം. തിയേറ്ററിൽ പോയി കാണാൻ ബുദ്ധിമുട്ടായിട്ട്.
1: സാന്ത്വനം അല്ലേ?
2: സാന്ത്വനം സാന്ത്വനം.
1: 91
2: നല്ലൊരു പടം.
1: 91 ആ ചിത്രം ഇറങ്ങിയത്.
2: അതെ.
1: ഇറങ്ങിയ സമയത്ത് ഒരുപാട് നല്ലൊരു ചിത്രമാണ്, ഒരു ഹിറ്റ് ചിത്രമായിരുന്നു.
2: അതെ സാർ, നല്ല തിരക്കായിരുന്നു അന്ന്. തിയേറ്ററൊക്കെ പോയി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളൊരു 5-8 വീട്ടുകാര് ഇറന്നൊന്നിച്ച് ഞങ്ങൾ ടി വി എടുത്ത് വെച്ചിട്ട് ഞങ്ങളത് കാസറ്റ് ഇട്ട് കാണുമായിരുന്നു. ആഹ്, ഓർമ്മ നിലനിൽക്കുന്നുണ്ട്.
1: നല്ലൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കണ്ണായി സൂര്യൻ ഉറങ്ങ്, മറുകണ്ണായി തിങ്കൾ ഉറങ്ങ്, പിന്നെ വന്നിട്ട് എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ, മൂലോകം മുഴുവൻ ഉറങ്ങ് എന്ന്. അങ്ങനെ നല്ല താരാട്ടു പാട്ട് കൂടിയാണ്. അപ്പോ ജന്മദിനാശംസകൾ രണ്ടുപേർക്കും, മരുമകൾക്കും കുഞ്ഞിനും. പാട്ട് കേൾക്കാം.
2: കേൾക്കാം സാറേ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആ പ്രിയ ശ്രോതാവിൻ്റെ
1: ഹലോ,
0: പേര് പറയൂ.
1: എന്റെ പേര് സഞ്ജീവൻ. ആലപ്പുഴ ജില്ലയിൽ പലനെന്ന് വിളിക്കുകയാണ്.
0: സഞ്ജീവൻ, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇന്നത്തെ കൂടുതൽ കോളും വന്നത്.
1: കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചാലോ സാറേ, എനിക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത്
0: കിട്ടിയായിരുന്നു,
1: അപ്പം മുഴുവൻ പറഞ്ഞ പാട്ട് അന്ന് കിട്ടിയായിരുന്നു, പക്ഷെ ആ പാട്ട് മുഴുവൻ നമുക്ക് കേൾക്കാൻ
0: കേട്ടു.
1: കഴിഞ്ഞില്ല.
0: ആ ഇന്നതുകൊണ്ട്
1: ഇന്നിപ്പോ
0: കുറച്ച്
1: വേറെ
0: നേരത്തെ അങ്ങ് വിളിച്ചു കിട്ടി അല്ലേ.
1: നേരത്തെ അതിന്റെ പരിപാടി നേരത്തെ തന്നെ പരിപാടി തുടങ്ങി.
0: എന്തായാലും ഇനി ഇനി വിളിക്കുമ്പോൾ ഒരു ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: കാരണം
1: ഓക്കെ അത് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ കിട്ടുന്നത്
0: മറ്റുള്ള
1: ആ
0: ആൾക്കാർ
1: മനസ്സിലാക്കി
0: കൂടി ഒരു അവസരം കൊടുക്കണം.
1: ആ അത് അന്ന് പാട്ട് മുഴുവൻ കേൾക്കാൻ
0: കേൾക്കാത്തത് കൊണ്ട് അതിൻ്റെ വിഷമം കൊണ്ട് വിളിച്ചതാണ്. ആ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് എനിക്ക് ഈ കള്ളിയങ്കാട് നീലി എന്ന സിനിമയിലെ നിഴലായി ഒഴുകി വരും ഗ്രാമങ്ങൾ തോറും എന്നുള്ള പാട്ട്.
0: പേടിപ്പിക്കാൻ തന്നെ അല്ലേ. അന്നത്തെ ഒരു ഒരു മലയാള ഭാഷയിലൊരു ഹൊറർ ചിത്രമായിരുന്നു കള്ളിയും കാട്ടു നീലി. എം കൃഷ്ണനായരാണ് ഇതിൻ്റെ സംവിധാനം. മധു ജയഭാരതി, ജഗതി ശ്രീമാർ ഇവരൊക്കെ അഭിനയിച്ച ചിത്രം. നിഴലായി ഒഴുകി വരും എന്നുള്ള പാട്ട് ജാനകി, എസ് ജാനകിയാണ് പാടിയത്. ബിച്ചു തിരുമല്ലയുടെ വരികൾ, സംഗീതം ശ്യാം. നിഴലായി ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും കൊതി തീരുവോളം. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് ഈ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുക.
0: ഇന്നെന്തായാലും ഈ പാട്ട് മുഴുവൻ കേട്ടോളൂ. പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരല്പം മാറി നിന്നാലും മതി.
3: ഹലോ,
2: റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയോ? റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയോ? ആ
3: മാറുന്നു സാറേ. ഹലോ,
2: ആ പേര് പറഞ്ഞോളൂ.
3: ഹലോ, നമസ്കാരം സാറേ, ഞാൻ മാവേലിക്കരുന്ന് കരുണ ബാബു.
2: കരുണ ബാബു,
3: കരുണ ബാബു.
2: നേതുപാട്ടാ വേണ്ട കരുണ ബാബു. നമസ്കാരം, നേതുപാട്ടാ വേണ്ടത്
3: സാറേ? ഹൃദയം ദേവാലയം എന്നുള്ള പാട്ടുണ്ടല്ലോ, ഹൃദയം ദേവാലയം. സിനിമ ഏതാണ്ട് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഹൃദയം ദേവാലയം
2: തുടങ്ങുന്ന ഹൃദയം ദേവാലയം എന്നാണല്ലേ?
3: അതെ, ആനകളില്ലാതെ അമ്പാരില്ലാതെ നടക്കാറുണ്ട്.
2: ജയ വിജയ ഈണം പറഞ്ഞ പാട്ടാണത്. നല്ല പാട്ടാണ്. തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ ഈ ചിത്രത്തിന് പ്രത്യേകത ഉണ്ട്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടില്ല.

0: 1999-ലായിരുന്നു ഈ ചിത്രം
1: ആ
0: നിർമ്മിച്ച ഇത്. പക്ഷേ അത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ബിച്ചിത്രമലയാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം ജെ വിജയ. ആ, ഹൃദയം ദേവാലയമാണ്. അതെ അതെ അതെ. ഓ അതെ അതെ. ഈ ചിത്രത്തിൽ തന്നെ ഈശ്വരൻ എവിടെ എന്നുള്ള ഒരു പാട്ട്, പിന്നെ ദ്വാദശി നാളിൽ, അങ്ങനെ ആ നല്ല പാട്ടുകൾ. ആ, ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: സാറേ എന്റെ സുഹൃത്തുക്കൾ എന്നോട് സ്നേഹമുള്ള
0: കരുണാബാബു അല്ലേ?
1: ഞാൻ സർക്കാർ സർവീസിലായിരുന്നു സാറേ 36 വർഷം.
0: എവിടെയായിരുന്നു? എവിടെയായിരുന്നു?
1: ഞാൻ PWD തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസർ.
0: റിട്ടയർ ആയി. പാട്ട് പാടുവോ?
1: പാട്ട് പാടും സാറേ.
0: പാടുന്നോ? രണ്ടുപേര് പാടിയാ. കാരണം ഇന്നത്തെ അവസാനത്തെ കോളറാണ്. ഈ പാട്ട് അവസാനത്തെ പാട്ടാണ്. ആ, പാടിക്കോളൂ.
1: കണ്ണു നീ തുള്ളിയേ നീയോട് വമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം.
0: ആ, MSV ഈണം പകർന്ന് MSV തന്നെ, MSV തന്നെ പാടിയ അതിമനോഹരമായ ഒരു പാട്ടാണിത്. കണ്ണു നിർത്തുള്ളിയ സ്ത്രീയോട് മമ്മിക്ക്. ഇന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ട പാട്ട് തെരുവ് ഗീതത്തിലെ ഹൃദയം ദേവാലയം, യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം.

0: ഡിസാസ്റ്റർ റെസ്പോൺസ് ടീംസ് ഓൺ അലർട്ട് ഇൻ വൾനറബിൾ ഏരിയാസ്. പ്രകാശ് ദാസ് ഫോർ ആകാശവാണി ന്യൂസ്, ഭുവനേശ്വർ.
1: At the Asian Games Indian duo Kamaljeet and Suruchi Singh won gold in the mixed team 10-meter air pistol event in Nagoya, Japan today. The pair shot 484.6 in the final to finish 6.6 points ahead of South Korea's Soo Hyun Hong and Gyeon Chu, who took silver with 478. Kamaljeet and Suruchi had topped the qualification with 587 points, including 29 inner tens. Indian men's and women's kabaddi teams have also entered the finals at the Asian Games after registering comprehensive victories in their respective semi-final matches. Indian squash players have assured themselves of 3 medals at the Asian Games, with Joshna Chinnappa and Velavan Senthilkumar reaching the mixed doubles semi-finals, while Anahat Singh and Abhay Singh entered the last 4 in singles. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says Vikasit Bharat can be realized only with the contribution of everyone. Interacts with Seva Yatris under Seva Sankalp Abhiyan. Government decides to provide skill training to 70,000 rural youths under Deen Dayal Upadhyay Grameen Kaushalya Yojana from next month. Foreign ministers of South Africa and Brazil condemn Pahalgam terror attack, reaffirm zero tolerance towards terrorism during IPSA Dialogue Forum meeting on the sidelines of UNGA. Heavy rain due to depression wreaks havoc in several parts of Odisha, Andhra Pradesh and Telangana. And with that, we end the midday news.
2: Agashavani.
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം മൂന്നാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, തമലം ശ്രീകുമാർ, ശ്രീലേഖ കുമാരി വി എസ്. സംവിധാനം എൻ വാസുദേവ്.
4: ഡോക്ടറെ, ഇതാണ് ഡോക്ടർക്ക് താമസിക്കാനുള്ള വീട്. അത്ര വലിയ പുതുമയുള്ള പുതിയ വീടൊന്നും അല്ല, എന്നാലും താമസിക്കാൻ കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒന്ന് രണ്ട് ദിവസം മുമ്പേ ഈ സുധാകരൻ അടിച്ചു തൂത്ത് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി. ഈ സുധാകരൻ ആരാ മോൻ?
5: സുധാകരൻ ചേട്ടൻ ആളൊരു രസികനാണല്ലോ.
4: സ്വയം രസിക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടറെ. അതൊക്കെ അങ്ങ് പോട്ടെ. ഇതാ താക്കോല്, രണ്ട് താക്കോലുണ്ട് കേട്ടോ, ഒന്ന് സ്റ്റെപ്പിനിയാ. അപ്പോ ഞാൻ പോട്ടെ.
5: അല്ല ചേട്ടാ, ഇതുവരെയായി ധന്യ മാഡത്തെ കണ്ടില്ലല്ലോ.
4: വരും വരും, യാത്രയില്ല മാഡം അല്ലേലും, അങ്ങനെ യാത്ര തന്നെ യാത്ര. ഇടയ്ക്കേ ഈ സുധാകരനെ വിളിച്ചിരുന്നു, ഡോക്ടർ എത്തിയോന്നറിയാനാ. എത്തിയെന്ന് ഞാനും അങ്ങ് പറഞ്ഞു.
5: അല്ല ചേട്ടൻ പറഞ്ഞല്ലോ മാഡം എപ്പോഴും യാത്രയിലാണെന്ന്. എന്താ ഇത്രയ്ക്ക് യാത്ര ചെയ്യാനുള്ള കാര്യം?
4: അയ്യോ ഡോക്ടറെ, ദേ അതുമാത്രമേ എനിക്കറിയില്ല കേട്ടോ. ഞാനും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണിങ്ങനെ ഒടുക്കത്തെ യാത്രയെന്ന്.
5: ആ ചേട്ടൻ കള്ളം പറയുന്നു, ആ മുഖം എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഒരാളുടെ മനസ്സ് വായിച്ചറിയാനുള്ള കഴിവും ഡോക്ടറായി എനിക്കുണ്ടെന്ന് സുധാകരൻ ചേട്ടൻ ഓർത്താൽ നന്ന്.
4: അതെ, അത് പിന്നെ അതൊക്കെ പോട്ടെ ഡോക്ടറെ. ഐശ്വര്യമായിട്ട് ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കോ, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട്. ആ ഇനി ആ വലത് കാല് വച്ച് ഡോക്ടർ അകത്തേക്ക് കയറ്. ആ അങ്ങനെ. ആ ഇതാണ് സ്വിച്ച്. ആ ലൈറ്റ് ഉണ്ടല്ലോ. ഇനി ഈ ജനലുകളും വാതിലും ഒക്കെ തുറന്നിടാം, കാറ്റും പിടിച്ചൊക്കെ കയറട്ടെ.
5: ഈ വീട് ധന്യ മാഡത്തിൻ്റെതാണോ?
4: അതെ.
5: ഞാൻ വരുന്നതിന് മുൻപ് ഏത് ഡോക്ടറായിരുന്നു ഇവിടെ ചികിത്സിച്ചിരുന്നത്?
4: ഓ, ഒരു മാസമായിട്ട് ഡോക്ടറേ ഇല്ല. അത്യാവശ്യം വേണ്ട ചികിത്സ ഞാനും ധന്യ മാഡവും കൂടിയാ ചെയ്തിരുന്നത്. പിന്നെ ഒരു ലേഡി ഡോക്ടർ വന്നിരുന്നു, എന്തോ മാഡത്തിന് അവരെ ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞു വിട്ടു. പക്ഷേ ഡോക്ടറെ മാഡത്തിന് ഇഷ്ടപ്പെടും കേട്ടോ, എനിക്ക് ഉറപ്പാ.
5: അതെന്താ സുധാകരൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്?
4: അത് പിന്നെ

0: പിന്നീട് എപ്പോഴാണ് ഡോക്ടർ ധന്യമ്മ അടുത്ത് കണ്ടത്?
1: രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു രാത്രി.
0: രാത്രിയിലോ?
1: യെസ്, അവർ വന്നു. ആരാ?

0: എന്തിനാ വാതിലടയ്ക്കുന്നേ? തുറന്നിടൂ, ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും?
1: ഇത്രയ്ക്ക് ഭീരുവാണോ ഡോക്ടർ ജയരാജ്? ഇതെന്റെ വീടാ, ഇപ്പോ ഡോക്ടറും എന്റേതാ.
0: എന്റെയോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു പുരുഷൻ താമസിക്കുന്നിടത്തേക്ക് ഈ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നത്
1: ശരിയാവില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞു വരുന്നത്? നേരാ, അതിനാദ്യമായി ഈ ധന്യമേരി സോറി പറയുന്നു. ഇങ്ങനെ നിൽക്കാതെ ഡോക്ടർ ഇരിക്കെ.
0: നമുക്ക് നാളെ രാവിലെ ക്ലിനിക്കിൽ വെച്ച് തുടർന്ന് സംസാരിച്ച പോരെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കവും വരുന്നു.
1: എന്നെ പറഞ്ഞു വിടാൻ ഡോക്ടർ കള്ളം പറയുന്നു.
0: കള്ളമല്ല, സത്യം.
1: ഓക്കെ, എന്നാലും വന്ന കാര്യം പറയാതെ പോകാൻ മനസ്സു വരുന്നില്ല ഡോക്ടർ.
0: വേഗം പറയാമെങ്കിൽ.
1: എനിക്കെന്തായാലും ഈ ഭീരുവായ ഡോക്ടറെ നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ധന്യമേരി അങ്ങനെ ഒരു വല്ലാത്ത സ്വഭാവം.
0: മാഡം പ്ലീസ്, ഈ സംസാരം ദയവചെയ്ത് നിർത്തണം. ഒരു ആവശ്യവുമില്ലാത്ത സംസാരമാണിത്.
1: ഡോക്ടർ, ആ വാതിലിന് സമീപം നിൽക്കാതെ ഈ കസേരയിൽ വന്നിരിക്കൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്.
0: നാളെ സംസാരിച്ച പോരെ പ്ലീസ്.
1: ഇത്രയ്ക്ക് അസ്വസ്ഥനാകേണ്ട കാര്യം എന്താ ഡോക്ടർ? ഓ, കുഗ്രാമത്തിൽ നിന്ന് ഈ മഹാനഗരത്തിൽ എത്തിയതല്ലേ. ഇവിടുത്തെ ഇടപഴകലും ജീവിത രീതികളൊന്നും ഡോക്ടർക്ക് അറിയില്ല.
0: കുറച്ചൊക്കെ അറിയാം മാഡം.
1: ഡോക്ടർ എന്നെ മാഡം ഒന്ന് വിളിക്കാൻ തുടങ്ങിയോ? എന്നാൽ അത് വേണ്ട, ഇന്നു മുതൽ ധന്യ എന്ന് വിളിച്ചാൽ മതി. ഈ സൗജന്യം ഡോക്ടർക്ക് മാത്രമേ ഉള്ളൂ എന്നുകൂടി അറിയുക.
0: മാഡം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല.
1: എന്നാൽ എനിക്കുണ്ട് ഡോക്ടർ.
0: ആ ശരി, ഇനി പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് പറയൂ.
1: നിങ്ങളല്ല, ധന്യ. ധന്യ മേരി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല.
0: ശരി, ഇനി പറയൂ.
1: ഡോക്ടർ ഇരിക്കൂ പ്ലീസ്. ഓ ജീസസ്, ഇപ്പോഴെങ്കിലും ഡോക്ടർ ഇരുന്നല്ലോ. ആ, ഇനി പറയാം.
2: എന്നിട്ട് ധന്യാമേരി എന്താണ് ഡോക്ടറോട് പറഞ്ഞത്? വല്ല അരുതാത്ത കാര്യമോ മറ്റോ ആണോ ഡോക്ടറെ? സത്യം പറ.
0: സാന്ദ്ര കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അവരൊരു മനുഷ്യസ്നേഹിയാ, കാരുണ്യമുള്ളവർ.
2: കാരുണ്യമുള്ളവളോ ഈ ധന്യാമേരിയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ഡോക്ടറെ. പാതിരാത്രി ഒരു പുരുഷൻ താമസിക്കുന്നിടത്തേക്ക് കയറി ചെല്ലുക, കൂടെ അടുത്തിരിക്കാൻ നിർബന്ധിക്കുക, പിന്നെ കിന്നാരം പറയുക. എന്തായാലും ഈ ധന്യാമേരി ആളൊരു പരിശുദ്ധ കന്യകയൊന്നും അല്ല, എനിക്കുറപ്പാ. ഇവരെന്തോ മറയ്ക്കുന്നുണ്ട്. നിഗൂഢത ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സ്ത്രീയാണവർ.
0: സാന്ദ്ര, വേണ്ട, ഇനിയൊരു സംസാരം വേണ്ട.
2: ഓ, ധന്യാമേരിയെ കുറിച്ച് പറഞ്ഞപ്പോ ഡോക്ടർക്ക് സഹിക്കുന്നില്ല. അത്രയ്ക്ക് നിങ്ങൾ ഇരുവരും അടുത്തോ? സത്യം പറ, ആ രാത്രിയിൽ എന്താണ് നടന്നത് പറയൂ ഡോക്ടർ. ഒറ്റ രാത്രി കൊണ്ട് ഡോക്ടറുടെ മനസ്സ് ആ സ്ത്രീയിലേക്ക് ചായണമെങ്കിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഈ സാന്ദ്രയോട് പറയണം, പറയണം.
0: സാന്ദ്ര, തനിക്ക് എന്തു പറ്റി? എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
2: എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയത് എന്റെ മുന്നിലിരിക്കുന്ന ഈ ഡോക്ടർക്കാ. ഇനി എനിക്കെന്തെങ്കിലും പറ്റുന്നതിന് മുൻപ് നമുക്ക് പോവാം.
0: സാന്ദ്ര പ്ലീസ്, താൻ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ധന്യാമേരി നല്ല സ്ത്രീയും കാരുണ്യവതിയുമാണെന്ന് ഞാൻ പറയുന്നതിലും വിശ്വസിക്കുന്നതിലും കാര്യമുണ്ട്.
2: എന്ത് കാര്യം? അതാണ് എനിക്കറിയേണ്ടത്.
0: ധന്യാമേരിയുടെ പ്രവൃത്തി തന്നെ കാര്യം.

0: അതൊക്കെ പിന്നെ പറയാം. അല്ല, താൻ എങ്ങോട്ടേ പോകാൻ ഒരുങ്ങുന്നത്? സാന്ദ്ര പ്ലീസ്, താൻ ഇരിക്കേ.
1: എന്റെ മനസ്സ് മരിച്ചു. ഒരിക്കൽ മരിച്ച മനസ്സായിരുന്നു ഈ സാന്ദ്രയുടേത്. അത് വീണ്ടും ജീവിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സംഭവിക്കാൻ കാരണം ഡോക്ടറും ഡോക്ടറിന്റെ സൗഹൃദവും സ്വഭാവവുമായിരുന്നു. ഇന്നിപ്പോ
0: തന്നെ നിർത്തിക്കളഞ്ഞത്. ബാക്കിയോട് പറയൂ. സാന്ദ്ര, താൻ സംശയിക്കുന്നത് പോലെ ആ രാത്രിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. സത്യം.
1: ഇറ്റ്സ് ഓക്കേ, ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ, ഒന്ന് ഓർക്കുക, ഈ ധന്യാമേരി എന്ന കാരുണ്യവതിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും. അപ്പൊ എന്റെ ഡോക്ടർ ഞെട്ടരുത്. വാ, ഇനി നമുക്ക് പോവാം.
0: ശരി, പോകാം. ഇനിയും ഇരുന്ന് സംസാരം തുടർന്നാൽ ഒരുപക്ഷെ തന്റെ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടേക്കും. അതെനിക്ക്
1: എനിക്ക് ദുഃഖമില്ലെന്നാണോ?
0: അങ്ങനെയല്ല, നമുക്ക് രണ്ടുപേർക്കും ഒത്തിരി സങ്കടമാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോകാം നമുക്ക്.
1: യെസ്, ഞാൻ തന്നെ ഡോക്ടറെ കൊണ്ടുവിടാം.
0: സാന്ദ്രയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. വന്നതും പോകുന്നതും ഒരേ കാറിലാകുന്നതാ അതിന്റെ ശരി. പ്രത്യേകിച്ച് സാന്ദ്രയുടെ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സാന്ദ്രയെ കാണാൻ ഒരു പ്രത്യേകതയുണ്ട്.
1: മതി മതി, പറഞ്ഞു പൊക്കണ്ട, വരൂ.

0: പതിവില്ലാതെ
1: ഇന്ന് കാറിലാണല്ലോ ഡോക്ടറുടെ വരവ്. ഏ, ഡ്രൈവിംഗ് സീറ്റിൽ ഒരു സുന്ദരിയായ യുവതി.
0: സംഗതി കൊള്ളാമല്ലോ.
1: അല്ല, ഈ കൊച്ച് ഇവിടെ ചികിത്സ തേടി വന്നതാണല്ലോ. അതെ, ആ ഡോക്ടർ ചാർജ് എടുത്ത പിറ്റേന്ന് ആദ്യമായിട്ട് ഡോക്ടറുടെ മുന്നിൽ ഒരു പേഷ്യൻ്റായി വന്നിരുന്നത്. ഹാ, ഈ സുധാകരൻ നന്നായിട്ട് ഓർക്കുന്നു.
2: ഓക്കേ, ബൈ
0: ബൈ.
3: ബൈ പറഞ്ഞത് എന്നോടാ, അല്ല ചേട്ടനോടല്ല.
0: ആണോ? ആ അല്ലേലും, മുഴി നരച്ചു തുടങ്ങിയ ഈ കമ്പൗണ്ടർ സുധാകരനെ ഭാര്യയ്ക്ക് പോലും വേണ്ട ഡോക്ടറേ.
3: ഭാര്യയ്ക്ക് പോലും വേണ്ടെന്നോ? അല്ല, എന്താ ചേട്ടന്റെ മുഖം പെട്ടെന്ന് വല്ലാതായല്ലോ. എന്താ ചേട്ടാ?
0: ഒന്നുമില്ല ഡോക്ടറെ.
3: അല്ല, ചേട്ടന്റെ മനസ്സിനെ മതിക്കുന്ന എന്തോ ഉണ്ട്. മനസ്സറിയുന്ന ആളുകൂടിയാണ് ഞാൻ.
0: ഡോക്ടർ പറയുന്നത് നേരാ. ഒക്കെ ഞാൻ പറയാം, ഇന്നല്ല മറ്റൊരിക്കൽ.
3: ശരി, എങ്കിലങ്ങനെ.
0: അതൊക്കെ പോട്ടെ. അപ്പോഴേ, ധന്യാ മാഡം ഡോക്ടറെ കാത്ത് കുറച്ച് നേരമായിട്ടിരിക്കുന്നു. ഡോക്ടർ ഇന്നിന് വരില്ലേ, ഇന്നിന് വരില്ലേ എന്ന് പലവട്ടവനോട് ചോദിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും സമ്മാനം തരാനായിരിക്കും കേട്ടോ.
3: സമ്മാനം തരാനോ?
0: ആ, ഈ ധന്യാ ക്ലിനിക്കിൽ ഡോക്ടർ ചാർജ് എടുത്ത അന്ന് മുതൽ പേഷ്യൻറ്റിൻ്റെ ഒഴുക്കല്ലേ. സത്യം പറയാമല്ലോ, ഡോക്ടർക്ക് നല്ല കൈപുണ്യമുണ്ട്. സത്യം. പണ്ട് നമ്മുടെ ധന്യാ മാഡത്തിൻ്റെ അച്ഛൻ വർഗീസ് ഡോക്ടറും കൈപുണ്യമുള്ള ആളായിരുന്നു. ആ, അദ്ദേഹം പോയതോടുകൂടി എല്ലാം കീഴ്മേൽ മറിഞ്ഞു.
4: സുധാകരാ,
0: ഓ,
4: ആ മെഡിസിൻ ബോക്സ് എല്ലാം എടുത്ത് സ്റ്റോർ റൂമിൽ വയ്ക്കാതെ ഇവിടെ വന്നതെന്ന് പുരാണം പറയാ.
0: പിന്നെ മാഡം ഡോക്ടറുമായിട്ട്.
4: മതി മതി, ചെല്ല, ചെന്ന് ജോലി നോക്ക്.
0: ഓ,
4: ഡോക്ടർ വരൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്.
5: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50. പ്രായോജകർ കേരള കാർഷിക സർവകലാശാല. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചതല്ലോ ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ആദ്യ ഗാനം പ്രണാമം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയതാണ്.

ഭരതന്റെ രചനയ്ക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി പ്രണാമം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം ഉണ്ണിമേനോനും ലതികയും പാടിയത് ചിത്രം അഭയം തേടി. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ശ്യാം.

പാപ്പനംകോട് ലക്ഷ്മണൻ വരികളെഴുതി ശങ്കർ ഗണേഷ് ഈണം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം അംഗം.

ചിറയിൻകീഴ് രാമകൃഷ്ണൻ എഴുതിയ ഗാനം എം കെ അർജുനന്റെ സംഗീതത്തിൽ പാടിയത് യേശുദാസും സംഘവും. ചിത്രം ചക്രവാളം ചുവന്നപ്പോൾ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം താളം മനസ്സിൻ്റെ താളം, പാടിയത് ജയചന്ദ്രൻ. ദേവദാസിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

ഗാനോപഹാരം സമാപിച്ചു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ ആയുധം എന്ന ചിത്രത്തിലെ ഗാനം സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകി യേശുദാസ് പാടിയത്.

ബഹിരാഗ കോടതി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം, രചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമ്മാർ.

ഒരു ഗാനം കൂടി കേൾക്കാം. എനിക്കും ഒരു ദിവസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. ഇന്ന് മഴവില്ലിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആരാരോ ആരിരാരോ എന്ന തമിഴ് ചിത്രത്തിൽ എസ് ജാനകിയൊപ്പം പാടിയതാണ്.

0: ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ദീപാറാണി എൽ, പഠിക്കുന്നത് ശ്രീനന്ദ അൽന.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജി.
1: ആപ്കാ പരിചയ ദീജിയെ.
2: അധ്യാപിക ജി, മേരാ നാം ശ്രീനന്ദ ഹെ.
3: അധ്യാപിക ജി, മേരാ നാം അൽനാ ഹെ.
1: ടീക് ഹെ, കൈസി ഹെ ആപ്?
3: ഹം ടീക് ഹെ അധ്യാപിക ജി.
1: തോ ആജ് ഹം നവീൻ കക്ഷാ കി ഇക്കായി ചാർ കാ ദൂസരാ പാഠ് കർ പേഡ് ഔർ താരെ കി യാദ് പഠനേ ജാ രഹി ഹെ. ഇസ് പാഠ് കാ രചയിത മംഗലേഷ് ഡബറാൽ ഹെ. ശ്രീനന്ദ, മംഗലേഷ് ഡബറാൽ കേ ബാരേ മേ പഠിയേ.
2: ഹാ അധ്യാപിക ജി, മംഗലേഷ് ദബ്രാൽ കാ ജന്മ ഉത്തരാഖണ്ഡ് മേ ഹുവ. പഹാഡ് പർ ലാൽട്ടൻ, ഖർ കാ റാസ്ത, ലേഖ കി റോട്ടി, ഹം ജോ ദേഖ്തേ ഹെ ആദി ഉൻകി പ്രമുഖ രചനായെ ഹെ. വേ സാഹിത്യ അക്കാദമി പുരസ്കാർ സേ സമ്മാനിത് ഹെ.
1: അൽന, ആ പഠിയേ.
3: മംഗലേഷ് ദബ്രാൽ കാ ജന്മ ഉത്തരാഖണ്ഡ് മേ ഹുവ. പഹാഡ് പർ ലാൽട്ടൻ, ഖർ കാ റാസ്ത, ലേഖ കി റോട്ടി, ഹം ജോ ദേഖ്തേ ഹൈം ആദി ഉൻകെ പ്രമുഖ രചനായെ ഹൈം. വേ സാഹിത്യ അക്കാദമി പുരസ്കാർ സേ സമ്മാനിത് ഹൈം.
1: अच्छा, मंगलेश डरबाल का जन्म उत्तराखंड में हुआ. पहाड़ पर लालटेन, कर का रास्ता, लेग की रोटी, हम जो देखते हैं आदि उनकी प्रमुख रचनाएं हैं. वे साहित्य अकादमी पुरस्कार से सम्मानित है. മംഗലേഷ് ഡബറാൾ ഉത്തരാഖണ്ഡിൽ 1948 മെയ് 16 ജനിച്ചത്. പഹാഡ് പർ ലാൽട്ടേൻ, കർ കാ റാസ്ത, ലേഗ കി റോട്ടി, ഹം ജോ ദേഖ്തേ ഹേ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയിട്ടുണ്ട്. 2020 December 9 അദ്ദേഹം അന്തരിച്ചു. വെച്ചോ, കർപ്പേടവർ താരേക്ക് യാദ് എന്ന പാഠം ഒരു ലോകകഥയാണ്. ലോകകഥ മാനെ നാടോടി കഥ. അതിന്റെ രചയിതാവാണ് മംഗലേഷ് ഡർബാൾ. പാഠ് ശുരുക്കരേ. അൽന, പടിയേ.
3: ഉത്തരേ ധ്രുവ കെ പഡോസ് മേം ജോ ദേശ് ഹെ ഉൻമേം ഫിൻലൻഡ് ബി ഹെ ഉസ്കി സീമായേം രൂസ് സേ മിൽത്തി ഹൈം കരീബ് 200 സാൽ പഹലെ ഫിൻലൻഡ് കോ യുദ്ധ മേം ബഹുത് നുക്സാൻ ഹുവ ശഹരോ കോ ജല ദിയ ഗയ ഫസലേ നഷ്ട ഹോ ഗൈ ഹസാരോ ലോക് മാരേ ഗൈ ഹസാരോ ലോക് മൗത്തോ കെ ബാദ് കൈ ബീമാരിയാ ഫൈൽ ഗൈ ഹസാരോ ലോക് അപ്നെ ഘരോ കോ ചോട്കർ ജാനേ കെ ലിയേ മസ്ബൂർ ഹോ ഗയേ കുച്ച് ലോകോ കോ ദുഷ്മനോ കി സേന പകഡ് കർ ലേ ഗൈ ബഹുത് സേ പരിവാരോ മേ മാതാ പിതാ ഓർ ബച്ചേ ബി അലഗ് അലഗ് ഹോ ഗയേ അബ് കുച്ച് ദിൻ ബാദ് കുച്ച് ബാഗേ ഹുയേ ലോക് വാപസ് ആയേ തോ ഉനേ ജലേ ഹുയേ കരോ ഓർ ഫസലോ കെ അലാവ കുച്ച് ബി നഹി മില ഉനോനേ ബഹുത് മെഹനത് കർക്കേ ഫിർ സേ അപ്നേ കരോ കോ ബനായ ഫസലേ ഉഗായേ ഓർ ലോകോ കെ ലൗട്ടനെ കാ ഇന്തസാർ കർനേ ലഗ യഹ് കഹാനി ഉസി ദൗർ കി ഹെ.
1: അച്ഛാ, ഉത്തരീ ധ്രുവ കെ പഡോസ് മേ ജോ ദേശ് ഹെ ഉൻമേ ഫിൻലൻഡ് ബി ഹെ ഉസ്കി സീമായേം റൂസ് സേ മിൽത്തി ഹെ കരീബ് 200 സാൽ പഹലേ ഫിൻലൻഡ് കോ യുദ്ധ മേ ബഹുത് നുക്സാൻ ഹുവ ശഹരോ കോ ജല ദിയ ഗയ ഫസലേ നഷ്ട ഹോ ഗൈ ഹസാരോ ലോക് മാരേ ഗയേ ഹസാരോ മൗത്തോ കെ ബാദ് കൈ ബീമാരിയാ ഫൈൽ ഗൈ ഹസാരോ ലോക് അപ്നെ ഘരോ കോ ചോട് കർ ജാനേ കെ ലിയേ മസ്ബൂർ ഹോ ഗയേ കുച്ച് ലോകോ കോ ദുഷ്മനോ കി സേന പകഡ് കർ ലേ ഗൈ ബഹുത് സേ പരിവാരോ മേ മാതാ പിതാ അവർ ബച്ചേ ഫി അലഗ് അലഗ് ഹോ ഗയേ ജബ് കുച്ച് ദിൻ ബാദ് കുച്ച് ഭാഗേ ഹുയേ ലോക് വാപസ് ആയേ തോ ഉന്നേ ജലേ ഹുയേ ഖരോ അവർ ഫസലോ കെ അലാവ കുച്ച് ഭീ നഹി മില ഉൻഹോനെ ബഹുത് മെഹനത് കർക്കെ ഫിർ സേ അപ്നേ ഖരോ കോ ബനായ ഫസലേ ഉഗായി അവർ ലോകോ കെ ലൗട്ടനെ കാ ഇന്തസാർ കർനേ ലഗ യഹ് കഹാനി ഉസി ദൗർ കി ഹേ. അബ് ബച്ചോ, ഉത്തരീ ധ്രുവ കെ പഡോസ് മേ ജോ ദേശ് ഹേ ഉൻമേ ഫിൻലൻഡ് ഫി ഹേ ഉത്തര ധ്രുവത്തിനടുത്തുള്ള രാജ്യങ്ങളില് ഫിൻലൻഡുമുണ്ട്. ഉത്തരീ ധ്രുവക്കാം അർത്ത് ഹേ നോർത്ത് പോൾ, അതായത് ഉത്തര ധ്രുവം. ഉൻകി സീമായെ റൂസ് സേ മിൽത്തി ഹേ അതിന്റെ അതിരുകള് റഷ്യയുമായി ചേരുന്നുണ്ട്. റൂസ് മീൻസ് റഷ്യ. കരീബ് 200 സാൽ പഹലെ ഫിൻലൻഡ് കോ യുദ്ധ മേ ബഹുത് നുക്സാൻ ഹുവ.
2: അധ്യാപിക ജി, നുക്സാൻ കാ മത്ലബ് ക്യാ ഹേ?
1: ബേട്ടി, നുക്സാൻ കാ അർത്ത് ഹേ നഷ്ടം അല്ലെങ്കിൽ ലോസ്. കരീബ് 200 പഹലെ ഫിൻലൻഡ് കോ യുദ്ധ മേ ബഹുത് നുക്സാൻ ഹുവ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിൽ ഫിൻലൻഡിന് വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ശഹരോ കോ ജല ദിയ ഗയ നഗരങ്ങളെല്ലാം കത്തിച്ചാമ്പലായി. ഫസലെ നഷ്ട ഹോ ഗൈ വിളവുകളെല്ലാം നഷ്ടമായി. ഹസാരോ ലോക് മാരേ ഗയേ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഹസാരോ മൗത്തോ കെ ബാദ് കൈ ബീമാരിയ ഫൈൽ ഗൈ ആയിരക്കണക്കിന് ആളുകള് മരിച്ചതിനു ശേഷം ധാരാളം രോഗങ്ങൾ പടർന്നു പിടിച്ചു. ഹസാരോ ലോക് അപ്നെ ഘരോ കോ ചോട്കർ ജാനേ കെ ലിയെ മസ്ബൂർ ഹോ ഗയേ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീട് ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ നിർബന്ധിതരായി. കുച്ച് ലോകോ കോ ദുഷ്മനോ കി സേന പകഡ്കർ ലേ ഗൈ കുറെ ആളുകളെ ശത്രു സൈന്യം പിടിച്ചുകൊണ്ടു പോയി. ബഹുത്സേ പരിവാരവും മാതാപിതാ അവർ ബെച്ചേഫി അലഗലഗ് ഹോ ഗൈ.

0: ധാരാളം കുടുംബങ്ങളിൽ അച്ഛനമ്മമാരും കുട്ടികളും എല്ലാം അലഗലഗ് ഹോകെ, അതായത് വേർപെട്ടു പോയി. ജബ് കുച്ച് ദിൻ ബാദ് കുച്ച് ഭാഗേ ഹുയേ ലോഗ് വാപ്പസ് ആയേ തോ ഉനെ ജലേ ഹുയേ ഖരോ അവർ ഫസലെങ്കേ അലാവ കുച്ച് ഫി നഹീ മില. ഈ യുദ്ധത്തിന്റെ ഇടയിൽ ഓടിപ്പോയ ഏതാനും ആളുകള് കുറച്ചു ദിവസത്തിന് ശേഷം തിരികെ വന്നപ്പോൾ കത്തിച്ചാമ്പലായ വീടുകളും വിളവുകളും അല്ലാതെ മറ്റൊന്നും അവർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല, അവർക്കത് കിട്ടിയില്ല. ഉനോനെ ബഹുത് മെഹനത്ത് കർക്കേ ഫിർ സേ അപ്പനെ കരോങ്കോ ബെനായ, അവരാണെങ്കിൽ വളരെയധികം അധ്വാനിച്ച് വീണ്ടും അവര് അവർക്കായിട്ട് വീടുകൾ ഉണ്ടാക്കി. ഫസലെ ഉഗായി വിളകള് വിളയിക്കാനും അവർ ലോകോങ്കെ ലൗട്ട്നേക്കായി ഇന്ദസാർ കർണേലേക്കെ, ഓടിപ്പോയ ആളുകള് വീണ്ടും തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാനും തുടങ്ങി. ഇഹ് കഹാനി ഉസി ദൗർക്കിഹേ, ഈ കാലത്തെ കുറിച്ചിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. ബച്ചോ ഇതറേക്ക് സവാലാത്താഹേ ദേക്കോ യുദ്ധ കേ ശിക്കാർ ലോകോങ്കോ കോൻ കോൻ സി പരേശാനിയ ചേൽനി പഠിത്തിഹേ, അതായത് യുദ്ധത്തിനിരയാകുന്ന ആളുകൾക്ക് ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. ശ്രീനന്ദ ബദായിയെ.
1: ഹാ അധ്യാപികജി, യുദ്ധ കെ ശിക്കാർ ലോകോം കോ കൈ പരേശാനിയ ചേൽനെ പഠിത്തിഹേ, ഹസാരോ ലോക് മാർ ജായേഗ, ഉൻകെ ഘർ ഓർ ഫസലെ നഷ്ട ഹോ ജായേഗെ, ഉൻകെ സഭി സമ്പത്തി ഓർ ഘർ വാലെ നഷ്ട ഹോ ജായേഗെ, ബീമാരിയം ഫൈൽ ജായേഗെ, അസഹായ ലോക് അപ്പനെ ദേശ് ചോട്ട്കർ ചലനാഭി പടേഗെ.
0: അച്ഛാ, യുദ്ധ കെ ശിക്കാർ ലോകോങ്കോ കൈ പരേശാനിയം ചേൽനി പഠിത്തിഹേ, യുദ്ധത്തിനിരയാകുന്ന ആളുകൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. ഹസാരോ ലോക് മാർ ജായേഗ, ധാരാളം ആളുകൾ അതായത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും. ഉൻകെ ഘർ അവർ ഫസലെ നഷ്ട ഹോ ജായേഗ, അവരുടെ വീടും വിളകളെല്ലാം നഷ്ടപ്പെടും. ഉൻകെ സഭി സമ്പത്തി അവർ ഖർവാലെ നഷ്ട ഹോ ജായേങ്കെ, അവരുടെ എല്ലാ സമ്പത്തും വീട്ടുകാരെയും നഷ്ടപ്പെടും. രോഗങ്ങൾ പടർന്നു പിടിക്കപ്പെടും. അസഹായ് ലോക് അപ്പനെ ദേശ് ചോടുക്കർ ചലനാഭി പടേഗ, നിസ്സഹായരായ ആളുകൾ തങ്ങളെ രാജ്യം ഉപേക്ഷിച്ചു പോകേണ്ടിയും വരും. ഇതാണ് യുദ്ധത്തിനിരയാകുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. അച്ഛാ വെച്ച തോ ഹം അഗല ഭാഗ് കി ഓർ ജാതി ഹേ. അച്ഛാ അൽന പടിയേ.
2: യുദ്ധ കെ ദൗരാൻ ഏക് ബായി ഓർ ഉസ്കി ബഹൻ കർസേ ബിജുട് ഗയേ, ബായി 8 സാൽ കാ ദാ ഓർ ബഹൻ 6 സാൽ കി, വേ ഏക് ദൂർ ദേശ്മേം പഹുഞ്ച, വഹാം ഉനേ കർക്കി ബഹുത് യാദ് ആത്തീതി, വേ ഇത്തിനേ ചോട്ടേ ദേക്കി ഉനേ വാപ്പസ് ലൗട്ടനേക്കാ രാസ്ത പത നഹീത, ഉൻകെ പാസ് പഡോസ് കെ ലോക് ബഹുത് ബലേതെ, വേ ഉൻകി ദേഖ്ഫാൽ കർണേ ലഗെ, കുച്ച് സാൽ ബീത്തേ ഓർ ബച്ചേ ബഡേ ഹോത്തേ ഗയേ, ലേക്കിൻ വേ അപ്നെ മാതാപിതാ ഓർ ദേശ് കോ നഹീ ഭൂൽ പായേ, ഉനേം ആംഗൺ മേം കടേ സനോബർ കെ പേട് കി ഭീ യാദ് ആത്തീതി, ജിസ് പർ ഹർ സുബഹ് ദോ പക്ഷി ബൈട് കർ ഗാത്തേ ദേ, ഓർ രാത് മേം ഉസ്കി ശാഖാവോ കെ ബീച്ച് സേ ഏക് ചമകീല താര ദിഖായി ദേതാത.
0: അച്ഛാ, യുദ്ധ കെ ദൗരാൻ ഏക് ഭായി അവർ ഉസ്കി ബഹൻ കർ സേ ബിജുട് ഗയേ, ഭായി 8 സാൽ കാ ഥാ അവർ ബഹൻ 6 സാൽ കി, വേ ഏക് ദൂസരെ ദേശ് മേ പഹുഞ്ചേ, വഹാ ഉനേ കർ കി ബഹുത് യാദ് ആതി ഥി, വേ ഇത്തനേ ചോട്ടേ ഥേ കി ഉനേ വാപ്പസ് ലൗട്ടനേ കാ രാസ്ത പതാ നഹീന്ത, ഉൻകെ പാസ് പഡോസ് കെ ലോക് ബഹുത് ഭലേ ഥേ, വേ ഉൻകി ദേഖ്ഭാൽ കർണേ ലഗേ, കുറ്റ സാൽ ബീത്തെ അവർ ബച്ചേ ബഡേ ഹോത്തേ ഗയേ, ലേക്കിൻ വേ അപ്പനെ മാതാപിത അവർ ദേശ് കോ നഹീ ഫൂൽ പായേ, ഉനേ ആംഗൻമേ ഖടേ സനോബർ കെ പേട് കി ഫി യാദ് ആത്തി ഹേ, ജിസ് പർ ഹർ സുബഹ് ദോ പക്ഷി ബൈട് കർ ഗാത്തേ തേ, അവർ രാത് മേ ഉസ്കി ശാഖാവോ കെ ബീച്ച് സേ ഏക് ചമകീല താര ദിഖായി ദേതാത. ദേഖോ ബച്ച, യുദ്ധ കെ ദൗരാൻ ഏക് ഭായി അവർ ഉസ്കി ബഹൻ കർ സേ ബിജുട് ഗയേ, ഇങ്ങനെ യുദ്ധങ്ങളെല്ലാം ഉണ്ടായി. അതിനിടയിൽ ഒരു സഹോദരനും അവന്റെ സഹോദരിയും വീട്ടിൽ നിന്ന് വേർപെട്ടു പോയി. ഭായി 8 സാൽ കാ ഥാ അവർ ബഹൻ 6 സാൽ കി, സഹോദരന് 8 വയസ്സും സഹോദരിക്ക് 6 വയസ്സുമായിരുന്നു പ്രായം. വേ ഏക് ദൂസരെ ദേശ്മേ പഹുഞ്ചേ, അവർ ദൂരെ ഒരു രാജ്യത്ത് എത്തി. വഹാം ഉനേ കർക്കി ബഹുത് യാദ് ആതിഥി, അവർക്ക് വീടിനെ കുറിച്ച് വളരെയേറെ ഓർമ്മയുണ്ടായിരുന്നു. വേ ഇത്തിനെ ചോട്ടേ ധേക്കി ഉനേ വാപ്പസ് ലൗടനേക്ക് രാസ്ത പത നഹീന്ത, അവർ തീരെ ചെറിയ കുട്ടികളായതിനാൽ തിരിച്ചു പോകാനുള്ള വഴി അവർക്ക് അറിയില്ലായിരുന്നു. ഉൻകെ പാസ് പഡോസ് കെ ലോക് ബേത്ത് ഫലേതേ, അവരുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ വളരെ നല്ല ആളുകളായിരുന്നു. വേ ഉൻകി ദേഖ്ഫാൽ കർണേലേഗെ, അവർ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ തുടങ്ങി. കുറ്റസാൽ ബീത്തെ അവർ വെച്ചേ ബഡേ ഹോകയെ, കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു കുട്ടികൾ വലുതാവുകയും ചെയ്തു. ലേക്കിൻ വേ അപ്പനെ മാതാപിത അവർ ദേശ് കോ നഹീം ഫുൾ പായെ, അവർ വളർന്നെങ്കിലും അവർ തങ്ങളുടെ അച്ഛനമ്മമാരെയും രാജ്യത്തെ ഒന്നും അവർക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഉനേ ആംഗൺമേ ഖടേ സനോബർ കെ പേട് കി ഫി യാദ് ആത്തീതി, അവർക്ക് അവരുടെ മുറ്റത്ത് നിന്നിരുന്ന പൈൻ മരത്തിന്റെ ഓർമ്മ ഉണ്ടായിരുന്നു. ജിസ് പർ ഹർ സുബഹ് ദോ പക്ഷി ബൈറ്റ് കർ ഗാത്തേ ദേ, അവർ രാത് മേ ഉസ്കി ശാഖാവോ കെ ബീച്ച് സേ

0: ചമക്കിയില്ലാ താര തിഖായി ദേത്താ ഹെ. ആ സനോബർ പേട് ആ പയൻ മരത്തില് ഓരോ ദിവസവും രണ്ട് പക്ഷികൾ വന്നിരുന്ന് പാടുമായിരുന്നു. രാത്രിയില് അതിന്റെ ബ്രാഞ്ചസില് ആ ചില്ലകൾക്കിടയിലൂടെ ഒരു തിളങ്ങുന്ന ചമക്കിയില്ലാ താര മീൻസ് ഒരു തിളങ്ങുന്ന നക്ഷത്രത്തിനെ അവർക്ക് കാണാനും കഴിയുമായിരുന്നു. ശ്രീനന്ദ, സനോബർ കെ പേട് ക അർത്ഥിക്കാ ഹെ?
1: പൈൻ ട്രീ.
0: അൽന പേട് കി പര്യായ വാചി ശബ്ദ ബതായിയേ?
1: തരു ഓർ വൃക്ഷ്.
0: ജി അഗലാ ഭാഗ്. ഏക് ദിൻ ഖബർ ആയി കി അബ് ഫിൻലൻഡ് മേ ശാന്തി ഹെ അവർ ഘരോം സേ ബിച്ചുടേ ലോക് ലൗഡ് സക്തേ ഹെ. ഇപ്പോൾ ഫിൻലൻഡിൽ സമാധാനമുണ്ടെന്നും വീടുകളിൽ നിന്ന് വേർപെട്ടു പോയവരെ തിരിച്ചെത്താൻ കഴിയുമെന്നുള്ള വാർത്ത ഒരു ദിവസം അവിടെ എത്തി. ഭായ് ബഹൻ കോ ലഗാക്കി ഉനേ ഫി ഖർ ലൗഡ്ന ചാഹിയേ. ഈ സഹോദരനും സഹോദരിക്കും വീട്ടിൽ തിരിച്ചു പോകാമെന്ന് തോന്നി. ഉനോനെ അപ്പനെ ദേഖ്ഭാൽ കർണേ വാലെ അഭിഭാവകോൻ സേ ഇസ്കി അനുമതി മാങ്കി. അഭിഭാവകോ കാ മത്ലബ് ഹേ രക്ഷിതാക്കൾ, ഗാർഡിയൻസ്. അതായത് അവരുടെ അച്ഛനും അമ്മയല്ല, അവർ വേറൊരു രാജ്യത്തെത്തിയില്ലേ, അപ്പൊ അവരെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്, അവരെയാണ് നമ്മൾ അഭിഭാവകരെന്ന് പറയുന്നത്. സംരക്ഷകർ അതായത് രക്ഷിതാക്കൾ. ഉനോനെ അപ്പനി ദേഖ്ഭാൽ കർണേ വാലെ അഭിഭാവകോ സേ ഇസ്കി അനുമതി മാങ്കി. അവർ തങ്ങളെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കളോട് അതിനുള്ള അനുവാദം ചോദിച്ചു. അഭിഭാവകോ നെ ഹസ്തേ ഹുയെ കഹാ പതാ ഹേ തുമാരെ ദേശ് ഹംസെ കിത്തനി ദൂർ ഹെ കൈസെ പൗച്ചോങ്കെ. രക്ഷിതാക്കൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അവരോട് പറയുകയാണ്, നിങ്ങളുടെ രാജ്യം ഇവിടെ നിന്ന് എത്ര ദൂരെയാണെന്നറിയാമോ? എങ്ങനെ എത്താനാണ്? ബെച്ചോനെ ജവാബ് ദിയ ഹം കിസി തര പഹുഞ്ചായെങ്കെ ഫലേ ഹി ഇസ് മേ ബഹുത് ദിൻ ലഗ് ജായേ. അതിനുവേണ്ടി വളരെയേറെ ദിവസങ്ങൾ വേണ്ടി വന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തുമെന്ന് കുട്ടികൾ മറുപടി പറഞ്ഞു. അഭിഭാവകോ നെ കഹാ യഹാ തുമാരെ പാസ് ഖർ കപ്പടെ ഭോജൻ അവർ ദോസ് സബ് കുച്ചേ. അപ്പോ രക്ഷിതാക്കൾ കുട്ടികളോട് പറയണം, നിങ്ങൾക്കിവിടെ വീടുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, കൂട്ടുകാർ എല്ലാം ഉണ്ട്. തുമാരെ ദേശമേ അഭിബൗത്ത് ഗരീബി അവർ അഭാവ് ഹെ. അതായത് നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോഴും കൂടിയ ദാരിദ്ര്യവും ഇല്ലായ്മയുമാണ്. ബഹാം തുമേ ഭൂക രഹ്ന പടേക അവർ കുർദുരെ ബിസ്തർ പർ സോന പടേക.
1: ജി ഖുർദുരെ മാനെ ക്യാ ഹെ?
0: ഖുർദുരെ മാനെ റഫ് പരുവരുത്ത, ബിസ്തർ മാനെ ബെഡ് പരുവരുത്ത ബെഡ്, ബിസ്തർ സോന പടേക. നിങ്ങൾക്ക് അവിടെ വിശന്നിരിക്കേണ്ടി വരികയും ചെയ്യും, പരുവരുത്ത മെത്തയിൽ ഉറങ്ങേണ്ടിയും വരും. ഫിർ പദാ നഹീം തുമാര ഖർ ബെജാ ഫിഹേയാ നഹീം അവർ തുമാരെ മാതാപിത ജീവിത ഫിഹേയാ നഹീം. പിന്നെ അവർ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ വീട് അവിടെ ഉണ്ടോന്ന് ഇല്ലെന്നോ നിങ്ങൾക്ക് അറിയുകയുമില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്നാണ് പറയുന്നത്. അച്ഛാ യഹാ ദൂസരാ സവാൽ ആത്താ ഹെ ഹം കിസി തര പഹുൻ ചായേങ്കെ ഇസ് കഥൻസേ ബെച്ചോങ്ക കോൺസാ മനോഹ പ്രകട് ഹോത്താ ഹെ ക്യാൽന ആപ് ഇസ്കാ ജവാബ് ദേ സക്തേ ഹേ?
1: ഹാ അധ്യാപിക ജി, ഇസ് കഥൻസേ ബെച്ചോങ്ക ആത്മവിശ്വാസ് ദൃഢ നിശ്ചയ സാഹസ് ആദി മനോഭാവ് പ്രകട് ഹോത്താ ഹെ.
0: ശ്രീനന്ദാ ബതായിയേ.
2: ഇസ് കഥൻസേ ബച്ചോം കാ ആത്മവിശ്വാസ് ദൃഢ നിശ്ചയ സാഹസ് ആദി മനോഭാവ് പ്രകട് ഹോത്താ ഹെ.
0: അച്ഛാ ഹം കിസി തര പഹുഞ്ചായേ ഇസ് കഥൻസേ ബച്ചോം കാ കോൺസാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും, ഇങ്ങനെ പറഞ്ഞതിൽ നിന്ന് കുട്ടികളുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ദേക്കോ ഇസ് കഥൻസേ ബച്ചോം കാ ആത്മവിശ്വാസ് ദൃഢ നിശ്ചയ സാഹസ് ആദി മനോഭാവ് പ്രകട് ഹോത്താ ഹെ. കുട്ടികളുടെ ഈ വാക്കുകളിൽ നിന്നും അവരുടെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയം ധൈര്യവുമാണ് പ്രകടമാകുന്നത്. അച്ഛാ ബച്ചോ ഇസി കെ സാത്ത് ആജ് കി കക്ഷ യഹ ഹം സമാപ്ത കർത്തി ഹെ. ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിന്ദി പാഠം. പഠിപ്പിച്ചത് ദീപാറാണി എൽ, പഠിച്ചത് ശ്രീനന്ദ അൽന.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി. ഇപ്പോൾ കേൾക്കാം സ്പോൺസേഡ് പരിപാടി ചങ്ങാതി.

നിങ്ങൾ കേൾക്കുന്നത് ചങ്ങാതി പരിപാടിയാണ്. എല്ലാ ആഴ്ചയും ഇതേ സമയത്ത് ഈ പരിപാടി കേൾക്കാൻ തയ്യാറാകുന്നതിന് നന്ദി. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒട്ടനവധി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടന്നു. 1950കളിൽ ആ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യജീവിതത്തിൽ ഒട്ടനവധി ആധുനിക സൗകര്യങ്ങളുണ്ടാക്കി. പിന്നീടുള്ള 25 വർഷങ്ങൾ ബഹിരാകാശ ഗവേഷണത്തിന്റെയും ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പ്രധാനമായ പല സാങ്കേതിക വിദ്യയുടെയും കാലമായിരുന്നു. അത് നമ്മുടെ നാട്ടിലും പ്രതിഫലിച്ചു. അക്കാലത്ത് പല പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളും നിലവിൽ വന്നു. ശാസ്ത്രസത്യങ്ങളിൽ ഊന്നിയ ജീവിതരീതിയാണ് മനുഷ്യന് വേണ്ടത് എന്ന കാര്യം വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് മാധ്യമപ്രവർത്തനങ്ങളിലൂടെയും വളരെയധികം പ്രചാരം നേടി. ആത്മീയതയും മതവിശ്വാസവും മനുഷ്യർ ത്യജിക്കും എന്ന് ആ കാലത്ത് പലരും ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. പക്ഷേ അതിശയകരം എന്ന് പറയട്ടെ, ആ നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ആളുകൾ കൂടുതൽ ആത്മീയതയിലേക്കും മതത്തിന്റെ അനുഷ്ഠാനങ്ങളിലേക്കും തിരിഞ്ഞു. ആത്മീയതയും അപ്രത്യക്ഷമാകും എന്ന് കരുതിയവർക്ക് തെറ്റി. അവ ഇന്ന് കൂടുതൽ പ്രചാരമുള്ളതായി മാറിയിരിക്കുന്നു. ഇത് മുതലെടുക്കുന്ന പല കപട ആത്മീയ പ്രവണതകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയത, യഥാർത്ഥ ഭക്തി, ഇതൊക്കെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് ഇതേക്കുറിച്ച് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും: 9880221957.

മതവിശ്വാസത്തെ പുച്ഛിക്കുകയും ദൈവവിശ്വാസികളെ പരിഹസിക്കുകയും ചെയ്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴുമുണ്ട്. എങ്കിലും അവർ ഇപ്പോൾ ആത്മീയതയും മതവിശ്വാസത്തെയും പഴയതുപോലെ പരിഹസിക്കാറില്ല. അത് തെളിയിക്കുന്നത് മനുഷ്യന് ആത്മീകമായൊരു ആവശ്യമുണ്ട് എന്നാണ്. മാത്രമല്ല, ശാസ്ത്രത്തിന് വ്യക്തമായ വിശദീകരണം നൽകാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നുമുണ്ട്. ഇതൊക്കെയായിരിക്കാം മനുഷ്യനെ ഇപ്പോഴും ആത്മീയതയിലേക്കും മതവിശ്വാസത്തിലേക്കും നയിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ കേരളം രാഷ്ട്രീയ പ്രബുദ്ധരായവരുടെ നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്താണ് ശാസ്ത്രീയ അവബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയും ആത്മീയതയെ ഇല്ലാതാക്കി കളയും എന്ന് ആളുകൾ ചിന്തിച്ചത്. പക്ഷേ ആത്മീയ പ്രബുദ്ധരായ കേരളത്തെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത് തെറ്റാണെന്നോ അതിന് മാറ്റം വരണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നല്ല രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായിരുന്നതുപോലെ തന്നെ മോശം രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇതുതന്നെ ആത്മീയതയുടെ കാര്യത്തിലും സംഭവിക്കും. ആത്മീയതയുടെ പേരിലും പല കള്ളനാണയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നത് ഒരു സത്യമാണ്. യഥാർത്ഥ ഭക്തി, യഥാർത്ഥ ആത്മീയത, ഇതിന്റെയൊക്കെ ലക്ഷണം എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് ആത്മീയതയിലെ കള്ള

0: നാണയങ്ങളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കും. നമുക്ക് ഇതേക്കുറിച്ച് കേൾക്കാം.
1: ദൈവഭക്തി, ആത്മീയത, ഇതൊക്കെ ശാസ്ത്രത്തിനും അറിവിനുമെല്ലാം എതിരാണ് എന്ന ഒരു ധാരണ പലർക്കും ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്ക് സമയമില്ല. വളരെ പ്രസിദ്ധരായ അനേകം ശാസ്ത്രജ്ഞന്മാർ ദൈവവിശ്വാസികളായിരുന്നു, ഭക്തിയുള്ളവരായിരുന്നു. ഈ കാര്യം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. സർ ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, മാഡം ക്യൂറി, ബെർണർ ഹെയ്സൻബർഗ്, ഫ്രാൻസിസ് കോളിൻസ് എന്നിവരൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്.
0: അറിവും ചിന്താശക്തിയും ഉള്ളവരിൽ പലരും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്നല്ലേ ഇതിനർത്ഥം?
1: ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് ദൈവഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് യഥാർത്ഥ ഭക്തിയെന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് ശലോമോൻ രാജാവ് പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ്. ഇതിന്റെ അർത്ഥം ജ്ഞാനം, അതായത് വിസ്ഡം, അതിന്റെ ആരംഭം ദൈവഭക്തിയാണ് എന്നാണ്. എന്നുവച്ചാൽ ദൈവഭക്തി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും അതനുസരിച്ച് ജീവിക്കാനും മനുഷ്യരെ സഹായിക്കുമെന്നാണ്. എന്നാൽ പലരും ഇത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ തയ്യാറാകാത്തതിന്റെ ഒരു പ്രധാന കാരണം ദൈവഭക്തി എന്ന പേരിൽ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ദൈവഭക്തി ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന പലതും അത് കാണുന്ന ആളുകളിൽ സംശയമുളവാക്കുന്നു.
0: ദൈവഭക്തിയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ചെയ്യരുതാത്ത കാര്യങ്ങൾ, അതെങ്ങനെയാണ് തീരുമാനിക്കുക?
1: ഇതേക്കുറിച്ച് സോളമൻ രാജാവ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്ന്. ദൈവഭക്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ദോഷമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾക്ക് അവരുടെ ദൈവഭക്തിയിൽ സംശയം തോന്നും. അതിന് ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. തെറ്റായ കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്യുകയും അതേ തുടർന്ന് അവരുടെ ദൈവഭക്തിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ അവരെ പരിഹസിക്കും, അവരെ കപടഭക്തിക്കാരായി കണക്കാക്കും. ഈ ഭക്തി അഭിനയിക്കുന്ന കപടഭക്തിക്കാരായ, ദോഷം ചെയ്യാൻ മടിയില്ലാത്ത ആളുകളുടെ ധാർമ്മികതയെ അവരുടെ ദൈവത്തിനുള്ളൂ എന്ന് ആളുകൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് സോളമൻ രാജാവ് പറഞ്ഞത് ദൈവഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ് എന്ന്. ദോഷത്തെ വെറുക്കാത്ത ഭക്തി, ദോഷം ചെയ്യാൻ മടി കാണിക്കാത്ത ഭക്തി, അത് കപടമാണ്, അഭിനയമാണ്.
0: ഇത്തരത്തിലുള്ള കപടഭക്തിയെയും വേഷഭക്തിയെയും നിഷിദ്ധമായി വിമർശിച്ച ചില സാഹിത്യകാരന്മാരുണ്ട്. ജോർജ് ബെർണാഡ് ഷാ അത്തരത്തിലുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഡെവിൾസ് ഡിസൈപ്പിൾ എന്ന നാടകത്തിൽ അദ്ദേഹം ഇത്തരം വേഷഭക്തിയെ കണക്കെറ്റ് പരിഹസിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ തന്നെ കവികളായ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയും മറ്റും മതങ്ങളെയും ദൈവങ്ങളെയും വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം, നാട്ടിൽ നടക്കുന്ന അനീതിയും അക്രമവും അസമത്വവും ഒന്നും ഈ ഭക്തിപ്രസ്ഥാനങ്ങൾക്കൊരു വിഷയമേ ആയിരുന്നില്ല എന്നതാണ്. വയലാർ രാമവർമ്മ എഴുതിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിലും ഈ ആശയമൊക്കെയാണ് നാം കാണുന്നത്.
1: ദോഷത്തിന് കൂട്ടുനിൽക്കുന്ന മതഭക്തിയാണ് ഇവരൊക്കെ വിമർശിച്ചത്. എന്നാൽ അതിന്റെ അർത്ഥം ദൈവഭക്തിയുള്ളവർ ഒരു ദോഷവും ചെയ്യാത്തവരായിരിക്കണമെന്നല്ല. ദൈവഭക്തിയുള്ളവർ ദോഷത്തെ വെറുക്കുന്നു എന്നാണ് സോളമൻ പറഞ്ഞത്. അവരെല്ലാം തികഞ്ഞ ഒരു തെറ്റും ചെയ്യാത്തവർ എന്നല്ല. ദോഷത്തോടുള്ള അവരുടെ മനോഭാവം വെറുപ്പാണ്. അവർ ദോഷത്തിൽ സന്തോഷിക്കില്ല, ദോഷത്തെ പ്രോത്സാഹിപ്പിക്കാനോ അതിന് കൂട്ടുനിൽക്കാനോ ശ്രമിക്കില്ല. അഥവാ എന്തെങ്കിലും ഒരു ദോഷത്തിൽ അകപ്പെട്ടാൽ അവർ അതിൽ തുടരില്ല. ദൈവഭക്തിയും ജ്ഞാനവും ഉള്ളവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും സോളമൻ രാജാവ് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിൽ ഉള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്ന് പറയരുത്. ചില ആളുകളുടെ ഭക്തിയും ഭക്തി പ്രകടനങ്ങളും കാണുമ്പോൾ ആളുകൾ അവരെക്കുറിച്ച് പറയും, ദ ആർ സോ ഹെവൻലി മൈൻഡഡ് ദാറ്റ് ദേ ആർ ഓഫ് നോ ഏർത്ത്ലി യൂസ്. എന്നുവച്ചാൽ പരലോകത്തെ കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്നതുകൊണ്ട് ഈ ലോകത്തിൽ അവരെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വാസ്തവമായ ദൈവഭക്തിയുള്ളവർ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ആവശ്യത്തിലിരിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും. അവർ ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ സഹായിക്കുന്നവരായിരിക്കും. ഇതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരെ ഉപദ്രവിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യും. ഭക്തിയുണ്ടെന്ന് നടിക്കുന്നവർ ഇങ്ങനെ പെരുമാറിയാലോ? മതത്തിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്ത സംഭവങ്ങൾ ലോകചരിത്രത്തിലുണ്ട്.
0: അവിടെയൊക്കെ പ്രത്യാഘാതങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ.
1: തീർച്ചയായും, അവിടെ കപട ആത്മീയതയ്ക്കെതിരെ പ്രതികരിച്ചവർ വാസ്തവത്തിൽ ആത്മീയതയുള്ളവരെയും യഥാർത്ഥ ഭക്തരെയും എതിർത്തു. എല്ലാ ആത്മീയതയെയും ഭക്തിയെയും അവർ ശത്രുക്കളായി കണ്ടു. കപട ആത്മീയത മൂലമുണ്ടായ അപകടമാണത്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ കഴിവുണ്ടായിട്ടും സഹായിക്കാത്തവർ, അവർ എത്ര ഭക്തി അഭിനയിച്ചാലും യഥാർത്ഥ ഭക്തിയുള്ളവരല്ല.
0: ദൈവഭക്തി അഭിനയിക്കുകയും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, അവരുടെ ദൈവം ആരെയും സഹായിക്കാത്തവനാണ് എന്നാണ് അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ മറ്റുള്ളവരോട് പറയുന്നത്. എല്ലാവർക്കും നല്ല ദാനങ്ങളെ കൊടുക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടായിരിക്കണമല്ലോ.
1: മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവുള്ളപ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എനിക്ക് സഹായിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ദൈവം സഹായിച്ചോട്ടെ എന്നാണ് അവരുടെ ഭാവം. ഒരേ സമയം ദൈവത്തെയും മനുഷ്യരെയും വഞ്ചിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സ്വന്തം പോക്കറ്റിന് ഒരു കുഴപ്പവും വരാൻ അനുവദിക്കാത്ത ഭക്തരാണവർ. പക്ഷെ അതല്ല യഥാർത്ഥ ദൈവഭക്തി. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തിയുടെ മറ്റൊരു ലക്ഷണം, ഇതും സോളമൻ രാജാവ് പറഞ്ഞതാണ്, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. വാസ്തവമായ ഭക്തിയുടെ മറ്റൊരു ലക്ഷണം അവർ തിരുത്തലുകൾക്ക് തയ്യാറായിരിക്കും എന്നതാണ്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള തിരുത്തലുകൾക്കോ മാറ്റങ്ങൾക്കോ വഴങ്ങാത്ത ആളുകളെ കണ്ടിട്ടില്ലേ? അവർ ചെയ്തു വന്ന കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അവർ മറ്റുള്ളവരെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം വളരെ ശരിയാണ്. അവയ്ക്കൊന്നും ഒരു മാറ്റവും ആവശ്യമില്ല. അത്തരം മാറ്റങ്ങൾക്കൊന്നും അവർ തയ്യാറല്ല. ഇത്തരം പിടിവാശികൾക്ക് അവർ ഭക്തിയെ കൂട്ടുപിടിക്കുകയും ചെയ്യും. അതിനവർ പറയുന്ന ഒരു ന്യായം, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒരു മാറ്റത്തിനും ഞാൻ തയ്യാറല്ല.
0: ഇത്തരക്കാർ ജീവിതത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അവരുടെ വേഷം മാറി, ഇടുന്ന ചെരുപ്പ് മാറി, ഫോൺ മാറി, കഴിക്കുന്ന മരുന്നും യാത്ര ചെയ്യുന്ന വാഹനങ്ങളും യാത്രാരീതികളും മാറി.
1: എന്നാലും പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ പറഞ്ഞാൽ അത് അവർക്ക് വലിയ അഭിമാന പ്രശ്നമാണ്. ഇത്തരക്കാരെ സോളമൻ രാജാവ് ഭോഷന്മാരെന്നാണ് വിളിക്കുന്നത്. കാരണം അവർ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ദൈവഭക്തിയുടെ മറ്റൊരു പ്രധാന ലക്ഷണമായി സോളമൻ രാജാവ് പറയുന്നത് ദയയും വിശ്വസ്തതയുമാണ്. ഒരു ദയവുമില്ലാതെ എന്ത് ക്രൂരതയും ചെയ്തിട്ട് ഭക്തിയുണ്ട്, ദൈവവിശ്വാസമുണ്ട്, ഇതൊക്കെ ദൈവത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നവർ പറയുന്നതും ചെയ്യുന്നതും കാപട്യമാണ്.
0: വാസ്തവത്തിൽ ദൈവഭക്തിയുള്ളവർ ദയുള്ളവരായിരിക്കും, സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായിരിക്കും. ആർക്കെന്ത് നഷ്ടം വന്നാലും എന്ത് ദോഷം വന്നാലും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന നിലയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്.
1: സോളമൻ രാജാവ് പറയുന്നു, ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. ദയയോടൊപ്പം തന്നെ വേണ്ട ഒരു ഗുണമാണ് വിശ്വസ്തത. എന്നുവെച്ചാൽ ചിലർക്ക് അങ്ങ് ഭക്തി കൂടി ഭക്തിക്ക് വേണ്ടി അവർ കള്ളം പറയും. ദൈവഭക്തി കൂടി ദൈവത്തിനു വേണ്ടി കള്ളം പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അന്തരംഗത്തിലെ സത്യം, അത് ദൈവഭക്തിയുടെ ലക്ഷണമാണ്. മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണമല്ല. അവിശ്വസ്തത ഒരിക്കലും ദൈവിക ഗുണമല്ല. ദൈവഭക്തി ഉണ്ടെന്ന് പറയുന്നവർ ദയയും വിശ്വസ്തതയും ഉള്ളവർ ആയിരിക്കണം.
0: ഈ പറഞ്ഞതൊന്നും മറ്റുള്ള ആളുകളെ വിമർശിക്കാനോ കുറ്റം പറയാനോ അല്ല, മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും സ്വയം ഒന്ന് പരിശോധിക്കാം. എനിക്ക് യഥാർത്ഥ ദൈവഭക്തിയുണ്ടോ? യഥാർത്ഥ ഭക്തി ജ്ഞാനമാണ്, അത് ദോഷത്തെ വെറുക്കുന്നു. യഥാർത്ഥ ഭക്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഉത്സാഹമുള്ളതായിരിക്കും. ഭക്തിയുള്ളവർ ജീവിതത്തിൽ തിരുത്തലുകൾ സ്വീകരിക്കുന്നവരായിരിക്കും. ഭക്തിയുള്ളവർ ദയയും വിശ്വസ്തതയും ഉള്ളവരായിരിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക, 9880221957. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ആകാശവാണി നഗരപുരാണം. ഗ്രന്ഥശാലയും ഗ്രന്ഥകാരനും ഗ്രന്ഥക്കെട്ടും മലയാളത്തിലെ ജനകീയ പദങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗ്രന്ഥവരി ഒരു ശരാശരി മലയാളിക്ക് അത്ര പരിചിതമല്ല. യൂറോപ്യന്മാരിൽ നിന്ന് പരിശീലിച്ച് ഇപ്പോൾ കേരളീയർ പഠിച്ചു വരുന്ന തരത്തിലുള്ള ചരിത്രം നമുക്ക് പരിചിതമായിരുന്നില്ല. ക്രോഡീകൃതമായ ചരിത്ര രചനാ സമ്പ്രദായം അന്യമായിരുന്നെങ്കിലും അപൂർവമായി പുരാവൃത്ത സംഭവങ്ങളെ ആലേഖനം ചെയ്ത് സൂക്ഷിക്കുന്ന പതിവ് ഇവിടെ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ

സ്ഥാനമാണ് ഗ്രന്ഥവരികൾ. കേട്ടറിവുകൾ, ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഇടകലർത്തി തങ്ങളുടെ ലോകബോധ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഏടുകളാണിവ. ഗ്രന്ഥവരിയുടെ ഉദ്ഭവം ഗ്രന്ഥത്തിൽ നിന്നാണ്. ഗ്രന്ഥം സംസ്കൃത പദമാണ്. 8 അക്ഷരം വീതമുള്ള 4 വരി പദ്യത്തിനാണ് പ്രാചീന കാലത്ത് ഗ്രന്ഥം എന്ന് പറഞ്ഞിരുന്നത്. ലക്ഷം ഗ്രന്ഥമത്രേ എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് പറയാറുള്ളത്. ഗ്രന്ഥത്തിന് പുസ്തകമെന്ന വിശേഷാർത്ഥം ഉണ്ടായി വന്നത് വളരെ പിന്നീടാണ്. അതറിയണമെങ്കിൽ മലയാളത്തിന്റെ ലിപിചരിത്രം പരിശോധിക്കണം. അക്കാലത്ത് കേരളത്തിൽ 3 തരം ലിപി സമ്പ്രദായങ്ങൾ നിലവിലിരുന്നു. വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാഴ്മ. 27 നൂറ്റാണ്ട് പഴക്കം കൽപ്പിക്കുന്ന ബ്രാഹ്മി ലിപിയുടെ തെക്കൻ രൂപമാണ് വട്ടെഴുത്ത് എന്ന് കരുതുന്നു. കേരളത്തിലെ ശിലാലിഖിതങ്ങളും പട്ടയങ്ങളും ഏറെക്കുറെ വട്ടെഴുത്തിലാണ്. കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ലിപി സമ്പ്രദായമാണ് കോലെഴുത്ത്. വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണിത്. മധ്യകാലഘട്ടത്തിലെ താളിയൂല ലിഖിതങ്ങളിലേറെയും കോലെഴുത്തിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പൂർവ്വരൂപമായ കേരള രാമം ഇട്ടി അച്യുതൻ രചിച്ചിരിക്കുന്നത് കോലെഴുത്തിലാണ്. വട്ടെഴുത്തിന്റെ തെക്കൻ കൈയെഴുത്ത് രൂപമാണ് മലയാഴ്മ. തെക്കൻ പാട്ടുകളിൽ പലതും കുറിച്ചിട്ടിരിക്കുന്നത് മലയാഴ്മയിലാണ്. പല പല കാരണങ്ങളാൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമാവുകയും സംസ്കൃതം സാഹിത്യ ഭാഷയായി പരിണമിക്കുകയും ചെയ്യുന്നതോടുകൂടി സംസ്കൃത പദങ്ങൾ രേഖപ്പെടുത്താൻ വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ പോരാതെ വന്നു. തുടർന്ന് ആദ്യ എഴുത്ത് അഥവാ ഗ്രന്ഥലിപിയെ ദത്തെടുക്കേണ്ടി വന്നു. കേരളത്തിൽ മധ്യകാലത്ത് എഴുതപ്പെട്ട രേഖകളിൽ സംസ്കൃത പദങ്ങൾ ഗ്രന്ഥ അക്ഷരത്തിലും ദ്രാവിഡ പദങ്ങൾ വട്ടെഴുത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ആയിരാജ്യരേഖയായ പാലിയും ചെപ്പേടിൽ ഈ രീതിയാണ് സ്വീകരിച്ചു കാണുന്നത്. ക്രമേണ മലയാളത്തിൽ സംസ്കൃത പദബാഹുല്യം കൂടി വരികയും മണിപ്രവാള ഭാഷ സവർണ സാഹിത്യ ഭാഷയായി പ്രതിഷ്ഠാപിതമാവുകയും ചെയ്യുന്നതോടുകൂടി ഗ്രന്ഥലിപി മലയാളത്തിന്റെ തനത് ലിപിയായി മാറാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ആര്യലിപിയെ പരിഷ്കരിച്ചുപയോഗിച്ചതോടുകൂടി ഗ്രന്ഥാക്ഷരങ്ങൾ മലയാളിയുടെ സ്വന്തം ലിപിയായി മാറി. മലയാളം അച്ചടി സംഗീതത്തിൽ എത്തിയതോടുകൂടി അക്ഷരങ്ങൾക്ക് നിശ്ചിത രൂപം കൈവന്നു. കാലത്തിന്റെ പരിണാമദശയിൽ എവിടെയോ വെച്ച് ഗ്രന്ഥത്തിന് അർത്ഥവ്യതിയാനം സംഭവിച്ചു. 4 വരി പദ്യം എന്ന പ്രാചീന അർത്ഥത്തെ പട്ടടയിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥത്തിന് പുസ്തകമെന്ന അർത്ഥകൽപ്പനയുണ്ടായി. ഇക്കാലത്താവണം മഠങ്ങളിലും മനകളിലും കോവിലുകളിലും കോവിലകങ്ങളിലും പനയോലയിൽ കോറിയിട്ടിരുന്ന ഐതിഹ്യ അധിഷ്ഠിതവും എന്നാൽ പാരമ്പര്യത്തിന്റെ ചില നേരറിവുകൾ ഉൾക്കൊള്ളുന്നതുമായ താളിയോല കെട്ടുകൾക്കും ചെമ്പുപട്ടയങ്ങൾക്കും ഗ്രന്ഥവരികൾ എന്ന് വിളിപ്പേരുണ്ടായത്. ചിറക്കൽ ഗ്രന്ഥവരി ഉത്തരമലബാറിലെ കോലത്തുനാടിന്റെ ചരിത്രം പേറുന്നവയാണ്. പെരുമ്പടപ്പ് ഗ്രന്ഥവരി കൊച്ചി രാജപരമ്പരയുടെ പുരാവൃത്തമാണ്. മതിലകം ഗ്രന്ഥവരികൾ പലതുണ്ട്. മഹാക്ഷേത്രങ്ങൾക്കാണ് മതിലകമെന്ന് പറയപ്പെടുന്നത്. നിരണം ഗ്രന്ഥവരി മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടവക ചരിത്രം പറയുന്നവയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു സ്വദേശി സഭയായി ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിലെ, അതായത് 1770 മുതൽ 1830 വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ, ജനനന്മയ്ക്ക് PM E-വിദ്യ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലമേടും മുന്നേറാം കൃഷിയിലൂടെ നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാരമാർഗ്ഗങ്ങളും ഡോക്ടർ ഇന്ദുലേഖ VP സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. കഴിവിൽ നിന്നും കരിയറിലേക്ക് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജനയെപ്പറ്റി അനൂപ് പിള്ളയുമായി അഭിമുഖം. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് ഈശോത് സിന്ധു. 8:35 വാർത്താബുള്ള

0: 9:15 വിദ്യാഭ്യാസ രംഗം, ഗന്ധങ്ങളുടെ രസതന്ത്രം, അധ്യാപകൻ ഉന്മേഷ് ബി അവലോകനം ചെയ്യുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ഫാർമസിസ്റ്റ് പാർട്ണേഴ്സ് ഇൻ ഹെൽത്ത്, ഡോക്ടർ ഷൈനി ഡൊമിനിക് സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ കഥ പൊതിച്ചോറ്. 10:00 മെഹ്ഫിൽ, 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 11:05 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന റിപ്പോർട്ട്. 11:25 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് എസ് ശാന്തി. 6:00 ഉഷമലരി, ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം എച്ച് രാജേഷ്. 6:15 ഉദയഗീതം, ജോസ് പത്തനാപുരം, ആലപ്പി സുരേഷ്, ജയലക്ഷ്മി, അംബിക കേരളപുരം, മോഹൻദാസ് വിതുര എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 152. 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, മൃദംഗ പാഠം, പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഡൽഹിയിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 നേർവഴി, വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി അഭിമുഖം. 10:15 തമിഴ് ചോൽമാലെ, സുറ്റുസുഴലും ആരോഗ്യവും ഇന്ത്രയ സുഴലിൽ, ഡോക്ടർ എസ് മോത്തിലാൽ നെഹ്റു സംസാരിക്കുന്നു. കുമരി എഴിലൻ അവതരിപ്പിക്കുന്ന കവിതകൾ, കവിതൈ സാലരം, സമയൽ പോർ, ജാതി, തുടർന്ന് തിരൈപ്പൂക്കൾ. 11:00 ഗാന കൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികൾ, ഭാഗം 2. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, ജ്യോതിശ്രീ പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും, ഡോക്ടർ രമ്യാ പ്രകാശ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി, 2:15 തുടർനാടകം, അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാലാം ഭാഗം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 കൂട്ടുകാരി, പരിസ്ഥിതി പ്രവർത്തകയായ ലക്ഷ്മി എസ് നായരുമായി അഭിമുഖം. 3:30 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 വെള്ളി വെളിച്ചം. 5:00 സംസ്കൃത പരിപാടി, സംസ്കൃത് ചലച്ചിത്ര ഇതിഹാസ, അമ്പിളി ഗോപിനാഥ് നടത്തുന്ന പ്രഭാഷണം. 5:15 പാട്ടുകളം, എൻ ശശിയും സംഘവും അവതരിപ്പിക്കുന്ന ശാസ്താംപാട്ട്. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:45 ഭക്തിഗാനങ്ങൾ, ദീപപ്രിയ വി ജി പാടിയ ഗാനങ്ങൾ. 6:00 പദ്ധതികൾ, ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യം, ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി ദ ഈഗിൾസ്. 8:00 നാടകം ബുദ്ധപദം. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് PM സേതു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം, മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം, ഭാഗം 1. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, സേലം കെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന മൃദംഗം, ലയവിന്യാസം, തുടർന്ന് ചിന്ന വെങ്കട സുബ്ബയ്യ അവതരിപ്പിക്കുന്ന തവിൽ വാദനം ഡൽഹിയിലെ. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന റിപ്പോർട്ട്. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25.2°C, പെയ്ത മഴ 1.6 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 24.6°C, പെയ്ത മഴ 0.8 mm. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം

0: വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM-eVidya പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ-വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ-വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 മുതൽ 12 വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM-eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM-eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by V.C. Pramod. Prime Minister Narendra Modi has said that Vikasit Bharat can be realized only with the contribution and participation of everyone. Mr. Modi made these remarks during a virtual interaction today with Seva Yatris traveling on the yatra from Varanasi to Vadnagar under Seva Sankalp Abhiyan. Mr. Modi highlighted that Vadnagar gave him the values that shaped his life, while Kashi added countless colors of service to those values. He expressed happiness that young people are also enriching this journey with the many colors of service.
3: हमें आत्मनिर्भर भारत बनाना है. चुनौतियां आएगी, चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले हैं. इसलिए हमें हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जन सेवा से राष्ट्र सेवा, इस मंत्र को जीना है. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे, ये यात्रा उतनी ज्यादा सफल होगी.
2: The Prime Minister said that over the past 12 years, the gap between cities and villages in India has narrowed significantly. Today, infrastructure in villages has improved considerably, while self-defense, self-reliance among the women of the country has also increased. During the interaction, these yatris shared their experiences with the Prime Minister. Mr. Modi also urged the yatris to maintain a diary and record their experiences during the yatra. Prime Minister Narendra Modi today highlighted the achievements of the Make in India initiative as it marks 12 years. In a social media post, Mr. Modi said that the initiative has led to more being made in India, more investment in India, and more exports from India. He said this transformation is visible across sectors. The Prime Minister said Make in India is about creating infrastructure, enterprise, and innovation that allow India to grow and prosper. The government has said that 70,000 rural youth across states and union territories will be provided skill training from next month under the Deen Dayal Upadhyaya Grameen Kaushalya Yojana DDU-GKY 2.0. The DDU-GKY 2.0 is a centrally sponsored scheme providing placement-linked skill training to poor rural youth. The duration of the training varies from 3 months to 12 months. External Affairs Minister S. Jayashankar continued his intensive diplomatic outreach on the sidelines of the 81st United Nations General Assembly in New York. Dr. Jayashankar held a series of meetings with his counterparts from Armenia, Barbados and Iraq, besides meeting Panama President Jose Raul Mulino. Sharing details of his engagements in a series of social media posts, the External Affairs Minister said the discussions focused on bilateral cooperation, regional developments and broader international issues. The latest meetings form part of Dr. Jayashankar's broader diplomatic outreach during the UNGA, where he has held discussions with leaders and foreign ministers from several regions on bilateral ties, regional developments and multilateral cooperation. Secretary West in External Affairs Ministry, C.B. George, delivered India's statement at the high-level plenary meeting on addressing the existential threats posed by sea level rise at the 81st UN General Assembly in New York. He welcomed the adoption of the UN Declaration on Sea Level Rise and highlighted India's efforts on coastal resilience, mangrove conservation and disaster-resilient infrastructure. In Asian Games, Indian duo Kamaljeet and Suruchi Singh won gold in the mixed team 10-meter air pistol event in Nagoya, Japan today. The pair shot 484.6 in the final to finish 6.6 points ahead of South Korea's Soo Hyun Hong and Gaon Chu, who took silver with 478. India's Indian long-distance runner Gulveer Singh won the silver medal in the men's 10,000-meter race at the Asian Games. Indian athlete Baranika Elangovan won the bronze medal in the women's pole vault at the Asian Games. Another Indian athlete, Manpreet Kaur, won the bronze medal in the women's shot put. In table tennis, Indian mixed doubles pair of Diya Chitale and Manoj Shah settled for a bronze medal after losing to world champions and Chinese combination Wang Huihing and Sung Hing Ha, 0-3. Indian men's and women's kabaddi team have also entered the finals at the Asian Games. And that is the end of this news bulletin.
4: Akashavani. Jilla Vrittantham. Inna Kottayam Jilla. Tayaraakiyathu Akashavani കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ, അവതരണം സുനീഷ് വിതുര. കോട്ടയം വെസ്റ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ടൂറിസം വകുപ്പ്, കോട്ടയം നഗരസഭ, തിരുവാർപ്പ് പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 125-ാമത് താഴത്തങ്ങാടി മത്സരവള്ളംകളിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒക്ടോബർ 24-ന്. ഈ പരിപാടിയുടെ പ്രവർത്തനോദ്ഘാടനം സെപ്റ്റംബർ 27-ന് നിയമസഭാ സ്പീക്കർ നിർവഹിക്കും. CBL മത്സരങ്ങൾക്കായി നെഹ്റു ട്രോഫി മത്സരത്തിലെ ആദ്യ സ്ഥാനക്കാരായ 9 പ്രമുഖ ചുണ്ടൻ വള്ളങ്ങൾ കിരീട പോരാട്ടങ്ങൾക്കായി അണിനിരക്കും. കേരളത്തിലെ അതിപുരാതന വള്ളംകളിയായ താഴത്തങ്ങാടി മത്സരവള്ളംകളി ഈ വർഷം 125-ാമത് വള്ളംകളിയായാണ് സംഘടിപ്പിക്കുന്നത്. താഴത്തങ്ങാടിയിൽ പ്രത്യേകതയായി ചുണ്ടൻ വള്ളങ്ങളെ കൂടാതെ ചെറുവള്ളങ്ങളായ ഇരുട്ടുകുത്തി, വെപ്പ്, ചുരുളൻ വള്ളങ്ങൾ മത്സരങ്ങൾക്കായി അണിനിരക്കും. വള്ളംകളിയുടെ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ 27 ഞായറാഴ്ച വൈകുന്നേരം നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസിസ് ജോർജ് MP, നാട്ടകം സുരേഷ് MLA, മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ആയുർവേദ ദിനാചരണ പരിപാടികളുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോട്ടയം IMA ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK വൈശാഖ്, നഗരസഭാ അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോഫി മരിയ ജോൺ, ലീന ജയചന്ദ്രൻ, ഹോമിയോപ്പതി DMO ഡോക്ടർ മിനി, ആയുർവേദ DMO ഡോക്ടർ PR സജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ ദേശീയ ആയുർവേദ ദിന സന്ദേശം. ആയുർവേദത്തിന്റെ പ്രാധാന്യവും ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രസക്തിയും സമൂഹത്തിലേക്ക് ഫലപ്രദമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ നിയോജക മണ്ഡലം തലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ജനനങ്ങളും മരണങ്ങളും സമയബന്ധിതമായി രജിസ്റ്റർ ചെയ്യാൻ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജനന മരണ രജിസ്ട്രാർ കോട്ടയം ജില്ലാതല കോഓർഡിനേഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, ജനപ്രതിനിധികൾ, നോട്ടിഫയർമാർ, ആശുപത്രികളിലെ ജനന മരണ രജിസ്ട്രേഷൻ കിയോസ്കുകളുടെ ചുമതലയുള്ള ജീവനക്കാർ എന്നിവർക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിലെ 61 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 16-ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. ശുചിത്വം, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം എന്നിവയ്ക്കാണ് ഈ തുക വിനിയോഗിക്കുക. ഗ്രാമീണ മേഖലയിൽ കുടിവെള്ള പദ്ധതികളുടെ പരിപാലനം, തോടുകളുടെ ആഴം കൂട്ടൽ, ശുചിമുറി നിർമ്മാണം, ബിന്നുകളുടെ വിതരണം തുടങ്ങിയവ അംഗീകാരം ലഭിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കോട്ടയം നഗരസഭയുടെ തൊഴിലുറപ്പ് പദ്ധതിയും യോഗം അംഗീകരിച്ചു. ജില്ലയിലെ 6 നഗരസഭകളുടെയും സ്പിൽഓവർ അധിക തുകയ്ക്കുള്ള പ്രോജക്ടുകൾക്കും കോട്ടയം നഗരസഭയുടെ തൊഴിലുറപ്പ് പദ്ധതിയും യോഗം അംഗീകരിച്ചു. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PA അമാനത്ത്, ഡെപ്യൂട്ടി കളക്ടർ രമ്യ എസ് നമ്പൂതിരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ സെപ്റ്റംബർ 28-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വരണാധികാരിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഈ മേഖലകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന് ജാഗ്രത പുലർത്തണമെന്ന് പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും പരിപാടിയിൽ മുന്നേറാം കൃഷിയിലൂടെ നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ഇന്ദുലേഖ VP സംസാരിക്കുന്നു. വൈകിട്ട് 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്, കഴിവിൽ നിന്നും കരിയറിലേക്ക്, ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജനയെപ്പറ്റി അനൂപ് പിള്ളയുമായി അഭിമുഖം. രാത്രി 8:00 സാഹിത്യവേദി, ജി രാമചന്ദ്രപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ, പ്രണയം, വിജി വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ ചിതറിയ സ്വപ്നങ്ങൾ, ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ശ്യാമപുഷ്പം, കൊല്ലാതിരിക്കുക, ശ്രീകല P എഴുതി അവതരിപ്പിച്ച കഥ അവളും ഞാനും തമ്മിൽ. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ഗന്ധങ്ങളുടെ രസതന്ത്രം, അധ്യാപകൻ ഉന്മേഷ് B അവലോകനം ചെയ്യുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഫാർമസിസ്റ്റ് പാർട്ട്നേഴ്സ് ഇൻ ഹെൽത്ത് ഡോക്ടർ ഷൈനി ഡൊമിനിക് സംസാരിക്കുന്നു. നാളെ രാവിലെ 6:15 ഉദയഗീതം, ജോസ് പത്തനാപുരം, ആലപ്പി സുരേഷ്, ജയലക്ഷ്മി, അംബിക കേരളപുരം, മോഹൻദാസ് വിതുര എന്നിവർ പാടിയത്. രാവിലെ 8:30 നോവൽ സഞ്ചാരം, ഉറവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 152. നാളെ രാവിലെ 10:15 തമിഴ് ചൊൽമാലയിൽ സുറ്റുസുഴലും ആരോഗ്യവും ഇന്ദ്രിയ സുഴലിൽ ഡോക്ടർ S മോത്തിലാൽ നെഹ്റു സംസാരിക്കുന്നു. കുമരി എഴിലൻ അവതരിപ്പിക്കുന്ന കവിതകൾ കവിതൈ സാലരം, സമയൽ പോർ, ജാതി, തുടർന്ന് തിരയ്പൂക്കൾ. 11:00 ഗാനകൈരളിയിൽ മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, ഡോക്ടർ B അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികൾ ഭാഗം 2. നാളെ ഉച്ചയ്ക്ക് 12:15 ഏകതാര ലളിത സംഗീത പരിപാടിയിൽ ജ്യോതിശ്രീ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ ഭാഗം 4, രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം N. വാസുദേവ്. 3:00 കൂട്ടുകാരി പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകയായ ലക്ഷ്മി S. നായരുമായി അഭിമുഖം.

നാളെ വൈകിട്ട് 6:50 കിസാൻവാണിയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യം ഡോ മിനി സിയുമായി അഭിമുഖം. രാത്രി 8:00 നാടകം ബുദ്ധപദം. രചന PG സദാനന്ദൻ, സംവിധാനം അരുവിക്കര വിജയകുമാർ. ശബ്ദം നൽകിയവർ സജിന ചന്ദ്രൻ, വക്കം ബോബൻ, ലോലിതകുമാരി, റെജു ആർപിള്ള, സൊഹ്ര മമു. രാത്രി 9:15 കായിക ലോകത്തിൽ മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം ഒന്നാം ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ സേലം കെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന മൃദംഗ ലയവിന്യാസം. തുടർന്ന് ചിന്ന വെങ്കട സുബ്ബയ്യ അവതരിപ്പിക്കുന്ന തവിൽവാദനം. രാത്രി 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. രാത്രി 11:35 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി റിപ്പോർട്ട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. വികസിത ഭാരതസ്യ സങ്കല്പായ സർവജന സഹഭാഗിത അനതിക്രമണീയ ഇതി സേവാ സങ്കല്പാഭിയാനെ സേവായാത്രിഭിഃ സഹ സംഭാഷണാവധൌ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ പ്രഖ്യാപിതം. ദീനദയാല ഗ്രാമീണ കൌശല്യ യോജനയ 70,000 യുവകാനാം പ്രശിക്ഷണായ പ്രശാസനേന വ്യധായി നിർണയഃ. IBSA മഞ്ചേ പഹൽഗാം ആക്രമണസ്യ തീവ്ര നിന്ദ. ആതങ്കവാദോന്മൂലനായ ദൃഢ സങ്കല്പശ്ച പ്രകടിതഃ. ഗഭീര അവപാതേന ഒഡീസ ആന്ധ്ര തെലങ്കാന രാജ്യേഷു അതിവൃഷ്ട്യാ മഹതീ ക്ഷതിഃ ആപാദിത. ഋതുവിജ്ഞാന വിഭാഗസ്യ ഉച്ച സതർക്കത ച വർത്തതെ. അപി ച നാഗോയ ഏഷ്യായി ക്രീഡാസു 10 മീറ്റർ എയർ പിസ്തോൾ സ്പർധായാം ഭാരതസ്യ കമലജീത് സുരുചി യുഗ്മേന സ്വർണ പദകം പ്രാസാധി. അഥ വാർത്താഃ വിശദീകൃത്യ. സർവേഷാം സഹഭാഗിത്വേന യോഗദാനേന ചൈവ വികസിതം ഭാരതം ഇതി സങ്കല്പഃ സിദ്ധ്യേത്. സേവാ സങ്കല്പ അഭിയാനാന്തർഗതം കാശീതഃ വഡനഗരം യാവത് പ്രസ്ഥിതാഭിഃ സേവായാത്രാഭിഃ സഹ ആഭാസ്യ സംവാദെ പ്രധാനമന്ത്രി മോദി ഏതദ് ഉദഘോഷയത്. വഡനഗരം മഹ്യം ജീവനസ്യ ആധാരഭൂതാൻ സംസ്കാരാൻ അയച്ഛന്ത്. കാശീ ച തേഷു സംസ്കാരേഷു സേവാനുരാഗസ്യ അനന്താൻ വർണാൻ സമവയത് ഇതി ശ്രീമോദി പ്രത്യപാദയത്. യുവാനഃ അപി അനേകൈഃ സേവാവർണൈഃ ഏതാം യാത്രാം ഭൂഷയന്തി ഇതി സഹ പരം സന്തോഷം പ്രാകടയത്.
3: ഹമേ ആത്മനിർഭർ ഭാരത് ബനാനാ ഹൈ. ചുനൌതിയാ ആയേഗി, ചുനൌതിയോ കോ ചുനൌതി ദേനെ കാ തോ സംസ്കാര ലേ കർകേ ഹം ചലേ ഹൈ. ഇസ്ലിയേ ഹമേ ഹർ ദിൻ ഏക് നയി ഊർജ ലേകർ സേവാഭാവ് കേ സാഥ് രാഷ്ട്ര കല്യാണ രാഷ്ട്ര സേവാ കാ കാം ജനസേവാ സേ രാഷ്ട്ര സേവാ ഇസ് മന്ത്ര കോ ജീനാ ഹൈ. ഇസ് യാത്ര മേ ഭീ ജിത്നേ ജ്യാദാ ലോഗോ കോ സേവാ കേ കാം മേ ജോഡേംഗേ യേ യാത്ര ഉത്നീ ജ്യാദാ സഫൽ ഹോഗി.
2: വിഗതേഷു ദ്വാദശ വർഷേഷു ഭാരതേ നഗര ഗ്രാമയോഃ പാരമ്പരികം വൈഷമ്യം ഭൂയസാ ഹ്രാസമ ഗച്ഛത് ഇതി പ്രധാനമന്ത്രിണാ സങ്കേതിതം. അദ്യത്വേ ഗ്രാമേഷു ആധാരഭൂത തന്ത്രാണാം മഹതീ സമൃദ്ധി അഭവത്. രാഷ്ട്രസ്യ നാരീണാം സ്വാവലംബനമപി ഉത്കർഷം പ്രാപ. സംവാദാവധൌ യാത്രിണഃ സ്വകീയാൻ അനുഭൂതി സഞ്ചയാൻ പ്രധാനമന്ത്രിണഃ പുരതം ന്യവേദയൻ. പ്രധാനമന്ത്രി അപി യാത്രിണഃ ദൈനംദിന്യാം സ്വകീയാൻ യാത്രാനുഭവാൻ സമാലേഖിതും അഭ്യപ്രാർത്ഥയത്. ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൌശല്യ യോജനായാഃ പ്രത്യഗ്രേ സംസ്കരണെ ആഗാമി മാസാദാരഭ്യ വിവിധ രാജ്യേഷു കേന്ദ്രശാസിത പ്രദേശേഷു ച 70,000 ഗ്രാമീണ യുവാനഃ വൃത്തി കൌശല ശിക്ഷണേന അനുഗ്രഹിഷ്യന്തേ. കേന്ദ്ര പ്രശാസന പോഷിത പ്രാധാന്യ ഏഷാ യോജന നിർധന ഗ്രാമീണ യുവകാനാം ആജീവിക സംബദ്ധം കൌശല സംവർദ്ധനം വിധാതും സന്നദ്ധാ വർത്തതെ. പ്രശിക്ഷണസ്യാസ്യ സമയാവധിഃ ത്രിമാസാദ് ആരഭ്യ ദ്വാദശ മാസാവധിഃ നിർധാരിത അസ്തി. ഗ്രാമീണ വികാസ മന്ത്രാലയേന ഉദീരിതം യത് അസ്മിൻ അഭിയാനെ സംബദ്ധേഭ്യഃ ഏകത്രിംശത് രാജ്യേഭ്യഃ കേന്ദ്രശാസിത പ്രദേശേഭ്യശ്ച ആഗാമി വർഷദ്വയസ്യ ചക്രായ നവലക്ഷാധികേഭ്യഃ യുവകേഭ്യഃ പ്രശിക്ഷണ സംവർദ്ധനസ്യ ബൃഹത് ലക്ഷ്യം സമർപ്പിതം. മേക്ക് ഇൻ ഇന്ത്യ ഭാരതവർഷേ നിർമ്മാണമിത്യസ്യാഹ രാഷ്ട്രീയനീതേഹ ദ്വാദശ വർഷപൂർത്തിം പൂർത്തിം ഉപലക്ഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യാഹ ഐതിഹാസികം സാഫല്യം സപ്രശ്രയം രേഖാങ്കിതവാൻ. സാമാജികാന്തർജാലീയ സന്ദേശം ദദത് ശ്രീമോദി അകഥയത് യത് അനയാ നീത്യാ ദേശേ സ്വദേശീയ ഉത്പാദകത സുദൃഢ അഭവത് വൈദേശിക നിവേശസ്യ വർധനം ച ജാതം ഭാരതസ്യ നിര്യാതഃ ച നൂത്നാം ഉന്നതിം അസ്പൃശത്. ഏഷഃ ക്രാന്തികാരി പരിവർത്തന പ്രവാഹഃ സമ്പ്രതി ദേശസ്യ സർവേഷ്വപി ക്ഷേത്രേഷു പ്രത്യക്ഷം ദൃശ്യതേ. പ്രധാനമന്ത്രിണാ ഉദീരിതം യത് മേക്ക് ഇൻ ഇന്ത്യ കേവലം നിർമ്മാണ കാര്യം നൈവാസ്തി പ്രത്യുത ഇത് താദൃശസ്യ ആധാരഭൂത തന്ത്രസ്യ ഉദ്യമശീലതായാഃ നവോന്മേഷസ്യ ച സൃജനമസ്തി യേന ഭാരതവർഷം അവിരതം സമൃദ്ധി പഥി അഗ്രേസരം ഭവേത്. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. സംയുക്തരാഷ്ട്ര മഹാസഭായാഃ ഉപവേശനേ ന്യൂയോർക്ക് നഗരെ IBSA ഇതി മഞ്ചസ്യ അന്തർഗതം ആയോജിതായാം മന്ത്രിസ്തരീയ ഗോഷ്ഠ്യാം ഭാരതസ്യ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ദക്ഷിണ അഫ്രിക്കായാഃ വിദേശമന്ത്രി റൊണാൾഡ് ലോമോല ബ്രാസീൽ ദേശസ്യ വിദേശമന്ത്രി മൗറോ വിയേരാ ച സംഭൂയ പഹൽഗാമനഗരെ സഞ്ജാതസ്യ ആതങ്കവാദി ആക്രമണസ്യ തീവ്രം ഭർത്സനം അകുർവൻ. ആതങ്കവാദം പ്രതി നിരപേക്ഷ അസഹനശീലതാം ഇതി സ്വകീയം ദൃഢം സങ്കൽപം ച പുനഃ എതേ ഉപസ്ഥാപയൻ. ത്രിഭിഃ അപി മന്ത്രിഭിഃ സംയുക്തരാഷ്ട്രസ്യ നിയമപത്രസ്യ അന്താരാഷ്ട്രീയ വിധി സംഹിതായാഃ സുദൃഢ ബഹുപക്ഷീയ വ്യവസ്ഥായാഃ ച പ്രതി സ്വകീയ പ്രതിബദ്ധത പ്രദർശിത. ഏകസ്മിൻ സംയുക്ത വിജ്ഞാപനെ IBSA നേതാരഃ സംയുക്തരാഷ്ട്ര സുരക്ഷാ പരിഷദഃ വ്യാപക പരിഷ്കാരസ്യ ആഹ്വാനം അകുർവൻ യേന ഏഷാ സംസ്ഥാ സമകാലീന യഥാർത്ഥതായാഃ പ്രതിനിധിത്വം കുർവാണ അധികം ലോകതാന്ത്രിക പ്രഭാവിണി ച ഭവേത്. അത്രാവധേയം യത് തൈഃ ജലവായു പരിവർത്തനസ്യ സമാഹ്വാനാനാം ത്വരിത സമാധാനായ നവീകരണീയ ഊർജായാഃ പ്രസാരായ സംഗണകീയ സമ്പർക്ക സംവർദ്ധനായ അഥ ആർത്ഥിക സമൃദ്ധ്യൈ കൃത്രിമ പ്രജ്ഞായാഃ സമുചിത ഉപയോഗായ വിശേഷം ബലം പ്രദത്തം. വൈശ്വിക അനിശ്ചിതതാസു സത്യപി ഭാരതേന 17.8% വികാസം സംപ്രാപ്യ തീവ്രതമ വർധമാന അർത്ഥവ്യവസ്ഥായാഃ സ്ഥാനം സുരക്ഷിതം ഇതി ഗ്രേറ്റർ നോയിഡാ നഗരെ ഉത്തരപ്രദേശ അന്താരാഷ്ട്രീയ വ്യാപാര മേളായാഃ ഉദ്ഘാടനാവധൌ ഗൃഹമന്ത്രി അമിതശാഹ ഉദഘോഷയത്. സഹ അവദത് യത് മൂഡീസ് ഇതി സംസ്ഥയാ ഭാരതസ്യ വികാസ പൂർവാനുമാനം പ്രവർദ്ധിതം JCR സംസ്ഥയാ ച ദേശസ്യ സാർവഭൗമ മാനാങ്കനം സമുന്നതം.
4: उत्तर प्रदेश के अंदर जो परिवर्तन आया है इसी के कारण आज उत्तर प्रदेश लक्ष्य तय कर सकता है कि हम $1 trillion की इकोनॉमी उत्तर प्रदेश को बनाएंगे. इस प्रदर्शनी में कई व्यापारिक समझौते भी होने वाले हैं. दुनिया भर से आए हुए खरीदार यहाँ मौजूद है और इससे निश्चित रूप से उत्तर प्रदेश में इन्वेस्टमेंट उत्पादन और बिक्री तीनों क्षेत्र में बहुत बड़ी बढ़ोतरी होने वाली.
2: കേന്ദ്രീയ പര്യാവരണ വന ജലവായു പരിവർത്തന മന്ത്രിണ ഭൂപേന്ദ്ര യാദവേന അദ്യ നവദില്യാം പ്രഭാവി വന പ്രബന്ധനാർത്ഥം ക്ഷമതാ സംവർദ്ധന പരിയോജന ഇത്യാഖ്യായാഃ കാര്യശാലായാഃ വിധിവത് ശുഭാരംഭോ വിഹിതഃ. അത്രാവസരെ മന്ത്രി ന്യരൂപയത് യത് ഇയം പരിയോജന വനാഗ്നി പ്രബന്ധനേ ജൈവ വിവിധതാ സംരക്ഷണേ അഥ ജലവായു കാര്യാന്വയനേ പ്രാവിധിക ക്ഷേത്രീയ ദക്ഷതാനാം സംവർദ്ധനായ മഹതീം സംഭാവനാം ധാരയതി. दक्षिण छत्तीसगढ़ प्रांते तट सन्निकटे दक्षिण ओडिशा प्रांते च संजातस्य न्यून वायुपीड मंडलस्य प्रभावतः अद्य भारतीय ऋतु विज्ञान विभागेन तयोः राज्ययोः कतिपयेषु भागेषु अतिवृष्टेः अत्यंत भीषण वृष्टेः च संभावनां प्रकटय्य रक्तवर्णीया संचेतना प्रकटिता। अपरञ्च एतद् वायुपीड मंडलम् आगामीषु द्वादश होरासु शिथिलं भूत्वा सामान्यानां न्यून वायुपीड सीमायां परिणश्यति इति विभागाधिकारिभिः निगदितम्। अद्य जापान देशस्य एची नागोया नगरे एशिया प्रतिस्पर्धायां महिलानां शॉटपुट स्पर्धायां भारतीय क्रीडिका मनप्रीत कौर कांस्य पदकम् अवाप्तवती। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5,000-ത്തോളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി PC വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി ശ്രീ നീള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 August 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്.

0: കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000 സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറും തോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. കൊബാൾട്ട് ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്ര കോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895-ലും നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
3: വാർത്താ വീക്ഷണം. രജത ജൂബിലി പ്രഭയിൽ സേവനത്തിന്റെ മഹായാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം തുളസീദാസ് പരമേശ്വരൻ. സദ്ഭരണവും പൊതുസേവനവും വികസന സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളിലൂടെ ഇന്ത്യയുടെ സമഗ്ര വികസന ചരിത്രത്തിൽ വിപ്ലവാത്മക മാറ്റങ്ങൾ കുറിച്ച കരുത്തുറ്റ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ 25 വർഷത്തെ പ്രഗത്ഭമായ പൊതുപ്രവർത്തനത്തിലൂടെയും മികച്ച ഭരണപരിചയത്തിലൂടെയും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ജനക്ഷേമത്തിനും സമാനതകളില്ലാത്ത സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതുമുതൽ വികസന കേന്ദ്രീകൃതമായ ഭരണശൈലിയിലൂടെയും ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. 2001 ഒക്ടോബർ മുതൽ 2014 മെയ് വരെ തുടർച്ചയായി 12 വർഷത്തിലധികം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ആ പദവി അലങ്കരിച്ച ഭരണാധികാരി എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടികളിലൂടെ വിദേശ നിക്ഷേപങ്ങൾ ഉറപ്പാക്കിയും അടിസ്ഥാന സൌകര്യങ്ങളും വൈദ്യുതി വിതരണവും മെച്ചപ്പെടുത്തിയും വ്യവസായ

സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുമാണ് ഗുജറാത്തിന്റെ അതിവേഗ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. 2014 ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദി നിർണായക തീരുമാനങ്ങളിലൂടെയും സുശക്തമായ നയങ്ങളിലൂടെയും രാജ്യത്തെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് നയിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. സാങ്കേതിക മുന്നേറ്റം, അടിസ്ഥാന സൌകര്യ വികസനം, കരുത്തുറ്റ അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഭരണകാലയളവിൽ കെട്ടിപ്പടുത്ത ഉറച്ച അടിത്തറയിൽ നിന്നാണ് മൂന്നാം ഊഴം മുന്നേറുന്നത്. ഇന്ത്യയെ ആഗോള വൻശക്തിയായി പ്രതിഷ്ഠിക്കുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം. സബ്കാ സാഥ്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന സമഗ്രവും മഹത്തായതുമായ ദർശനത്തിലൂടെ അഴിമതിരഹിതവും വികസനത്തിൽ അധിഷ്ഠിതവുമായ ഒരു പുതിയ ഭരണ സംവിധാനത്തിനാണ് നരേന്ദ്രമോദി തുടക്കമിട്ടത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ രാജ്യപുരോഗതിയുടെ ഭാഗമാക്കാൻ ഈ ആശയത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. പദ്ധതികളുടെയും സേവനങ്ങളുടെയും ആനുകൂല്യങ്ങൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അവസാനത്തെ ആളിലേക്കും തടസ്സങ്ങളില്ലാതെ എത്തിക്കുക എന്ന അന്ത്യോദയ ദർശനം സാക്ഷാത്കരിക്കാൻ സമാനതകളില്ലാത്ത വേഗതയിലും വിപുലമായ തോതിലുമാണ് പ്രധാനമന്ത്രി പ്രവർത്തിച്ചത്. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ നിരക്കിൽ ഇന്ത്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ക്ഷേമ പദ്ധതികളിലൂടെ ഏകദേശം 25 കോടി ആളുകളാണ് ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത്. സാമ്പത്തിക സേവനങ്ങളിൽ നിന്നുള്ള അകൽച്ച സാധാരണക്കാരുടെ മുന്നേറ്റത്തിന് വലിയൊരു തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തെ ഓരോ പൌരനെയും ബാങ്കിംഗ് ശൃംഖലയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് തുടക്കമിട്ടു. നിലവിൽ 59 കോടിയിലധികം അക്കൌണ്ടുകളുമായി ഈ പദ്ധതി മേന്മയേറിയ വിജയമായി മാറി. 2016 ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൌജന്യ പാചകവാതക കണക്ഷനുകൾ ലഭ്യമാക്കിക്കൊണ്ട് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കി. 10 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, പുകരഹിതമായ അടുക്കളകളും ആരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങളും ഉറപ്പുവരുത്താൻ ഈ പദ്ധതിക്ക് സാധിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന 18,000 ഗ്രാമങ്ങളിലേക്ക് വെളിച്ചമെത്തിച്ചുകൊണ്ട് രാജ്യമൊട്ടാകെ വൻ വൈദ്യുതീകരണ വിപ്ലവത്തിനാണ് സർക്കാർ തുടക്കമിട്ടത്. ഒരു ഭാരതീയനും തലശായ്ക്കാൻ സ്വന്തമായി ഇടമില്ലാതെ കഴിയരുത് എന്ന ദീർഘവീക്ഷണത്തോടെയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നതിനായി ഒരു പതിറ്റാണ്ടുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 4.2 കോടിയിലധികം ഭവനരഹിതർക്ക് സ്ഥിരമായ വീടുകൾ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിപാലന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇന്ത്യയുടെ ചികിത്സാ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. 50 കോടിയിലധികം വരുന്ന സാധാരണ ജനങ്ങൾക്കും ഇടത്തരം വിഭാഗക്കാർക്കും മികച്ച ചികിത്സയും ആരോഗ്യ സേവനങ്ങളും ഔഷധങ്ങളും വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുന്നു. കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നടപ്പിലാക്കിയ ചരിത്രപരമായ ധനസഹായ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. 2014 രാജ്യത്ത് 38% മാത്രമായിരുന്ന ശുചിത്വ സൌകര്യങ്ങൾ സ്വച്ഛ് ഭാരത് മിഷൻ വഴി 2019 100% ഉയർന്നു. സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രവർത്തനങ്ങളെ ലോകാരോഗ്യ സംഘടന അഭിനന്ദിക്കുകയും ഉണ്ടായി. ഡിജിറ്റൽ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയുടെ സാമ്പത്തിക സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി. ഇന്ത്യയെ ലോകത്തെ മുൻനിര ഉൽപ്പാദക കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഈ പദ്ധതി രാജ്യത്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഇതിന്റെ ഫലമായി ബിസിനസ് സുഗമമാക്കൽ റാങ്കിംഗിൽ ഇന്ത്യ വൻ മുന്നേറ്റം നടത്തി. 2014 142 സ്ഥാനത്തായിരുന്ന രാജ്യം 2019 63 സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രതിരോധ ഉൽപ്പാദനം 2014 46,400 കോടിയിൽ നിന്ന് 1.78 ലക്ഷം കോടിയായി. സ്റ്റാർട്ടപ്പുകൾ 25 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. കയറ്റുമതി 468 ബില്യൺ ഡോളറിൽ നിന്ന് 84% വർദ്ധിച്ച് 863 ബില്യൺ ഡോളറായി. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ 773 ജില്ലകളിൽ നിന്നുള്ള 1244 സവിശേഷ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നു. വികസനത്തോടൊപ്പം ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തിയ സുദൃഢമായ വിദേശ നയവും പ്രധാന നേട്ടങ്ങളാണ്. ഇന്ത്യ വിജയകരമായി സംഘടിപ്പിച്ച G20 ബ്രിക്സ് ഉച്ചകോടികളും ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യയെ മാറ്റിയതും ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവി ഉയർത്തി. വികസിതവും ആത്മനിർഭരവുമായ ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ യാത്ര ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തപ്പെടും.
ഭാഷ, സാംസ്കാരിക, ഭൂമിശാസ്ത്രപരമായ വലിയ വൈവിധ്യങ്ങൾ നിറഞ്ഞ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ വിജയകരമായി നയിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടം. തുടർച്ചയായ 3 ജനവിധികളിലൂടെ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ശക്തമായ പിന്തുണയുടെയും വിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ് ഇത്. 30-ലധികം രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിനായി സമർപ്പിതനായ ഒരു ജനനായകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും അടുത്ത ബന്ധം പുലർത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നുവന്ന് ജനഹിതത്തിന് മുൻഗണന നൽകി രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണപദവിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ ഔന്നത്യം പ്രചോദനാത്മകമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ നൽകുന്ന അവസരങ്ങളുടെയും സാമൂഹിക മുന്നേറ്റ സാധ്യതകളുടെയും മികച്ച ഉദാഹരണമായി ഇത് വ്യാപകമായി വിലയിരുത്തപ്പെടുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. രജത ജൂബിലി പ്രഭയിൽ സേവനത്തിന്റെ മഹായാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ ജി രാമചന്ദ്രപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ, പ്രണയം, വിജി വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ ചിതറിയ സ്വപ്നങ്ങൾ, ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ശ്യാമപുഷ്പം, കൊല്ലാതിരിക്കുക, ശ്രീകല പി എഴുതി അവതരിപ്പിച്ച കഥ അവളും ഞാനും തമ്മിൽ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഗന്ധങ്ങളുടെ രസതന്ത്രം അധ്യാപകൻ ഉന്മേഷ് ബി അവലോകനം ചെയ്യുന്നു. രാത്രി 9:45 മൊഴിയാമൊരു കഥയിൽ കാരൂർ എഴുതിയ കഥ പൊതിച്ചോറ്. 10 മണിക്ക് മെഹ്ഫിൽ. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി കേൾക്കാം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.

0: ഓരോ മനുഷ്യനും ഓരോ കഥയാണ്. പറയാതെ പോയ വേദനകളും പങ്കുവയ്ക്കാതെ സൂക്ഷിച്ച സ്വപ്നങ്ങളും നമുക്ക് കാണാനാകാത്ത അനുഭവങ്ങളുമുള്ള ഒരു കഥ. അതിനാൽ വിധിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കാം, തിരുത്തുന്നതിന് മുമ്പ് കേൾക്കാൻ ശ്രമിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ബഹുമാനം കാത്തു സൂക്ഷിക്കാം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഓരോ ഹൃദയത്തിലും മാനവികതയുടെ ഒരു പൂവ് കൂടി വിരിയട്ടെ. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാര മാർഗങ്ങളുമാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കേരളം എത്ര സുന്ദരമാണ്! ഗ്രാമങ്ങൾ ഇപ്പോഴും നമ്മുടെ കേരളത്തെ മനോഹരമാക്കുന്നു. കൃഷിയിലേർപ്പെടുന്ന ഗ്രാമീണർ കൃഷിസ്ഥലങ്ങൾ, തോടുകൾ, കുളങ്ങൾ, ആറുകൾ, നദികൾ ഇവയൊക്കെ ഇന്നും നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്നു. വയൽവരമ്പിലൂടെ നടന്ന ഓർമ്മ പലർക്കും ഉണ്ടാകും. വയൽചാലുകളിലും കൈത്തോടുകളിലും നീന്തി നടക്കുന്ന മാനത്തുകണ്ണികളും മീനിനെ പിടിക്കാൻ കാത്തിരിക്കുന്ന കൊക്കുകളും പൊന്മാനും നീർക്കോലിയും വയൽപ്പൂക്കളും കൈതക്കാടും അതിൽ പൂക്കുന്ന താഴമ്പൂവും ഒക്കെ നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയവയല്ലേ. നെൽപ്പാടങ്ങളിലെ കാറ്റേറ്റ് അങ്ങനെ നടക്കുമ്പോൾ വയലിന്റെ ഒരു മണമുണ്ട്. ആഹാ, അതൊരു കുളിരുള്ള ഓർമ്മയാണ്. നെൽകൃഷി നഷ്ടം വന്നു തുടങ്ങിയപ്പോൾ പലരും നെല്ല് മാറ്റി വാഴയും മരച്ചീനിയും തെങ്ങും ഒക്കെ നട്ടു തുടങ്ങിയപ്പോൾ കൃഷി കുറഞ്ഞു, വയലുകൾ തരിശായി തുടങ്ങി, കൃഷി നശിച്ചു. പക്ഷേ വീണ്ടും നമ്മുടെ പല വയലുകളും നെൽകൃഷിയിലേക്ക് പോവുകയാണ്. തരിശു ഭൂമി ഏറ്റെടുത്ത് പല സംഘടനകളും സ്കൂളുകളും കൃഷിയിറക്കുകയാണ്. കൃഷി നഷ്ടം വരാതിരിക്കാൻ നിലമൊരുക്കുന്നത് മുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഇന്ന് നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാര മാർഗങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ എത്തിയിരിക്കുന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിൽ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇന്ദുലേഖ വി പി ആണ്. നമുക്ക് ശ്രദ്ധിക്കാം.
1: ഏതൊരു കൃഷിയുടെയും അടിസ്ഥാനം മണ്ണാണ്. കേരളത്തിലെ 90% മണ്ണും അമ്ലത അല്ലെങ്കിൽ പുളിപ്പുള്ളവയാണ്. അമ്ലതയ്ക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അധികമായ മഴയും ചൂടും മൂലം മണ്ണിലുള്ള ക്ഷാരഗുണമുള്ള മൂലകങ്ങൾ നഷ്ടപ്പെട്ട് ലാറ്ററൈസേഷൻ അഥവാ വെട്ടുകൾ മണ്ണായി മാറുന്ന പ്രക്രിയയുണ്ടാകുന്നു. പിതൃശിലകളായ ഗ്രാനൈറ്റ്, നീസ് തുടങ്ങിയവയിൽ നിന്നുണ്ടാകുന്നതിനാൽ കേരളത്തിലെ ഭൂരിഭാഗം മണ്ണും സ്വാഭാവികമായി അമ്ലഗുണമുള്ളവയാണ്. അശാസ്ത്രീയമായ വളപ്രയോഗവും അമ്ലതയ്ക്ക് കാരണമാകുന്നു. അമോണിയം സൾഫേറ്റ്, യൂറിയ തുടങ്ങിയ നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിൽ അമ്ലത വർദ്ധിപ്പിക്കുന്നു. ജൈവവളങ്ങളുടെ അമിതമായ ഉപയോഗവും അമ്ലതയ്ക്ക് കാരണമാകാറുണ്ട്. ജൈവാവശിഷ്ടങ്ങൾ ചീഞ്ഞഴുകുമ്പോൾ വിവിധ തരത്തിലുള്ള അമ്ലങ്ങൾ അഥവാ ഓർഗാനിക് ആസിഡ്സ് പുറന്തള്ളപ്പെടുന്നു. ഇത് മണ്ണിന്റെ pH മൂല്യം കുറയാൻ കാരണമാകുന്നു. അസിഡിറ്റി അമ്ലക്ഷാര സൂചിക അഥവാ pH മൂല്യം ഉപയോഗിച്ച് കണക്കാക്കാം. അമ്ലക്ഷാര സൂചിക മണ്ണിലെ ഹൈഡ്രജൻ അയോണുകളുടെ അളവിനെ സൂചിപ്പിക്കുന്നു. 0 മുതൽ 14 വരെ മൂല്യമുള്ള ഒരു സ്കെയിലിലാണ് മണ്ണിന്റെ അമ്ലക്ഷാരാവസ്ഥ അളക്കുന്നത്. 0 മുതൽ 7 വരെയുള്ള pH അസിഡിറ്റിയെയും 7 നിർവീര്യാവസ്ഥ അഥവാ ന്യൂട്രൽ pHനെയും 7 മുകളിലുള്ളത് ആൽക്കലിനിറ്റിയെയും സൂചിപ്പിക്കുന്നു. സാധാരണയായി 6.5 മുതൽ 7.5 വരെയുള്ള pH ആണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. നെൽകൃഷിയിലേക്ക് വരുമ്പോൾ മണ്ണിലെ പുളിപ്പ് വിളവിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കേരളത്തിലെ ഭൂരിഭാഗം നെൽപ്പാടങ്ങളിലും പ്രത്യേകിച്ച് കുട്ടനാട്, കോൾ എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം സാധാരണമാണ്. പുളിപ്പുള്ള പാടങ്ങളിൽ ചെമ്പാട അല്ലെങ്കിൽ ചുവന്ന പാട കാണുന്നത് പതിവാണ്. അമ്ലത മൂലം നെൽച്ചെടികളുടെ വേര് വളർച്ച തടസ്സപ്പെടുകയും വേരുകൾ ചീയുകയും ചെയ്യുന്നു. തൽഫലമായി നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ അവശ്യമൂലകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാതാകുന്നു. തന്മൂലം ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. കൂടാതെ ഇലകളിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തി

0: കാണുന്നു. ഇലയുടെ അഗ്രഭാഗം കരിയുകയും ചെമ്പ് രാശി പടരുകയും ചെയ്യുന്നു. മണ്ണിലെ പുളിപ്പ്, ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു. മണ്ണിൽ അയേൺ, അലുമിനിയം, മാംഗനീസ് തുടങ്ങിയ മൂലകങ്ങൾ ടോക്സിക് റേഞ്ചിലേക്ക് പോകുന്നു. കുമൽ രോഗങ്ങൾ കൂടുന്നതിന് ഇടയാക്കുന്നു. ഇനി പുളിപ്പ് കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഫലപ്രദമായ മാർഗം കുമ്മായം ചേർക്കലാണ്. ചുണ്ണാമ്പ് കല്ല് പ്രകൃതിയിൽ നിന്നും പ്രത്യേകതരം പാറകൾ ഖനനം ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ്. കാൽഷ്യം കാർബണേറ്റ് അഥവാ അഗ്രികൾച്ചറൽ ലൈം, പ്രകൃതിദത്തമായ ചുണ്ണാമ്പ് കല്ല് പൊടിച്ചാണ് നിർമ്മിക്കുന്നത്. ഡോളോമൈറ്റിൽ കാൽഷ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും അടങ്ങിയിരിക്കുന്നു. ചുണ്ണാമ്പ് കല്ലോ കക്കയോ ഉയർന്ന താപനിലയിൽ ചുട്ടെടുക്കുമ്പോൾ ലഭിക്കുന്ന കാൽഷ്യം ഓക്സൈഡാണ് നീറ്റുകക്ക അല്ലെങ്കിൽ ക്യുക്ക് ലൈം എന്നുള്ളത്. നീറ്റുകക്കയിൽ വെള്ളം ചേർത്ത് പൊടിച്ചെടുത്താണ് സാധാരണയായി കുമ്മായമാക്കുന്നത്. ഇവ സാവധാനത്തിൽ മാത്രമേ മണ്ണിൽ ലയിച്ചു ചേരുകയുള്ളൂ. കുമ്മായ വസ്തുക്കളുടെ ഗുണനിലവാരം അവയുടെ നിർവീര്യശേഷി അല്ലെങ്കിൽ ന്യൂട്രലൈസിംഗ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. നിശ്ചിത അളവ് അമ്ലതയെ കുറയ്ക്കാൻ ഓരോ കുമ്മായ വസ്തുവും എത്ര ഉപയോഗിക്കണമെന്നതാണ് ഇതിന്റെ ആധാരം. ശുദ്ധമായ കാൽഷ്യം കാർബണേറ്റിന്റെ നിർവീര്യ മൂല്യം 100 ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. കുമ്മായം, നീറ്റുകക്ക, ഡോളോമൈറ്റ് എന്നിവയുടെ നിർവീര്യ മൂല്യം യഥാക്രമം 179, 136, 109 എന്ന തോതിലാണ്. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ചുണ്ണാമ്പുകല്ല് 100 യൂണിറ്റ് അമ്ലത്തെ നിർവീര്യമാക്കിയാൽ അതേ യൂണിറ്റ് കുമ്മായം 179 യൂണിറ്റ് അമ്ലത്തെ നിർവീര്യമാക്കുന്നു. അതായത് പെട്ടെന്ന് ഫലം ലഭിക്കാൻ നീറ്റുകക്കയോ കുമ്മായമോ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്ന കുമ്മായ വസ്തുവിന്റെ വലിപ്പവും അഥവാ പാർട്ടിക്കിൾ സൈസും പ്രധാനമാണ്. വലിപ്പം കുറഞ്ഞ തരികളായാൽ മാത്രമേ മൺതരികളുമായി ഇഴുകിച്ചേർന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കൂ. കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമാണ്. ഏത് കുമ്മായ വസ്തുവാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് അതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ ശതമാനം. രണ്ടാമത്തേതായി അവയുടെ ന്യൂട്രലൈസിംഗ് വാല്യൂ അഥവാ നിർവീര്യ മൂല്യം. മൂന്നാമത്തേതായി അവയുടെ തരി വലിപ്പം അഥവാ പാർട്ടിക്കിൾ സൈസ്. കർഷകന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കുമ്മായ വസ്തുവിന്റെ വിലയും പ്രധാനമാണ്. ഇനി നെൽകൃഷിയിൽ കുമ്മായ പ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. മണ്ണിലെ pH 5.5 താഴെയാണെങ്കിൽ കുമ്മായം ചേർക്കണം. pHനനുസരിച്ച് കുമ്മായത്തിന്റെ അളവും മാറുന്നതിനാൽ മണ്ണ് പരിശോധനയ്ക്ക് ശേഷം മാത്രം കുമ്മായ പ്രയോഗം നടത്തുക. സാധാരണയായി ഹെക്ടറിന് 600 kg കുമ്മായം 2 തവണകളിലായി നൽകണം. ആദ്യ ഗഡുവായി ഹെക്ടറിന് 350 kg നിലമൊരുക്കുന്ന സമയത്തും രണ്ടാം ഗഡുവായി 250 kg വിതച്ചോ അല്ലെങ്കിൽ നട്ടോ 1 മാസത്തിന് ശേഷവും നൽകണം. പൊക്കാളി നിലങ്ങളിൽ 2 തവണയായി 1000 kg വരെ കുമ്മായം നൽകണം. ആദ്യ പകുതി കൂന കൂട്ടുമ്പോഴും രണ്ടാം പകുതി കൂന വെട്ടി നിരത്തുമ്പോഴും ചേർക്കാം. കുമ്മായവും രാസവളങ്ങളും പ്രയോഗിക്കുന്നതിനിടയിൽ 1 ആഴ്ചത്തെ ഇടവേള നൽകണം. മേൽവളം ഇടുന്നതിനു മുൻപായി രണ്ടാം ഗഡു കുമ്മായം ചേർത്തിരിക്കണം. വെള്ളം വാർത്ത് കളഞ്ഞ് വീണ്ടും വെള്ളം കയറ്റുന്നത് നല്ലതാണ്. ശാസ്ത്രീയമായ ജലനിയന്ത്രണത്തിലൂടെ പുളിപ്പ് കുറയ്ക്കാവുന്നതാണ്. കുട്ടനാട് പോലുള്ള കരിനിലങ്ങളിൽ മണ്ണിലെ പുളി കലർന്ന വെള്ളം വറ്റിച്ചു കളയുന്നത് പുളി കുറയ്ക്കാൻ സഹായിക്കും. തുടർച്ചയായി വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ ഇടവിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് മണ്ണിന്റെ ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും ലഭ്യത കുറയ്ക്കുന്നതിനും ഈ മൂലകങ്ങളുടെ ആധിക്യം മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിൽ നനവുള്ളപ്പോഴാണ് കുമ്മായം ചേർക്കേണ്ടത്. കുമ്മായം മണ്ണുമായി നന്നായി ചേർത്തിളക്കണം. എന്നാൽ മാത്രമേ കുമ്മായം ശരിയായി പ്രവർത്തിക്കൂ. കുമ്മായ പ്രയോഗത്തിന്റെ ഗുണഫലങ്ങൾ അധിക നാൾ മണ്ണിൽ നിലനിൽക്കാത്തതിനാൽ തുടർ വിളകളിലും മണ്ണിൽ കുമ്മായ പ്രയോഗം അനിവാര്യമാണ്.
1: നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിൽ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഇന്ദുലേഖ VP ആണ്. ഡോക്ടർ ഇന്ദുലേഖയുടെ ഫോൺ നമ്പർ 8281 36674.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കെണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിന്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിന്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരു ഏക്കറിന് ഏകദേശം 10 മുതൽ 12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കെണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിന്റ്, പശ എന്നിവയാണ് മഞ്ഞക്കെണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കെണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കെണിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി

0: ഇതിന് തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസകീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, മഞ്ഞക്കെണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവും ഉണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
1: ഇനി കൃഷി സിഞ്ചായി യോജന എന്താണെന്ന് നോക്കാം.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്തുകളഞ്ഞു

0: ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വെക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് മൂന്നാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനു ശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് രണ്ടാഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് ഒരു മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറേ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പ് ചീയൽ രോഗമാണെന്ന് കണ്ടാൽ കേടുവന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളം ഇറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടിവെക്കുകയും വേണം. ഇഞ്ചിയിൽ കാണുന്ന മൂട് ചീയൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച വച്ച മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം സെപ്റ്റംബർ 2.

0: കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ. പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
0: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം ഓഫീസിൽ സെപ്റ്റംബർ 29-30 തീയതികളിൽ തീറ്റപ്പുൽ കൃഷി പരിശീലനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിൽ എത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 28 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ടീ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400005-8641 അല്ലെങ്കിൽ 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9400005-8641 9388834424. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRT റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗ്ഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238092175 അല്ലെങ്കിൽ 0481-2353-127 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. പേ വിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റേബിസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലം ജില്ലയിൽ വെച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റേബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ 25,400 രൂപ, ചെങ്ങന്നൂർ 27,000, കോട്ടയം 28,400, പാലാ 27,900, എറണാകുളം 25,500, കൊച്ചി റെഡി 25,300, ആലുവ 27,500, വടക്കൻ പറവൂർ 26,600. കൊപ്ര ക്വിന്റലിന് കൊല്ലം, ആലപ്പുഴ തെളിവ് 16,000, ആലപ്പുഴ പുകരാശി 15,950, എറണാകുളം 16,000, കൊച്ചി, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 16,100. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000, കായംകുളം, പുളിങ്കുന്ന് 24,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000, പുത്തൂർ 26,500, കോട്ടയം 28,500, എറണാകുളം 31,000, ആലുവ ക്വിന്റലിന് 6,000, വടക്കൻ പറവൂർ ക്വിന്റലിന് 5,000, തൊടുപുഴ 1,000, 32,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,000, കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 67,000, പുത്തൂർ 69,500, പാല 69,000, കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺഗാർബിൾഡ് 69,900. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 39,000, കട്ടപ്പന 37,500. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനപങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്നും ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവ ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി.

0: ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങളുടെ ഈ യാത്ര മനുഷ്യത്വത്തിലൂന്നിയുള്ള സാമൂഹ്യ സേവനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ ജനങ്ങളിലെത്തുകയും അതിലൂടെ ജനങ്ങൾക്ക് പുതുജീവിതം ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: कि सरकार की योजनाएं सिर्फ पैसे खर्च करना राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയുടെ 73-ാം ജന്മദിന ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃത കീർത്തി പുരസ്കാരം മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ കൈമാറും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഇതുവരെ 13 കോടിയോളം രോഗികൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സൌജന്യ ചികിത്സ ലഭ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ആരോഗ്യ മൻധൻ 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ സംരക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പൌരന്മാർക്ക് കൂടുതൽ രോഗി കേന്ദ്രീകൃത സേവനങ്ങൾ നൽകുന്നതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമെന്നും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: ലഗ്ഭഗ് 13 കറോഡ് പേഷ്യൻസ് ഹാവ് ബീൻ ട്രീറ്റഡ് ടിൽ ഡേറ്റ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 2 ലാഖ് കറോഡ്സ് ഹാവ് ബീൻ ഡിസ്പേഴ്സ്ഡ് ബൈ നാഷണൽ ഹെൽത്ത് അതോറിറ്റി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കെ ബി 5 സാൽ പൂരേ ഹുവേ കി ലഗ്ഭഗ് 97.8 ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്സ് के कार्ड्स डिस्ट्रीब्यूट हो चुके हैं. 121 करोड़ रिकॉर्ड्स को लिंक किया जा चुका है. यानी आभा कार्ड का आयुष्मान भारत हेल्थ अकाउंट्स का एक राइटफुल यूटिलाइजेशन शुरू हो गया है. पेशेंट सेंट्रिक वर्क शुरू हो गया है.
0: ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും 7.8% വളർച്ചാ നിരക്ക് കൈവരിച്ച് ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന ഉത്തർപ്രദേശ് ഇന്റർനാഷണൽ ട്രേഡ് ഷോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047-ഓടെ വികസിത ഭാരതമെന്ന ലക്ഷ്യവുമായി രാജ്യം മുന്നോട്ടു പോകുകയാണെന്നും കയറ്റുമതി സെമി കണ്ടക്ടർ അടക്കമുള്ള മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് രാജ്യം കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജലസുരക്ഷ എന്നത് ജനങ്ങൾ, സർക്കാർ, വ്യവസായ മേഖല എന്നിവരുൾപ്പെട്ട പങ്കാളികളുടെ കൂട്ടായ ഉത്തരവാദിത്തമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടർ വീക്ക് 2026 സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസംരക്ഷണത്തിൽ ജനപങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ മന്ത്രി രാജ്യങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ ജലവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കാൻ കഴിയൂവെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്ററാക്കി അന്തിമ വിജ്ഞാപനം.

0: സ്ഥാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG പാചകവാതക കണക്ഷൻ ലഭ്യമാക്കുക ലക്ഷ്യമിട്ട് 2016 പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയിലൂടെ 2026 മെയ് മാസം വരെ 10,50,00,000 സൌജന്യ LPG കണക്ഷനുകൾ സർക്കാർ ലഭ്യമാക്കി. 2021 ഉജ്ജ്വല യോജനയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. രാജ്യത്തെ LPG കണക്ഷനുകൾ 2014 14.51 crore നിന്ന് 2026 33.39 crore വർദ്ധിച്ചു. 2025-26 കാലയളവിൽ മാത്രം 49 crore സിലിണ്ടറുകളാണ് വിതരണം ചെയ്തത്. വീടുകളിലെ വായുമലിനീകരണം കുറയ്ക്കുന്നതിനും പദ്ധതി സഹായകരമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും അടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 m മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരിജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2nd നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 m റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാക്ഷ് പട്ടേൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 m ഗുൽവീർ സിംഗ് വെള്ളി നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപ്രീത് കൌറും വനിതകളുടെ പോൾവാർട്ടിൽ ബരണിക ഇളങ്കോവനും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില മനുഷ ഷാ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവും അടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12th ഇന്ത്യ. വർത്തമാനകാല ലോക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ 81st യു എൻ പൊതുസഭയുടെ അനുബന്ധമായി സംഘടിപ്പിച്ച മന്ത്രിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്തതിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിരാശയും അതൃപ്തിയും വർദ്ധിച്ചു വരികയാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ലോക നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്നും ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവ ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.
3: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ഗൈഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സൗജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയായ DDU GKY ജില്ലാ പ്രോഗ്രാം മാനേജറായ അനൂപ് എസ് ആണ്.
4: സാർ, യുവവാണിയിലേക്ക് സ്വാഗതം.
5: താങ്ക് യു.
4: സാർ, എന്താണ് DDU GKY എന്ന് ഉദ്ദേശിക്കുന്നത്?
5: DDU GKY എന്ന് പറയുന്നത് ഫുൾ ഫോം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. അതായത് ഗ്രാമീണ മേഖലയിലെ യുവതീ യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകുക. നൈപുണ്യ പരിശീലനം നൽകി

0: വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് പൊതു വിഭാഗങ്ങൾക്കുള്ളത്. SC ST ഭിന്നശേഷിക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് 45 വയസ്സ് വരെയുള്ളവർക്ക് ഈ DDGKY പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം, പ്രോജക്റ്റിൻ്റെ ഭാഗമാകാം. അന്നേരം ഇവർക്ക് കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ ഇവർക്ക് ഏത് മേഖലയിലാണോ എക്സൽ ചെയ്യാൻ താല്പര്യം, ഏത് മേഖലയിലാണോ നൈപുണ്യ വികസനം നേടാൻ താല്പര്യം, അല്ലെ നൈപുണ്യ വിദ്യാഭ്യാസം നേടാൻ താല്പര്യം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ മേഖലയിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യാനുള്ളതാണ്.
1: ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ?
0: ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇല്ല. അവർക്ക് സ്വാഭാവികമായിട്ട് അവർ പഠിച്ചു വന്ന സാഹചര്യങ്ങൾ, ഇവരുടെ ഇവർക്ക് ഭാവിയിൽ തൊഴിൽ ചെയ്യാനുള്ള ഏത് മേഖലയാണ് തൊഴിൽ ചെയ്യാനുള്ള താല്പര്യമുള്ള മേഖലകൾ, അവരുടെ താല്പര്യമുള്ള മേഖല ഏതാണെന്ന് നമ്മൾ അവരോട് നിരന്തരമായി കൗൺസിലിങ്ങിലൂടെ നമ്മുടെ കോൾ സെൻറ്റർ മുഖേനയും നമ്മുടെ മൈഗ്രേഷൻ സപ്പോർട്ട് സെൻറ്റർ എന്നൊരു സംവിധാനമുണ്ട് DDGKY. അന്നേരം മൈഗ്രേഷൻ സപ്പോർട്ട് സെൻറ്ററിൽ സെൻറ്റർ വഴിയും ഒക്കെ അവരോട് നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, പിന്നെ നമ്മുടെ ബേസിക് യൂണിറ്റുകളാണ് PAE എന്ന് പറയുന്നത്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾ എന്ന് പറയുന്നത്. ഏജൻസികളിൽ മൊബിലൈസേഴ്സ് ഉണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ആ കോഴ്സിൻ്റെ ഈ കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകളുള്ളത്, ഈ കോഴ്സ് എങ്ങനെയാണ്, ഈ കോഴ്സിൻ്റെ കരിക്കുലം എങ്ങനെയാണെന്ന് വ്യക്തമാക്കി കൊടുത്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ്. കേരളത്തിൽ DDGKY പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ കുടുംബശ്രീ മിഷനാണ്.
1: ആരാണ് ഇതിൻ്റെ ഹെഡ്?
0: കുടുംബശ്രീ മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ കീഴിൽ ഒരു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുണ്ട്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ കീഴിൽ സ്റ്റേറ്റിൽ സംസ്ഥാന തലത്ത് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്. ജില്ലകളിൽ 14 ജില്ലകളിലും 14 ജില്ലാ പ്രോഗ്രാം മാനേജേഴ്സും ഉണ്ട്. അന്നേരം ഇത് പല ഘട്ടങ്ങളിലൂടെ കടന്നാണ്. ഒരു PAE തിരഞ്ഞെടുക്കുമ്പോൾ കമ്പനികൾക്ക്, ഒരു പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് PAE ആകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കാകാം. NGOസിന് ഈ മേഖലയിലേക്ക് കടന്നു വരാം. കുട്ടികൾക്ക് സ്കില്ലിംഗ് കൊടുക്കുന്ന മേഖലയിലേക്ക് കടന്നു വരാം. സഹകരണ മേഖലയിൽ നിന്നുള്ളവർക്ക് കടന്നു വരാം. അവരൊക്കെ ആദ്യമായിട്ട് ഒരു പെർമനൻ്റ് രജിസ്ട്രേഷൻ നമ്പർ സമ്പാദിക്കേണ്ടതുണ്ട്. സമ്പാദിച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ, വിവിധ സ്കൂട്ടണികളിലൂടെ കടന്നുപോയി അവസാനം നമ്മൾ MOU ഒപ്പിടും. നമ്മുടെ ബഹുമാനപ്പെട്ട കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ടാണ് MOU ഒപ്പിടുന്നത്. MOU ഒപ്പിട്ട ശേഷമാണ് നമ്മളുടെ ഒരു ഫോൾഡിലേക്ക് വരെത്തുന്നത്. അതിനുശേഷം ഇവർ ഒരു പെർട്ടിക്കുലർ ജില്ലയിൽ ഇവരുടെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ, അവരേതാണോ സെക്ടർ തിരഞ്ഞെടുക്കുന്നത് ആ സെക്ടറിൻ്റെ കീഴിലുള്ള കോഴ്സിലാണ് ഇവർ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പം കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്ടേഴ്സ് പ്രധാനമായിട്ടുള്ളത് എയറോസ്പേസ് ആൻഡ് ഏവിയേഷന്, അയൺ ആൻഡ് സ്റ്റീല്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ടെലികോം, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, IT ആൻഡ് IT എനേബിൾ സർവീസസ്, ലോജിസ്റ്റിക്സ്, മാനേജ്മെൻറ്റ്, അപ്പാരൽ, ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ സെക്ടേഴ്സിൽ അല്ലെങ്കിൽ ട്രേഡുകളിലാണ് നമ്മൾ വിവിധ കോഴ്സുകൾ നൽകുന്നത്.
1: സർ, ഇതൊരു വൊക്കേഷണൽ കോഴ്സാണോ?
0: ആ, വൊക്കേഷണൽ എന്ന് പറയാം. വൊക്കേഷണൽ എന്ന് പറയുന്നത് തെറ്റില്ല. ഒരു ബ്രോഡർ സെൻസിലാണ് നമ്മളിവരെ എടുക്കുന്നത്. ഒരു കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഫോൾഡിലേക്ക്, നമ്മളുടെ ഏജൻസികളിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഇവരുടെ എല്ലാ തലങ്ങളിലുള്ളൊരു ഡെവലപ്മെൻറ്റും നമ്മൾ ഇവരെ മോൾഡ് ചെയ്തെടുക്കും. തൊഴിൽ മാർക്കറ്റിലും ഈ കുട്ടിക്ക് പിന്നെ ട്രെയിനിങ് ആവശ്യമായി വരരുത്. അതായത് ഇപ്പം ഒരു കമ്പനി അവരെ ഹയർ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്ക് പിന്നീട് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരരുത്. അതായത് ഒരു കോഴ്സിൽ നമ്മൾ നോൺ ഡൊമൈനും ഉണ്ട്, ഡൊമൈനും ഉണ്ട്. നോൺ ഡൊമൈൻ പാർട്ട് നമ്മൾ വളരെ നല്ല രീതിയിലെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കും, ഡൊമൈൻ പാർട്ട് ട്രെയിൻ ചെയ്യിക്കും.
1: സാർ, ഇതിൽ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യണം? അതിൽ തന്നെ എങ്ങനെ ഫീമെയിൽ മെയിൽ?
0: യെസ്, DDGKY പ്രോഗ്രാമിനെ സംബന്ധിച്ചാണെങ്കിൽ പൊതു വിഭാഗങ്ങൾക്ക് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. SC ST ഭിന്നശേഷിക്കാർ ആ വിഭാഗത്തിൽ പെടുന്നവർക്ക് 45 വയസ്സ് വരെയുള്ളവരെ ഈ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, നമുക്ക് മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററുകളുണ്ട്. മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററുകളെ കോൺടാക്ട് ചെയ്ത് ആ വഴി നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമാവാം, അല്ലെ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള CDS ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഒരു ത്രിതല സംവിധാനമാണ്. അയൽക്കൂട്ടങ്ങൾ, ADSകൾ, CDSകൾ, ഇതിലെ CDS ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാം. അതുവഴിയും നിങ്ങൾക്ക് ഇത്തരം കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററുകൾ, മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററുകൾ തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ ഈ 4 സ്ഥലങ്ങളിലുള്ള മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററുകൾ വഴി ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം.
1: 4 സ്ഥലങ്ങളിലേ ഉള്ളൂ അല്ലേ?
0: MSC 4 സ്ഥലങ്ങളിലേ ഉള്ളൂ, മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററുകൾ 4 സ്ഥലങ്ങളിലേ ഉള്ളൂ. CDSകളെല്ലാം ഏതാണ്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ CDSകൾ എല്ലാ പഞ്ചായത്ത് തലത്തിലും വരുന്നുണ്ട്. ഒരു CDS ഒരു പഞ്ചായത്ത് തലത്തിൽ എന്തായാലും കാണും. അന്നേരം ആ CDS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ ജോയിൻ ചെയ്യാം. അയൽക്കൂട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ ജോയിൻ ചെയ്യാം. കാരണം അയൽക്കൂട്ട പ്രതിനിധികൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് ഓൾറെഡി പോയിട്ടുണ്ട്, അവർക്കിത് അറിയാം. ഈ പ്രോജക്റ്റ് വർഷങ്ങളായിട്ട് കുടുംബശ്രീ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അന്നേരം അതുകൊണ്ട് തന്നെ അവർക്ക് ഓൾറെഡി അറിയാം. DDGKY ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന DDGKY 2.0 ആണ്. DDU ബന്ധപ്പെട്ടുള്ള MSCകളുടെ ഫോൺ നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അന്നേരം അവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്.
1: ഓൺലൈൻ സംവിധാനം വന്നിട്ടില്ല?
0: ഓൺലൈൻ സംവിധാനം വന്നിട്ടില്ല. കാരണം നമ്മളുടെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇനി

0: നിങ്ങൾക്ക് ഈ CDSകൾ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വേഗം അവരിലേക്ക് എത്താൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ മിഷനുകളെ സമീപിക്കാം. കുടുംബശ്രീയുടെ ജില്ലാ മിഷനുകളെ സമീപിച്ചാലും നിനക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. എല്ലാ ജില്ലകളിലും DDGKY ജില്ലാ പ്രോഗ്രാം മാനേജർമാരുണ്ട്. അന്നേരം അവരെ നേരിട്ട് സമീപിച്ച് അവരുമായി ബന്ധപ്പെട്ടാൽ അവർ ഇത് സംബന്ധിച്ചുള്ള കോഴ്സുകളും മറ്റ് ഡീറ്റെയിൽസും കേരളത്തിൽ എവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് വ്യക്തമാക്കി തരും. അവിടേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള ഡയറക്ഷൻസ് തരും. അവിടെ ഏത് PA-യിലാണ് ചെന്ന് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. അതിനുള്ള വ്യക്തമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരും. CDS ഞാൻ പറഞ്ഞില്ല, ഓരോ പഞ്ചായത്ത് തലത്തിലുണ്ട്. അന്നേരം ഈ ശൃംഖല വളരെ വിപുലമായ ശൃംഖലയാണ്. ഈ ശൃംഖലയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. MSC-കളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. MSC-കളുടെ കേസാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം മൈഗ്രേഷൻ സപ്പോർട്ട് സെൻറ്റർ നമ്മുടെ കരമനയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കരമന തിരുവനന്തപുരം മൈഗ്രേഷൻ സപ്പോർട്ട് സെൻറ്ററിൻ്റെ ആണെങ്കിൽ 0471-358-65-25 എന്ന ലാൻഡ് ഫോൺ നമ്പറുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അവർ ഓൾറെഡി അപ്പോൾ തന്നെ നിങ്ങളുടെ ഡേറ്റാസ് എൻട്രി ചെയ്യും. എൻട്രി ചെയ്തിട്ട് നിങ്ങളെ ആ PA-യിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ എറണാകുളത്തിൻ്റെ ആണെങ്കിൽ 0484-295-95. തൃശ്ശൂരിൻ്റെ ആണെങ്കിൽ 0487-796-25-17. ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് അതുവഴിയും എടുക്കാം.
1: അതിൻ്റെ പ്രൊസീജിയർ സാധാരണ എങ്ങനെയായിരിക്കും?
0: തീർച്ചയായിട്ടും അത് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു CDSനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ CDS തലത്തിൽ നിങ്ങളുടെ യോഗ്യത എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾ BPL-ആണോ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്, SC-ആണോ ST-ആണോ, അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഒരു ഡേറ്റാ ഷീറ്റുകൾ ഉണ്ടാവും അവിടെ. അല്ലെങ്കിൽ അതിനനുസരിച്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓരോ ജില്ലകളിലും തയ്യാറാക്കിയിട്ടുള്ള ഓരോ സംവിധാനങ്ങളുണ്ടാവും. ആ സംവിധാനം നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയും അത് നേരിട്ട് ജില്ലാ മിഷനുകളിലേക്കും സംസ്ഥാന മിഷനിലേക്കും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അവിടെ നിന്ന് PAS-ന് പ്രൊജക്റ്റ് ഇംപ്ലിമെൻഷൻ ഏജൻസികൾക്ക് ഈ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യും. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ തലങ്ങളിലെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. PAS-ൽ ഓരോ പ്രൊജക്റ്റ് ഇംപ്ലിമെൻഷൻ ഏജൻസികളിലും മൊബിലൈസേഴ്സുണ്ട്. ഈ മൊബിലൈസേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പരാതികൾ ഈ സിസ്റ്റത്തിൽ തന്നെ അറിയിക്കാം. ഇതാ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായി എന്നറിയിക്കാം. അന്നേരം അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനം തന്നെ ഇടപെടുകയും അതിനകത്ത് പരിഹാരം കാണുകയും ചെയ്യും ഈ സിസ്റ്റത്തിൽ. പിന്നെ പ്രധാനമായിട്ടും DDGKY പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം അയൺ ആൻഡ് സ്റ്റീൽ പോലെയുള്ള ചില സെക്ടറുകളിലെ ചില കോഴ്സുകൾ ഒഴിച്ചാൽ, ഈ വെൽഡർ പോലെയുള്ള ചില കോഴ്സുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കോഴ്സുകളിലും 33% വനിതാ സംവരണമാണ്. 33% വനിതകളായിരിക്കണം ഈ കോഴ്സിൽ PAS ട്രെയിൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
1: ഈ സ്കിൽ അവർക്ക് കൊടുക്കുന്ന ഏരിയയിൽ മുൻപരിചയം അവർക്ക് ആവശ്യമുണ്ടോ?
0: തീർച്ചയായിട്ടും മുൻപരിചയം ഉണ്ടെങ്കിൽ, ഇപ്പം പുതിയ ഏജൻസികൾക്കും ഇത് സംബന്ധിച്ച് അപ്ലൈ ചെയ്യാം, മുൻപരിചയമുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇത് സംബന്ധിച്ച് ഇപ്പം നോർമൽ കേസിൽ ഒരു താല്പര്യപത്രം ക്ഷണിക്കും. നമ്മുടെ കുടുംബശ്രീ മിഷൻ ഒരു താല്പര്യപത്രം ക്ഷണിക്കുകയും ആ താല്പര്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമ്പനികൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ്, എൻ ജി ഒസ് ആണ് വലിയ താല്പര്യമായിട്ട് പലപ്പോഴും വരുന്നത്. അന്നേരം NGOs ഇവർക്കൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്ലൈ ചെയ്യാം. അന്നേരം മുൻപരിചയം ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്, വളരെ കാര്യമായിട്ടിത് നടത്താൻ കഴിയും. ഇനി മുൻപരിചയം ഇല്ലെങ്കിലും നമ്മളുടെ സംവിധാനം, നമുക്ക് സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റിൽ ഒരു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുണ്ട്, താഴെയായിട്ട് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്, ജില്ലകളിൽ ജില്ലാ പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്. ഈ ഓഫീസുകളെല്ലാം നിങ്ങൾക്ക് സമീപിക്കാം. ഒരു PA ആവാൻ താല്പര്യമുണ്ട്, DDGKY പ്രോഗ്രാമിൻ്റെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻഷൻ ഏജൻസി ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സമീപിക്കാം. സമീപിച്ചു കഴിഞ്ഞാൽ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു ബ്രീഫിംഗ് കൊടുക്കുകയും അടുത്ത തലത്തിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുകയും അവിടെ അവർക്ക് കൃത്യമായി അവിടെ സംശയ നിവാരണത്തിനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് സംബന്ധിച്ചുള്ള യാതൊരുവിധമായ പ്രതിസന്ധികൾ വരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതിനകത്ത് ഈ കോഴ്സ് പൂർണ്ണമായിട്ട് സൗജന്യമാണ്.
1: പൂർണ്ണമായിട്ട്
0: സൗജന്യമാണ്. അതായത് പഠന സാമഗ്രികൾ സൗജന്യമായിട്ട് ലഭിക്കും, കോഴ്സ് മെറ്റീരിയൽസ് സൗജന്യമാണ്. റെസിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ താമസ സൗകര്യത്തിന് യാതൊരുവിധമായ ഫീസും ഈടാക്കുന്നില്ല. ഭക്ഷണം സൗജന്യമാണ്. ഇവർക്ക് ബാഗ്, യൂണിഫോം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സൗജന്യമാണ്. കോഴ്സ് കഴിഞ്ഞ 6 മാസം പ്ലേസ്മെന്റ് സപ്പോർട്ടും ഉണ്ട്. 3 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകളാണ്.
1: കോഴ്സിൻ്റെ സമയപരിധി എങ്ങനെയാണ്?
0: കോഴ്സിൻ്റെ സമയപരിധി നമുക്ക് 3 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകളാണ് നമ്മുടെ DDGKY-യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കുട്ടി ജോയിൻ ചെയ്താൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പരിപൂർണമായും സൗജന്യമാണ്. 1 രൂപ പോലും ഒരു കുട്ടിയിൽ നിന്ന് പോലും നമ്മൾ ഈടാക്കുന്നില്ല. അവരുടെ കോഴ്സ് മെറ്റീരിയൽസ് സൗജന്യമായിട്ട് അവർക്ക് കിട്ടും. താമസം സൗകര്യം സൗജന്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഹോസ്റ്റൽ ഫെസിലിറ്റിയിലൂടെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഭക്ഷണ സൗജന്യമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോം, ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും യൂണിഫോം, ബാഗ് അടക്കമുള്ള ഫെസിലിറ്റീസ്, അവർക്ക് അവിടെ കോഴ്സ്, അവർക്ക് അവിടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ, യൂണിഫോം അടക്കമുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഡി ഡി ജി കെ വൈ.
1: ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും വാല്യുണ്ടോ? വിദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ വിദേശത്തോ
0: സർട്ടിഫിക്കേഷൻ വരുന്നത്, ഡി ഡി ജി കെയുടെ സർട്ടിഫിക്കേഷൻ വരുന്നത് എസ് എസ് സി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സെക്ടർ സ്കിൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിനിസ്ട്രിയുടെ കീഴിൽ സെക്ടർ സ്കിൽ കൗൺസിലുകളുണ്ട്. ഓരോ സെക്ടറിനും ഓരോ സെക്ടർ സ്കിൽ കൗൺസിലുകളുണ്ട്. ഇപ്പോൾ ഏവിയേഷൻ ഒരു കൗൺസിലുണ്ട്, ഐ ടി ആൻഡ് ഐ ടി എനേബിൾ സർവീസിന് ഒരു കൗൺസിലുണ്ട്. ഇത്തരത്തിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകളുടെ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത് ഇവർ സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ. അന്നേരം ഈ ഈ ഇത്തരത്തിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വിദേശത്ത് പ്ലേസ്മെൻറ്റ് നേടിയ അനേകം കുട്ടികളുണ്ട്. സ്വദേശത്തും ജോലി ചെയ്യുന്നവരനേകമുണ്ട്. ഇപ്പോഴും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ നേടി വീണ്ടും ഹയർ ലെവലുകളിലേക്കൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അനേകമായിട്ട് നമുക്കുണ്ട്.
1: അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പറ്റി ഒന്ന് പറയാം സാർ.
0: ഡി ഡി ജി കെ വൈ പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 70% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്. അതായത് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് 70% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്, അത് നൽകിയേ പറ്റൂ. അന്നേരം ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്ലേസ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ, പ്ലേസ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഏരിയ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അതും പി എ എസ് ചെയ്യേണ്ടതാണ്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾ ചെയ്യേണ്ടതാണ്. അന്നേരം ആ പ്ലേസ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അത് സംബന്ധിച്ചുള്ള പെനാൽറ്റികളും അലർട്ടുകളും ഒക്കെ ഏജൻസികൾക്ക് നേരിടേണ്ടി വരും. അന്നേരം 70% പ്ലേസ്മെൻറ്റ് ഈ പ്രോജക്റ്റിൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾ ചെയ്യേണ്ടതാണ്. അത് ഉയർന്ന ഗുണനിലവാരമുള്ള കമ്പനികളിൽ തന്നെ അല്ലെങ്കിൽ തക്കതായിട്ടുള്ള തൊഴിൽ ഇടങ്ങളിൽ തന്നെ അവരെ പ്ലേസ് ചെയ്യേണ്ടത് പി എകളുടെ ഉത്തരവാദിത്തമാണ്. അത് പെയിൻ സ്ലിപ്പുകളുടെ രൂപത്തിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് നമ്മുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ അടക്കമുള്ള, അതായത് നമ്മൾ കുട്ടികളെ ഫിസിക്കലി നമ്മൾ വീഡിയോ കോൾ വഴിയും മറ്റും നമ്മൾ അവരെ വെരിഫൈ ചെയ്യും. കുട്ടിയുടെ തന്നെ ടെസ്റ്റിമണി എടുക്കും, കുട്ടികളോട് തന്നെ സംസാരിക്കും, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അവിടെ തൊഴിൽ ഇടത്തിൽ വല്ല പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കും. പ്ലേസ്മെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. നമ്മൾ ഇപ്പോൾ ഡെസ്ക് വെരിഫിക്കേഷൻ, ഫിസിക്കൽ വെരിഫിക്കേഷൻ അടക്കമുള്ള പ്ലേസ്മെൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡറായിട്ടുള്ള ഒരു ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവരുടെ അവർക്ക് ഈ ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മളെടുക്കും. അവരുടെ പെയിൻ സ്ലിപ്പുകൾ എടുക്കും, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കും, കുട്ടികളോട് നേരിട്ട് സംസാരിക്കും, വീഡിയോ കോളുകൾ വഴി സംസാരിക്കും. അങ്ങനെ കുട്ടി ഓക്കെ ആണോ, ആ കുട്ടിക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടോ, തൊഴിൽ പീഡനങ്ങൾക്ക് ആ കുട്ടി ഇരയാവുന്നുണ്ടോ, ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ തൊഴിൽ രംഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസിയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും. പിന്നെ നമ്മുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പം പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികളിൽ ട്രെയിനേഴ്സായിട്ട് നിയോഗിക്കപ്പെടുന്നവർ, അത് ഡൊമൈൻ ട്രെയിനേഴ്സ്, അതായത് ആ കോ ട്രേഡിൽ അല്ലെങ്കിൽ ആ സെക്ടറിൽ ട്രെയിനേഴ്സായിട്ട് നിയോഗിക്കപ്പെടുന്നവരെല്ലാം ടി ഒ ടി സർട്ടിഫൈഡ് ആയിരിക്കണം. അതായത് ട്രെയിൻ ഓഫ് ട്രെയിനേഴ്സിൻ്റെ ടി ഒ ടി സർട്ടിഫൈഡ് ആയിട്ടുള്ളവർ മാത്രമേ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ അനുവദിക്കത്തുള്ളൂ. ടി ഒ ടി സർട്ടിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കണം ട്രെയിനേഴ്സായിട്ട് വരേണ്ടത്. അവർ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഗുണനിലവാരം ഉറപ്പാക്കാൻ കഴിയും. കാരണം ഇപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഡി ഡി ജി കെ വൈയുടെ കോഴ്സിന് കീഴിൽ അല്ലെങ്കിൽ ഡി ഡി ജി കെയുടെ അംബ്രല്ലയ്ക്ക് കീഴിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ പലതും വലിയ തുകയ്ക്കാണ് പുറത്ത് സ്വകാര്യ ഏജൻസികളിൽ പഠിക്കാൻ പറ്റുന്നത്. കാരണം വലിയ തുക കൊടുക്കണം ഇപ്പോൾ ഈ പറഞ്ഞ പല കോഴ്സുകൾക്കും സ്വകാര്യ ഏജൻസികളിൽ പുറത്ത് പഠിക്കണമെങ്കിൽ. അന്നേരം ഇത് പരിപൂർണമായ സൗജന്യമായിട്ട് സ്വകാര്യ ഏജൻസികൾ കൊടുക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ച് നമ്മൾ തികച്ച് സൗജന്യമായിട്ട് ഗ്രാമീണ മേഖലയിലെ യുവതി യുവാക്കൾക്ക്, ഇപ്പം നഗരമേഖല, ഇപ്പം ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് പലപ്പോഴും ഇത്തരം കോഴ്സുകളിലേക്കും ഇത്തരം സംവിധാനങ്ങളിലേക്കും എത്തിപ്പെടാൻ വലിയ സാധ്യത കുറവാണ്. അന്നേരം നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്ലസ് ടു ഒരു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമാണ് ഉള്ളതെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പി ജി ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒരു ക്വാളിഫിക്കേഷനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും. ഒരു സ്കില്ലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആ ഒരു ഏരിയ ഫോക്കസ്ഡ് ആയിട്ട് ഒരു സ്കിൽ ട്രെയിനിങ്ങോടെ നിങ്ങൾക്ക് കിട്ടി കിട്ടുന്നു ഇതിലൂടെ
1: അഡ്വാൻറ്റേജ് പോലെ
0: ഒരു ഒരു യെസ് യെസ് യെസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് വരുമ്പോൾ, അല്ലെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ അടുത്ത സാലറി നെഗോസിയേഷൻസ് വരുമ്പോൾ സ്വകാര്യ മേഖലയിൽ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സ്കില്ലിംഗ് കോഴ്സ് ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും, പ്ലേസ്മെൻറ്റ് കിട്ടി അവിടെ അവസാനിക്കുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് വർഷങ്ങളോളം

0: എന്താ പറയുക, നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്, തൊഴിൽ മേഖല കരിയറിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. അന്നേരം എല്ലാം ഈ ഒരു സ്കില്ലിംഗ് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് വലിയ തോതിൽ കിട്ടും. മാത്രമല്ല നമ്മളെല്ലാ നമ്മൾ ഈ അലോമിനി മീറ്റപ്പുകൾ നടത്താറുണ്ട്. ഡി ഡി ജി കെയുടെ ഭാഗമായിട്ട് ഡി ഡി ജി കെ വൈ കേരള അലോമിനി മീറ്റപ്പുകൾ നടത്താറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടിയെ ട്രെയിൻ ചെയ്ത് വിട്ട് 6 മാസം അവിടെ പ്ലേസ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്ത് ആ കുട്ടിയെ നമ്മളങ്ങ് പറഞ്ഞു വിടുവല്ല. ആ കുട്ടിയെ നമ്മൾ നിരന്തരമായി കോണ്ടാക്ട് ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയും വർഷങ്ങളോളം ആ കുട്ടിയുടെ നിരന്തരം കോണ്ടാക്റ്റിലുണ്ടാവുകയും അലോമിനി മീറ്റപ്പുകളൊക്കെ നടത്തി ആ കുട്ടിയുടെ നിരന്തര സമ്പർക്കത്തിലൂടെ ആ കുട്ടികളുടെ കരിയർ ഗ്രോത്ത് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുകയാണ്. അതിലൂടെ അവർക്കെല്ലാം സപ്പോർട്ടാണ്. അത് തീർച്ചയായിട്ടും പലർക്കും പല നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സി ഇത്ര ഇപ്പം ഒരു വർഷം 2 വർഷം മുമ്പ് കോഴ്സ് ചെയ്ത് പോയതാണ്, പക്ഷേ ഇപ്പോഴും നിങ്ങൾ വിളിക്കുന്നുണ്ട്. നമ്മുടെ എം എസ് സിയുടെ ഒരു ധർമ്മം അത് തന്നെയാണ് കേട്ടോ. ട്രാക്കിംഗ് എന്ന് പറയുന്ന ധർമ്മം നമ്മുടെ മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററിൽ, നമ്മുടെ 4 മൈഗ്രേഷൻ സപ്പോർട്ട് സെൻ്ററുകളിലൂടെ നമ്മൾ ട്രാക്കിംഗ് എന്ന് പറയുന്നൊരു ഒരു ധർമ്മം കൂടെ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ പഠിച്ചിറങ്ങിപ്പോയ കുട്ടികളെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ട്രാക്ക് ചെയ്യും. ട്രാക്ക് ചെയ്ത് അവരുടെ അവർക്ക് ഓക്കെ ആണോ, അവരുടെ ജോബ് അവരുടെ ജോബ് പ്ലേസിൽ അവർ സെക്യൂർഡ് ആണോ, അവരുടെ കരിയർ അവർ കരിയറിൽ ഉയർച്ച നേടുന്നുണ്ടോ, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളോട് നമ്മൾ പരിശോധിക്കുകയും എവരെ ഈ അലോമിനേഷന് നമ്മൾ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അനുവദിക്കും. സോ അത് ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും. ഇതാ ഇത്രയും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നിരന്തരം ഡി പി എംസും ആയാലും ജില്ലാ പ്രോഗ്രാം മാനേജേഴ്സ് ആയാലും നിരന്തരമായിട്ട് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിടയ്ക്കിടയ്ക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഉണ്ട്. ഇൻസ്പെക്ഷൻസ് പോകുമ്പോൾ നമ്മൾ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഒപ്പം നമ്മുടെ കുടുംബശ്രീ മിഷൻ്റെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതുവഴി വനിതകളായിട്ടുള്ള ട്രെയിനീസിന്, ഇപ്പോൾ പെൺകുട്ടികൾക്ക് അവരുടെ വിഷമങ്ങൾ അവരുടെ പ്രതിസന്ധികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുടുംബശ്രീ മിഷൻ്റെ കൺവെർജൻസ് ആക്ടിവിറ്റികളുടെ ഭാഗമായിട്ട് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിലെ കൗൺസിലേഴ്സുമായിട്ട് പെൺകുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അന്നേരം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് അന്നേരം തന്നെ ജില്ലാ മിഷൻ സംവിധാനങ്ങൾ ഇടപെടുകയും അത്തരം കുട്ടികളുടെ സുരക്ഷിതമായി അല്ലെങ്കിൽ അവരെ ബെറ്റർ ആക്കുക, അവരുടെ സുരക്ഷിതത്വവും അവരുടെ കരിയർ ഗ്രോത്തും അവരുടെ വെൽബീയിങ്ങും ഒക്കെ നമ്മൾ എല്ലാ സമയത്തും ചെക്ക് ചെയ്തും മെച്ചപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അറ്റൻഡൻസ്, നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അറ്റൻഡൻസ് ആണ്. നമ്മൾ ആധർ ബേസ്ഡ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്.
1: അറ്റൻഡൻസ്,
0: യെസ്. നമ്മൾ പ്രോജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾക്ക് യാതൊരുവിധമായ ഓൾട്ടറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആധർ ബേസ്ഡ് അറ്റൻഡൻസ് ആണ്. ആധർ ബേസ്ഡ് അറ്റൻഡൻസ് ആയതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് അറ്റൻഡൻസ് ആധാർ ബേസ്ഡ് ആയിട്ട് തന്നെ ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റത്തിലൂടെയാണ് അറ്റൻഡൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ കുട്ടികൾക്ക് കൃത്യമായി യാതൊരു സങ്കോചവുമില്ലാതെ ഈ സംബന്ധിച്ച് നല്ല പരാതികളുണ്ടെങ്കിൽ ജില്ലാ മിഷനെ അറിയിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് കോർഡിനേറ്റർമാരെ അറിയിക്കാം. ആധാർ ബേസ്ഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു തെറ്റായ പ്രവണതയോ തെറ്റായ ഒരു ആക്ടിവിറ്റിയോ ഈ സംവിധാനത്തിൽ നടക്കില്ല. അതിന് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ ഗൈഡ് ലൈൻസും മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും സംസ്ഥാന കുടുംബശ്രീ മിഷനും നൽകി വരുന്നുണ്ട്. ഇതിനൊരു എസ് ഒ പി ഉണ്ട്, സ്റ്റാൻഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുണ്ട്. അത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അതിന് പുറത്തേക്കുള്ള ഓരോ ആക്ടിവിറ്റിയും ഈ കോഴ്സുകളിൽ നമ്മൾ പറ്റില്ല. ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, 11 11 ൽ അധികം സെക്ടറുകളിലാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാണ്ട് നിലവിൽ 20-ൽ കൂടുതൽ ഏജൻസികൾ, പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല ജില്ലകളിലായിട്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 3 ഏജൻസികളാണുള്ളത്. 3 ഏജൻസികളിലൂടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്.
1: മറ്റൊരു എപ്പിസോഡിൽ നൈപുണ്യ വികസനവുമായുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു.
0: തീർച്ചയായും ജയദേവ്. നമുക്കിനിയും നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, അത് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, ആർസെറ്റുകളിൽ നിന്നാണ്. അന്നേരം ആർസെറ്റുകളെ പറ്റി നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് ആർസെറ്റുകളെ പറ്റി സംസാരിക്കാനുണ്ട്. അന്നേരം ഇത്രയും മികച്ചൊരു അവസരം നൽകിയതിന് ആകാശവാണി ടീമിനോടും ജയദേവനോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡിയർ ഓൾ.
1: നന്ദി സർ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് DDU GKY കുറിച്ച് അനൂപ് സംസാരിച്ചത്, ഒപ്പം ജെ ജയദേവ്. നിർവഹണം മൃദുൽ ജേക്കബ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.
3: യുവവാണി.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ജി രാമചന്ദ്രപിള്ള, ശ്രീകുമാർ ചേർത്തല എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും വിജി വിജയകുമാർ, ശ്രീകല പി എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ജി രാമചന്ദ്രപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത, ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ.
3: മഞ്ജുളമൗക്തികവർണ്ണ പ്രഭയിൽ മുക്കിയ പുഷ്പവി

വേദനയൊക്കെ ഒതുക്കും പ്രകൃതി. ഓണനിലാവൊളി മലരണി മണ്ണും ഓജസ്സു പകരും താരാഗണവും. പരിസര തടവും മേടും വയലും പരിപാകത്തിൽ ഉലഞ്ഞൊരു വിളയും. മാനവധർമ്മമുയർത്തി ഭരിച്ച മാധവഭക്തി മനസ്സിൽ നിറച്ച മാബലി തന്നുടെ ഭരണകാലം മാനവ മനസ്സുകൾ ആഘോഷിപ്പു. സത്യകണികകളില്ലാതുള്ളൊരു മിഥ്യകളെന്നു പ്രബുദ്ധ ജനങ്ങൾ ഉദ്ഘോഷിച്ചതിൽ യുക്തി ചികഞ്ഞിട്ടെന്തു ലഭിക്കും?

0: ജോലിച്ചൊരു ദിവസം നമ്മളിൽ ഒരുമ വളർത്തിടുമെങ്കിൽ ആകട്ടിതു വെറുമൊരു സങ്കൽപ്പം ആരോടും ഒരു പക ചൊരിയാരാകും ആഘോഷിപ്പതിൽ ആർക്കൊരു ഛേദം ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ ആകട്ടിതു വെറുമൊരു സങ്കൽപ്പം ആരോടും ഒരു പക ചൊരിയാരാകും ആഘോഷിപ്പതിൽ ആർക്കൊരു ഛേദം ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ
1: ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പ്രണയം.
0: ഹൃദയക്കടലടിയിൽ മണിമുത്തായി വിളങ്ങും മദനോന്മദ മലർബാണക്ഷതമറിയാ സ്നേഹം ഹൃദയ ശ്രീകോവിലകത്തനവരതം നിറയും വ്യഥമാറ്റുമൊരവലംബ തിരിയായി കലയായി ഹൃദയക്കടലടിയിൽ മണിമുത്തായി വിളങ്ങും മദനോന്മദ മലർബാണക്ഷതമറിയാ സ്നേഹം ഹൃദയ ശ്രീകോവിലകത്തനവരതം നിറയും വ്യഥമാറ്റുമൊരവലംബത്തിരിയായി കലയായി മനതാരിൽ നിറയുന്ന പരിപാവന ചലനം പ്രണയക്കതിരലയായി കരുതുന്നു കവികൾ വെൺപന്തലിൽ നിറയും ഉടുകുസുമങ്ങൾ നടുവിൽ വെൺതിങ്കൾ കലയതുപോൽ വിലസുന്നതു പ്രണയം അനവരതം തിരയാളും മനസ്സിൻ്റെ കടലിൽ സ്ഥിരമായൊരു പ്രഭ ചൂടി നിലകൊള്ളും പ്രണയം പുലരിക്കതിരലകൾ തൃണബിന്ദുക്കളിൽ മിന്നി അലഞ്ഞൊറിയും സവിതാവുകൾ ഒന്നിക്കും പ്രഭയിൽ അതിമോദം കുയിൽ ഹൃദയം കവരുന്നതുപോലെ പ്രണയക്കതിരലകൾ ഇരുൾ മാറ്റുന്നു മനസ്സിൽ മകരക്കുളിരല ചൂടി മലർമുല്ലകൾ താവും മധുരോന്മുഖമണമേകും ഇരവാണി പ്രണയം അമനസ്കമമാവാസിയിൽ അമരുന്നൊരു പാരിൽ ചെറുമിന്നൽ പിണരായി വരും അമര പ്രണയം പ്രണയത്തിനു പകയില്ല കടമില്ലതമൂല്യം പകലോന്റെ തപനത്തിലും ഉരുകാത്തൊരു രത്നം ഒരു പൂവിൽ ഒരു നാരിയിൽ ഒരു കുട്ടിയിലാവാം ഹൃദയത്തിൻ നനവാർന്നൊരു മമത കുളിർവീച്ചി അതുതന്നെ പ്രണയത്തിൻ പരിപാവന പുളിനം അതു പ്രേമക്കതിരാകുന്നൊരു നാരിയിൽ നരനിൽ മതിമോഹന സുതിപാവന ജിതധർമ്മവപുസ്സിൽ കതിരായി കലയായി കുടികൊള്ളും പ്രണയം കതിർവീശി പുൽക്കൊടിയിൽ മലർമല്ലിക നടുവിൽ കുളിരമ്പിളി കരതാരിൽ തിളിമുത്തി പ്രണയം ഹൃദയത്തിൻ നറുചിന്തകൾ ഒരുമിച്ചൊരു ചേർന്നും കഥനക്കടലലയേയും തുഴയുന്നി പ്രണയം പ്രണയിച്ചാൽ പ്രണയിപ്പോർക്കനുവാസര വിജയം മനതാരിൽ കരുതുന്നൊരു മഹസാണി പ്രണയം പ്രണയിച്ചാൽ പ്രണയിപ്പോർക്കനുവാസര വിജയം മനതാരിൽ കരുതുന്നൊരു മഹസാണി പ്രണയം.
1: ജി രാമചന്ദ്രപിള്ള എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി വിജി വിജയകുമാർ അവതരിപ്പിക്കുന്ന കഥയാണ് ചിതറിയ സ്വപ്നങ്ങൾ.
2: 5 മണിക്ക് ഉണർന്നതാണ് ശോഭന, അത് പതിവാണ്. പോരെങ്കിൽ ഇന്ന് ഗ്രാമസഭയുള്ള ദിവസമാണ്. കഴിഞ്ഞയാഴ്ചയാണ് വാർഡ് മെമ്പർ നോട്ടീസ് നൽകിയത്. അതിദരിദ്രരായവരുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുണ്ട്. 11-ാം തീയതി ചേച്ചി തീർച്ചയായും വരണം. റേഷൻ കാർഡും കൊണ്ടുവരണം. പോകും മുമ്പ് എല്ലാ ജോലികളും തീർത്ത് 100 മീറ്റർ അകലെയുള്ള പൊതു ടാപ്പിൽ നിന്ന് വെള്ളവും ശേഖരിച്ചു വെക്കണം. ശോഭനയ്ക്ക് 10 മണിക്ക് വെള്ളം നിലയ്ക്കും. പിന്നെ പിറ്റേന്ന് രാവിലെ 6 മണിക്കേ വരൂ. തോടിനോട് ചേർന്നാണ് വീട്. ഒരു മഴ പെയ്താൽ തന്നെ വീടിനുള്ളിൽ വെള്ളം കയറും. തോട്ടിലെ വെള്ളം ആരും ഉപയോഗിക്കാറില്ല. ദേഹത്ത് വീണാൽ വല്ലാതെ ചൊറിഞ്ഞു തടിക്കും. അത്രയ്ക്ക് മലിനമാണ്. വീട്ടിനുള്ളിലേക്ക് മഴക്കാലത്ത് വെള്ളം കയറാതിരിക്കാൻ 4 അടി ഉയരത്തിൽ ഒരു പടവ് കെട്ടുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി തേടി നടന്നത് 3 വർഷം. ഓരോരോ കാരണങ്ങളാൽ അവരത് ഒഴിവാക്കി. നടക്കില്ലെന്നുറപ്പായപ്പോൾ രാമചന്ദ്രൻ ആ പ്രതീക്ഷയുടെ മുകളിൽ നിസ്സഹായതയുടെ കരിങ്കൽ ചീളുകൾ പാകി. ശുപാർശ ചെയ്യാൻ തനിക്കാരുമില്ലല്ലോ എന്ന് അയാൾ സങ്കടത്തോടെ ഓർത്തു. 4 മുളങ്കമ്പിൽ ഉറപ്പിച്ച് തകരഷീറ്റ് മേഞ്ഞതാണ് വീട്. വീടെന്ന് പറയാനാവില്ല, കയറിക്കിടക്കാനൊരിടം. അത്രമാത്രം. മകളുടെ വിവാഹത്തിന് വിഘാതമായി നിന്നതും ആ വീട് തന്നെ. ശോഭന 3-4 പശുക്കളെ വളർത്തിയിരുന്നു. അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് കുറച്ചു പണം ബാങ്കിൽ നിക്ഷേപിച്ചു. മകളുടെ വിവാഹം നടത്താൻ ആ പണം മതിയാവും. ജീവിതം അങ്ങനെ തപ്പിത്തെറഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കിഡ്നി സംബന്ധമായ വിഷമതകൾ ശോഭനയെ അലട്ടിത്തുടങ്ങിയത്. പശുക്കളെ വിൽക്കാതെ നിവൃത്തിയില്ലായിരുന്നു. പശുവിനെ വിറ്റയിൽ നിന്ന് കുറച്ച് പണം കൂടി ബാങ്കിൽ നിക്ഷേപിച്ചു. വേണമെങ്കിൽ ഒരു ചെറിയ വീട് വയ്ക്കാനുള്ള പണം ബാങ്കിലുണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വീടല്ല, മകളുടെ വിവാഹമാണ്. അതുകൊണ്ട് അവരതിന് തുനിഞ്ഞില്ല. ഒരു പയ്യൻ മകളെ വന്ന് കണ്ടു. മകൾക്ക് ചേരും, പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുണ്ട്, തരക്കേടില്ലാത്ത ശമ്പളം, എല്ലാവർക്കും ഇഷ്ടമായി. സംസാര മധ്യത്തിൽ വീടിനെക്കുറിച്ച് പരാമർശമുണ്ടായി. പെണ്ണിൻ്റെ വീട് നോക്കേണ്ട കാര്യമില്ല, പെണ്ണിനെ ഞങ്ങൾ കൊണ്ടുപോവുകയല്ലേ. വിവാഹത്തിന് അതൊരു തടസ്സമല്ല. ചെറുക്കൻ്റെ അച്ഛൻ്റേതായിരുന്നു അഭിപ്രായം. ആർക്കും മറിച്ചൊരഭിപ്രായം ഉണ്ടായില്ല. അവർ സ്വർണമോ പണമോ ആവശ്യപ്പെട്ടുമില്ല. മോൾക്ക് അത്യാവശ്യം വേണ്ട ആഭരണങ്ങൾ അണിയിക്കുക, കൂടുതലൊന്നും വേണ്ട. അഥവാ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ നിന്നൊരു പീഡനമുണ്ടാവില്ല. ജീവിക്കാനൊരു വരുമാനം അവനുണ്ട്. കല്യാണ ചെലവിനൊന്നും പണം വേണ്ട. അതൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്. കല്യാണമെന്നൊക്കെ പറയുന്നത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മാത്രം ആവശ്യമല്ലല്ലോ. അവരുടെ നിലപാടറിഞ്ഞപ്പോൾ ശോഭനയും കുടുംബവും വളരെ സന്തോഷിച്ചു. സുഹൃതം ചെയ്ത ജന്മമാണ് തങ്ങളുടേതെന്ന് അവർ ആശ്വസിച്ചു. 2 മാസത്തിനുള്ളിൽ വിവാഹം നടന്നു. ആഭരണങ്ങളും കല്യാണ ചെലവും വീട് കാണലും ഒക്കെയായി കാത്തു സൂക്ഷിച്ചിരുന്ന പണം തീർന്നു. ഇതിനിടയിലാണ് വീടിൻ്റെ ധനസഹായത്തിനായി അപേക്ഷ സമർപ്പിച്ചത്. വെള്ളപ്പൊക്കത്തിൽ നിന്നും ക്യാമ്പിലെ ജീവിതത്തിൽ നിന്നും ഒരു മോചനം. അത്രമാത്രമേ അവർ ആഗ്രഹിച്ചുള്ളൂ. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടാണ് രാമേന്ദ്രൻ പഞ്ചായത്തിലെത്തുക. നിരാശയോടെ തിരിച്ചു പോരും. നിങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടല്ലോ ഈ വാർഡിൽ. ഇത്തവണ മനോഹരനാണ് വീട് അനുവദിച്ചത്. അടുത്ത വർഷം തീർച്ചയായും രാമചന്ദ്രനായിരിക്കും. വാർഡ് മെമ്പർ രാമേന്ദ്രൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. 4ാമത്തെ വർഷമാണ് ആശ്വസിപ്പിക്കൽ. രാമേന്ദ്രൻ്റെ നെഞ്ചു പിടഞ്ഞു. ഒരു വീടെന്ന സ്വപ്നം അയാളുടെ മുന്നിൽ തകർന്നു വീഴുകയായിരുന്നു മണൽ കൂമ്പാരം പോലെ. ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അന്ന് രാത്രിയിലാണ് കടുത്ത നെഞ്ചുവേദന രാമചന്ദ്രൻ അനുഭവപ്പെട്ടത്. 2 കിലോമീറ്ററിനപ്പുറമുള്ള ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നകന്നിരുന്നു. കാര്യപ്രാപ്തിയോ പ്രായത്തിനൊത്ത മാനസിക വളർച്ചയോ ഇല്ലാത്ത മകനെയും രോഗിയായ ഭാര്യയെയും തനിച്ചാക്കി രാമേന്ദ്രൻ വിട പറയുമ്പോൾ പ്രകൃതി പോലും നിശ്ചലം നിന്നു. സർക്കാരിൽ നിന്ന് എല്ലാ മാസവും കിട്ടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുടുംബം പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകുന്നത്. ബാക്കി ആവശ്യങ്ങൾക്കുള്ള പണം മകളുടെ ഉത്തരവാദിത്തമായി. മകളുടെ ഭർത്താവ് മനുഷ്യത്വമുള്ളവനായതുകൊണ്ട് അയാളുടെ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു തുക മിച്ചം വെച്ച് അമ്മയ്ക്ക് നൽകിയിരുന്നു. ചികിത്സ അതിൽ ഒതുങ്ങി നിന്നു. 6 കിലോമീറ്റർ അകലെയുള്ള ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചാണ് ഗ്രാമസഭ. അവിടേക്ക് നടന്നു പോകാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയായിരുന്നില്ല ശോഭനയ്ക്ക്. അതുകൊണ്ട് ഓട്ടോയിൽ 120 രൂപ കൊടുത്ത് സ്കൂളിലെത്തി. എല്ലാവരും വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തകരും പൗരപ്രമാണിമാരും പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരും സന്നിഹിതരായിരുന്നു. പിന്നെ 7ാം വാർഡിലെ BPL ഉൾപ്പെട്ടവരും. ഈശ്വരപ്രാർത്ഥനയ്ക്ക് ശേഷം സഭാ നടപടികൾ ആരംഭിച്ചു. താൽക്കാലിക ലിസ്റ്റിൽ ഉൾപ്പെട്ട അതിദരിദ്രരായവരുടെ പേര് വിവരം പ്രസിഡന്റ് വായിച്ചു. 8 പേരാണ് 7ാം വാർഡിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ശോഭനയുടെ പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സാമ്പത്തിക സ്ഥിതിയും ജീവിത സാഹചര്യങ്ങളുമൊക്കെ പ്രസിഡന്റ് വിശദീകരിച്ചു. ലിസ്റ്റിനെ പറ്റി ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ശോഭനയുടെ നെഞ്ചു പുടഞ്ഞു. കണ്ണു നിറഞ്ഞു തുളുമ്പി. സാരിത്തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ച് യോഗ നടപടികൾ അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ശോഭന എഴുന്നേറ്റു. സർ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കാൻ ദയവുണ്ടാകണം എന്ന മുഖവുരിയോടെ പറഞ്ഞു തുടങ്ങി. അതിദരിദ്രരെ തെരഞ്ഞെടുത്തത് എന്തടിസ്ഥാനത്തിലാണെന്നറിയാൻ താല്പര്യമുണ്ട്. 4 മുളങ്കാലിൽ ഉറപ്പിച്ചിരിക്കുന്ന തകരഷീറ്റ് മേഞ്ഞ, മഴ പെയ്താൽ ചോർന്ന് നിൽക്കുന്ന എൻ്റെ വീട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നല്ലൊരു കാറ്റ് വന്നാൽ നിലം പതിക്കാവുന്ന വീട്, മഴ പെയ്താൽ ക്യാമ്പിലേക്ക് താമസം മാറ്റേണ്ട ഗതികേട്. എൻ്റെ വരുമാനം, ജീവിത സാഹചര്യം ഒക്കെ അറിയാത്തവരായി ഈ വാർഡിൽ ആരാണുള്ളത്? വോട്ട് ചോദിക്കാൻ മാത്രം വരുന്ന പാർട്ടി മെമ്പർമാരുണ്ടല്ലോ, അവർക്കും ഇതൊന്നും അറിവില്ലെന്നുണ്ടോ? തികട്ടി വന്ന സങ്കടത്തിരകൾ ശോഭനയെ തളർത്തിയെങ്കിലും സഭ ഒന്നാകെ ഞെട്ടിത്തിരിച്ചു നിൽക്കെ അവർ തുടർന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നിങ്ങൾക്കിഷ്ടമുള്ളവർക്കും നിങ്ങളുടെ പാർട്ടിക്കാർക്കും മാത്രമാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്. അർഹതപ്പെട്ടവർക്കൊന്നുമില്ല. ജനങ്ങളുടെ ഉന്നമനത്തിനായി അപ്പപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തും. പക്ഷേ അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും അവരവരുടെ ഇഷ്ടക്കാരെ മാത്രം തിരികെ കയറ്റും. ഇക്കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിനൊന്നും മെനക്കെടില്ലായിരുന്നു. എനിക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയാൻ വയ്യി. എനിക്കിനി നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഇതാ നിങ്ങളുടെ അന്ത്യയോജന റേഷൻ കാർഡ്. ഇതിനി വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളാം. ഇനി വോട്ട് തേടി എൻ്റെ വീട്ടിലേക്ക് വരേണ്ട. എല്ലാവരും സ്തബ്ധരായിരിക്കെ അധ്യക്ഷൻ്റെ മേശപ്പുറത്ത് റേഷൻ കാർഡ് വെച്ച് ശോഭന ഇറങ്ങി നടന്നു ഉറച്ച കാൽവയ്പുകളോടെ.
1: ചിതറിയ സ്വപ്നങ്ങൾ വിജയ വിജയകുമാർ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത ശ്യാമപുഷ്പം.
3: ഉത്സവാഘോഷത്തിലാൾ തിരക്കിൽ കണ്ടു കരിമഷി പോലെ നിറമുള്ള ബാലനെ. ഏഴെട്ടു വയസ്സുണ്ടാം കൂരിരുൾ പെറ്റിട്ട തുണ്ടുപോൽ ഇരിപ്പുണ്ടു മുന്നിലെ തിരക്കേറും വീഥിയിൽ ബഹളങ്ങളിൽ. കണ്ണിൽ നനവുണ്ട് മുഖമാകെ വേദന.

പൂക്കുന്നു, മുഖങ്ങളിലെല്ലാം ആനന്ദത്തിരയിളക്കം, ആർപ്പുവിളി ചെണ്ടക്കലാശത്തിൻ ഭേരികൾ, നാവിൽ കൊതിയൂറും ഗന്ധങ്ങൾ വീശുന്നു, എല്ലായിടത്തും പുഞ്ചിരിപ്പാൽ കടലാളുന്നു. ലോകത്തിൻ ദുഃഖങ്ങൾ ആകെയുറഞ്ഞ പോൽ ബാലകൻ ഇരിപ്പുണ്ടു പൊടിയിൽ വെറും മണ്ണിൽ. അരികത്ത് ഈച്ചയാർക്കുന്നു, അടുത്താകെ മാലിന്യക്കൂനകൾ കൂറകൾ. അല്പമകലെ ചാവാലി നായ്ക്കൾ തിമിർക്കുന്നു, നിലാവിൻ്റെ ചിരിയില്ലാരാവുപോൽ മുന്നിലെ പകപ്പിൻ്റെ ഭാവിയിലേക്കു കണ്ണുപായിച്ചിരിക്കുന്നു. കുരുന്നു കതിർക്കുടം ആ കിശോരകൻ കല്ലുകൾ പെറുക്കിക്കളിക്കുന്നു ചുറ്റിനും, കുട്ടികൾ പുത്തനാം കളിപ്പാട്ടം വാങ്ങുന്നു. ബലൂണുകൾ പീപ്പികൾ കൈകളിലേന്തി അവരാഹ്ലാദത്തിൻ മലർപ്പുഴ നീന്തുന്നു. പാവകൾ പന്തുകൾ

0: ചാഞ്ചാടിച്ചു ബാല്യങ്ങൾ നീങ്ങവേ ആശയാൽ നോക്കുന്ന കണ്ണുകൾ താഴുന്നു. മുന്നിലാളുകൾ നെയ്യപ്പം തിന്നവെ കൊതിയോടെ നോക്കും പിഞ്ചുമുഖമങ്ങുമങ്ങുന്നു. മുകളിലെ കത്തുന്ന തീവയിൽ ബാലൻ്റെ ജീവിതം പോലെ കനക്കുന്നു ചിതറുന്നു. എല്ലുകൾ എഴുന്നൊരാ ദേഹത്തിലെ പിടപിടെ മുറിവിൻ്റെ ചോരത്തിടമ്പുകൾ തിണർക്കുന്നു. വ്രണത്തിൻ്റെ ചലമൂറും ലിപികൾ തുടുക്കുന്നു. ബാലൻ്റെ മുന്നിൽ വിരിച്ചിട്ട ചേലതൻ തുണ്ടിൽ നാലഞ്ചു വെണ്ണാണ്യം മാത്രം തിളങ്ങുന്നു. നീറ്റലിന്നക്കാഴ്ചയുപേക്ഷിച്ചു ഉത്സവ പകലിൻ്റെ ആമോദവാസന്ത തീരത്തേക്കു ഞാൻ നടക്കുന്നു. തിരികെ വരുമ്പോൾ ഒരു പിഞ്ചുരോദനം നെഞ്ചിൽ കുന്തമുന പോലെ കുത്തുന്നു. ഭീമാകാരനൊരുവൻ കയ്യിലെ ചുള്ളി ചുഴറ്റുന്നു. ചാട്ടവാറുപോൽ അക്കൊച്ചുദേഹത്തിൽ കനലിൻ്റെ തീനാമ്പുപോലെ ചുള്ളിപ്പിടിക്കുന്നു. ആരാവോ രണ്ടാമത്തെ അച്ഛനോ ആ സ്വർണ ബാല്യത്തെ മോഷ്ടിച്ച കള്ളനോ ഭിക്ഷാടന കുബേരനോ? ആ കൊച്ചു നിലവിളി ആനന്ദമേളത്തിലാണ്ടുപോയി. ആ കൊച്ചു കണ്ണുനീർ ലോകത്തിനാഹ്ലാദ തീരത്തു മാഞ്ഞുപോയി. നാളേറെ കൊഴിഞ്ഞുപോയി ഇന്നുമൻ ഹൃദയത്തിൽ ചാട്ടുളിത്തീമുന കോർക്കുന്ന നോവുപോൽ. ആ കുഞ്ഞുരോദനം വീണ്ടും ഉയർക്കുന്നു. ആ കുഞ്ഞു പൈതൽ ഇന്നുണ്ടാമോ അറിവീല. എവിടെയോ കനലിന്മേൽ നടപ്പുണ്ടാം, എവിടെയോ കനലിന്മേൽ നടപ്പുണ്ടാം. ഉത്സവക്കൂട്ടത്തിലാൾത്തിരക്കിൽ എൻ്റെ കണ്ണുകൾ ആ പിഞ്ചുപയ്യനെ നിഷ്ഫലം തേടുന്നു. ഉത്സവാഘോഷത്തിമിർപ്പുകളിൽ ആ പിഞ്ചു വേദന തികട്ടുന്നു, കണ്ണു പിൻവാങ്ങുന്നു. വേദന തികട്ടുന്നു, കണ്ണു പിൻവാങ്ങുന്നു.
1: ശ്യാമപുഷ്പം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത കൊല്ലാതിരിക്കുക.
0: അരുതുമർത്യ നിന്നിഷാദ നീതി കുഴിലിൻ പാട്ടിനോടും ഇപ്പുഴതൻ ചിരിയോടും മാമരമെഴുതും തണലിനോടു അരിയൊരീ ധര നിന്നുയിരേകിയ മാതാവ് അറിക ഇതു നിൻ കിടപ്പാടം അന്നദാതാവു ജീവൻ. പൂവാടിയൂഷര മരുഭൂമിയായിക്കായിക ആഴിതൻ ചാരത്തുദയാസ്തമയങ്ങളുറവെടുക്കട്ടെ. പൂങ്കാറ്റിൻ തലോടലേറ്റുമി പുൽമേടിൻ്റെ ശയ്യാതലങ്ങളിൽ വീണുറങ്ങുക. മകരമഞ്ഞാടയാൽ പുതച്ചും നിലാവിൻ്റെ വെൺകുളിർ ചന്ദന ചിന്തു നെറ്റിയിലണിഞ്ഞും സ്വച്ഛ സമാധിയിലുറങ്ങുക. മാങ്കനിയുയിരിൽ നിറച്ച തേന്നുണഞ്ഞും കോലക്കുഴലിൻ സ്വരധാര സ്രവിച്ചും ഇരുൾക്കാട്ടിലായിരം താരകപ്പൂക്കളെ കൺപാർത്തും ഈ ഭൂമിതൻ സിരകളിലൊരു സ്പന്ദനമാവുക. കൊല്ലാതിരിക്കുക, കൊല്ലാതിരിക്കുക. ഉൾപ്പൂവിലുറങ്ങും ശാന്തിതീരങ്ങൾ ഉണർത്തുക. കൈവിരൽ ചേർത്തുകൊണ്ടൊരു മറ തീർക്കുക. ഒരു മയിൽ നീങ്ങുക. പതിരായി പൊലിയാതെ വിളവായി മാറുക. കതിരായി പുലരുക. ജീവൻ്റെ വെട്ടം കൊളുത്തിപ്പടർത്തുക. ജീവൻ്റെ വെട്ടം കൊളുത്തിപ്പടർത്തുക. ഒടുവിൽ ഒരു മരുപ്പച്ച തേടി നാം നീങ്ങുന്നു. ഒടുവിൽ ഒരു കുളിരുറവ തേടി നാം കേഴുന്നു. ഒടുവിൽ ഒരു മരുപ്പച്ച തേടി നാം നീങ്ങുന്നു. ഒടുവിൽ ഒരു കുളിരുറവ തേടി നാം കേഴുന്നു.
1: ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ശ്രീകല പി എഴുതി അവതരിപ്പിച്ച കഥയാണ് അവളും ഞാനും തമ്മിൽ.
2: സന്ധ്യ ചുവന്ന പട്ട് നീട്ടി വിരിച്ചിരിക്കുന്നു. കിഴക്കേ മുറ്റത്തേക്കുള്ള ജനാലകൾ തുറന്നിട്ടാൽ കിണറ്റിൻകരയിലെ ചവിട്ടുകല്ലിൽ കമിഴ്ത്തിയ ഇരുമ്പു തൊട്ടിയും വട്ടത്തിൽ ചുറ്റിയ കയറും അതിനരികെയായി ഗന്ധർവമുല്ല ഇറങ്ങനെ പൂത്തു നിൽക്കുന്നതും കാണാമായിരുന്നു. മൂക്കിലൂടെ ഹൃദയം തുളച്ചു കയറുന്ന അതിൻ്റെ പരിമളം ആസ്വദിച്ചു നിൽക്കെ ഞാൻ ശോഭയെക്കുറിച്ചോർത്തു. പണ്ട് ഈ വീട്ടിൽ വന്നിട്ടുള്ളപ്പോൾ പലപ്പോഴും അവൾക്ക് ഈ പൂക്കൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ എനിക്ക് ആരായിരുന്നു?

കൂടപ്പിറപ്പോ സ്നേഹിതയോ അറിയില്ല. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ, കൂടെ ജനിക്കണമെന്നില്ല, ഒരുമിച്ച് വളരണമെന്നില്ല, ഒരേ സ്കൂളിലോ കോളേജിലോ പഠിക്കണമെന്നുമില്ല. പുറമേയുള്ള ഞാനും അകമേയുള്ള ഞാനും ജീവിതം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണെന്ന് പരസ്പരം മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും ഓരോ ബന്ധവും അഴകുള്ളൊരു കഥയാകാൻ. മനസ്സിനെ മേയാൻ വിട്ടയിടത്തൊക്കെയും എന്നും ഒരു പച്ചത്തുരുത്തുപോലെ അവളെന്ന ചിത്രം എന്നിൽ മായാതെ നിന്നിരുന്നു. ജീവിതപ്രയാണത്തിൻ്റെ പടപ്പാച്ചിലുകൾക്കിടയിൽ ഞങ്ങൾ തമ്മിൽ കുറേയേറെ കാലം കാണാതെയായി, ഒന്നും അറിയാതെയായി. എങ്കിലും ഒട്ടുമേ ആളിക്കത്താത്ത, അണഞ്ഞു പോകാത്ത എന്തോ ഒന്ന് ഞങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാവാം. ആ സ്നേഹം സത്യമുള്ളതുകൊണ്ടുമാവാം. അതിൻ്റെ തിളക്കം ഒരിക്കലും മങ്ങിയിരുന്നില്ല. മനസ്സിൻ്റെ അടരുകൾക്കിടയിലെവിടെയോ ആ ഒരു മയിൽപ്പീലീഴ വീർപ്പുമുട്ടിക്കിടന്നിരുന്നു. കൊന്നച്ചെടികൾ അതിരിട്ടു നിൽക്കുന്ന വളപ്പിലും മാമ്പഴവും പുള്ളിവെയിലും പൊഴിയുന്ന മുറ്റത്തും വീട്ടിനു ചുറ്റും പൊക്കിക്കെട്ടിയ സിമ്മൻറ്റിട്ട തിട്ടപ്പുറത്തുമൊക്കെ ഇരമ്പിമറിയുന്ന അനുഭവങ്ങൾ പങ്കുവച്ചും കോവൂരിൻ്റെയും ഡോക്ടർ ഷെർലി വാസുവിൻ്റെയും പുസ്തകങ്ങൾ വായിച്ചും ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡിനെക്കുറിച്ച്, അത് നൽകിയ അന്താളിപ്പിനെക്കുറിച്ച് ആഴ്ചകളോളം ചർച്ച ചെയ്തും ചോറ് വാർക്കാൻ മറന്ന്, കറി വെക്കാൻ മറന്ന്, നേഴ്സറിയിൽ പോയിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യഥാസമയത്തിന് പോയി വിളിക്കാൻ പോലും മറന്ന്, എത്രയെത്ര ദിവസങ്ങൾ! ഓർമ്മകൾക്ക് പോലും വല്ലാത്തൊരാവേശം. പുറത്ത് സന്ധ്യയുടെ ചുവപ്പ് രാത്രിയുടെ ഇരുട്ടിൽ അലിഞ്ഞമർന്നു. ജനാലവിരികളെ തള്ളിമാറ്റി ചെറിയ തണുത്ത കാറ്റ് കൈവിരലുകളാൽ എന്നെ തൊട്ടു, ഒപ്പം നേർത്ത മഴത്തുള്ളികളും. അല്പസമയം കൂടെ അങ്ങനെ തന്നെ നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ മഴപ്പാറ്റകൾ മുറിക്കുള്ളിലെ വെളിച്ചം കണ്ട് ആർത്തു വരുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു നിൽക്കെ ക്ലോക്കിനടിയിൽ നിന്നും ആണിയിൽ തൂങ്ങി നിന്ന ഫോട്ടോ ഫ്രെയിമുകൾക്കു പിന്നിൽ ഞൊടിയിടയിൽ ചാടി വീണ പല്ലികൾ അവയുടെ കഴുത്തിന് പിടിച്ചു വിഴുങ്ങി. ഞാൻ ലൈറ്റണച്ച് കട്ടിലിൽ അലസമായി കിടന്നു. പുറത്ത് മഴ കനക്കുന്നു. മുല്ലപ്പൂക്കൾ അടർന്നു വീണു കാണുമോ, നാളത്തേക്ക് മൊട്ടുകൾ ഇനിയും ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ അപ്പോഴും വെറുതെ ആശങ്കപ്പെട്ടു. ഇടയ്ക്കിടെ ചില വെള്ളിവേരുകൾ മാനത്ത് കത്തിക്കാളുന്നുണ്ടായിരുന്നു. മനസ്സിൽ ശോഭയോടൊത്തുള്ള ചില ഓർമ്മകളും. ചനച്ച മാങ്ങാപ്പൂളി ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂട്ടിത്തിരുമി പങ്കിട്ടു തിന്നും അടുക്കളത്തിണ്ണയിലും വരാന്തയിലും കിണറ്റിൻകരയിലും എന്റെ അമ്മായിയമ്മയുടെ കണ്ണു വെട്ടിച്ച് സംസാരിച്ചും പൊട്ടിച്ചിരിച്ചും പരസ്പരം കണ്ണിൽ നനവാർന്ന കാതിൽ ആശ്വാസത്തിന്റെ തേന്മഴ പോലെ സാന്ത്വനങ്ങൾ കൈമാറിയ മറവിക്ക് വിട്ടുകൊടുക്കാനാകാത്ത ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന മൂന്നാല് വർഷങ്ങൾ. ഒരു ശസ്ത്രക്രിയാനന്തരം പരിശോധനയ്ക്കയച്ചതിൻ്റെ റിസൾട്ട് വരുവോളം വല്ലാതെ വിഷമിച്ച് അനാവശ്യ ചിന്ത കാരണമുള്ള ഉത്കണ്ഠയുടെ കുമിളകൾ എന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ച ഒരവസരത്തിൽ ആശങ്കകൾ പങ്കുവച്ചതും ഞാൻ അവളോടായിരുന്നു. അവൾ പറഞ്ഞത്, കുട്ടി ഒന്നും കാണില്ല, നീ വെറുതെ പേടിക്കുന്നതാണ്, അല്ലെങ്കിൽ തന്നെ ഒരു പനി വന്നാലും മതി മരിക്കാനെന്നിരിക്കെ ഇതോർത്ത് വ്യാകുലപ്പെടേണ്ട ആവശ്യമെന്താണ്? ഇനി അഥവാ മരിക്കാനാണെങ്കിൽ പോലും നിനക്ക് കൂട്ടിന് ഞാനും വരും എന്നാണ്. എന്റെ കവിളിൽ തഴുകിയ ആ കൈകളിൽ ഞാൻ അമർത്തിപ്പിടിച്ചു. എനിക്ക് അവൾ ആരൊക്കെയോ ആയിരുന്നു. എന്റെ ഛായ ഏറ്റവും നന്നായി തെളിഞ്ഞു കണ്ടത് ഞാൻ അവളുടെ കണ്ണുകളിലായിരുന്നു. അത്രമേൽ സാന്ദ്രമായി കൂട്ടിയിണക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇതിനിടെ മുഖാമുഖം കാണാതെ ഒന്നും പറയാതെ വർഷങ്ങൾ കുറേ കടന്നുപോയി. എന്തിനെന്നറിയില്ല, ഞങ്ങൾക്കിടയിലൊരു വേലികെട്ടി ഉറപ്പിക്കാൻ ചിലർ സദാ ജാഗരൂകരായിരുന്നു. അപ്പോഴും അവളെന്ന സ്നേഹം ചോർന്നു പോകാതിരിക്കാൻ ഞാൻ ആത്മാവിൻ്റെ വിരൽത്തുമ്പുകളാൽ പൊത്തിപ്പിടിച്ചിരുന്നു. ഈയിടെ വളരെ യാദൃച്ഛികമായി വീണ്ടും ഒരു ഹലോവിളിയിൽ കൂടിക്കാഴ്ചയിൽ അടരുകൾ ഇളകി കണ്ണുകളിൽ ഹൃദയത്തിൽ നീർക്കിനിഞ്ഞ് വീണ്ടും ഞങ്ങൾ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. മനസ്സിൽ തളം കെട്ടി നിന്നതൊക്കെയും തുളുമ്പിപ്പോയി. കാലത്തിൻ്റെ അയക്കോലിൽ നിന്നൂർന്നു വീണുപോയ വർഷങ്ങളെ ഞാൻ പെറുക്കിക്കൂട്ടി. പുറത്ത് ഗേറ്റ് തുറക്കുന്ന കരകര ശബ്ദം കേൾക്കാം. എണ്ണ തീർന്ന വിജാഗിരികൾ വല്ലാതെ കാറിക്കരഞ്ഞു. എഴുന്നേറ്റുപോയി നോക്കണമെന്നുണ്ട്. പക്ഷേ ഭൂതകാലം എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഇന്നും എന്റെ അലമാരയിലെ ഏറ്റവും നല്ല സാരികൾ അവൾ എനിക്ക് വാങ്ങിത്തന്നവയാണ്. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചിയുള്ളതായി എനിക്ക് തോന്നിയ ഭക്ഷണം സ്നേഹത്തോടെ ചിരിച്ച മുഖമോടെ

0: അവൾ എനിക്ക് വിളമ്പിത്തന്നവയാണ്. ഞാൻ കണ്ടതിൽ വച്ച് ഏറെ കുസൃതിയും അലിവുള്ളവളും അഹങ്കാരിയും അവൾ തന്നെയായിരുന്നു. ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, അന്യായങ്ങളെ എതിർത്ത് നിൽക്കാൻ, എന്നെ എനിക്ക് തന്നെ തിരിച്ചറിയുവാൻ അവളാണ് എന്നെ ആദ്യം പഠിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോഴുള്ള ഈ ഞാൻ അവളിൽ നിന്നും വീണ്ടും പൊട്ടിക്കിളിർക്കുകയായിരുന്നു.
1: അവളും ഞാനും തമ്മിൽ ശ്രീകല പി എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുക.

0: ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേർണലുകളും ലഭ്യമാക്കുക. സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക. നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക. സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക. ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോദ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോദ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഏഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വട്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളുടെ ഈ യാത്ര മനുഷ്യത്വത്തിലൂന്നിയുള്ള സാമൂഹ്യ സേവനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ ജനങ്ങളിലെത്തുകയും അതിലൂടെ ജനങ്ങൾക്ക് പൊതുജീവിതം ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയ്യ മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ

0: വ്യവസായ മേഖല എന്നിവരുൾപ്പെട്ട പങ്കാളികളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടർ വീക്ക് 2026 സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ ജലവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കാൻ കഴിയൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവുമടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരുചി സിംഗ് കമൽജീത് സഖ്യമാണ് ഇന്ത്യക്ക് 2-ാം സ്വർണം നേടിക്കൊടുത്തത്. മണിപ്പൂർ, നാഗാലാന്റ്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 1958 സായുധ സേനാ നിയമം 6 മാസത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ നിയമം ബാധകമാകും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിയിലുള്ള പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്ററാക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പ്രഭാത സന്ധ്യ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ദൈവമല്ല, അത് ഒരു അത്ഭുതകരമായ കെമിക്കൽ ഡിറ്റക്ടർ അഥവാ രാസവസ്തുക്കളെ തിരിച്ചറിയുന്ന വസ്തു കൂടിയാണ്. മൂക്കിനുള്ളിൽ പ്രത്യേക ഭാഗത്ത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അഥവാ ഘ്രാണശക്തി തിരിച്ചറിയുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഗന്ധത്തിൻ്റെ തന്മാത്രകൾ ഇവയുമായി ഇടപഴകുമ്പോൾ ഒരു വൈദ്യുത സിഗ്നൽ രൂപപ്പെടുന്നു. ഈ സിഗ്നൽ നമ്മുടെ ഓൾഫാക്ടറി ബൾബ് വഴി തലച്ചോറിലെത്തുന്നു. തലച്ചോർ അതിനെ തിരിച്ചറിഞ്ഞ് പറയുന്നു, ഇത് റോസാപ്പൂവിൻ്റെ മണം, ഇത് കാപ്പിയുടെ മണം, ഇത് പുകയുടെ മണം, ഇത് ഗ്യാസ് ചോരുന്നതിൻ്റെ മണം. അങ്ങനെ ഒരു ചെറിയ രാസതന്മാത്ര നമ്മുടെ തലച്ചോറിൽ ഒരു വലിയ അനുഭവമായി മാറുന്നു. എല്ലാ ഗന്ധങ്ങളും ഒരുപോലെയാണോ? അല്ല. ഓരോ വസ്തുവിനും അതിൻ്റേതായ ഗന്ധമുണ്ട്, ഓരോ വസ്തുവിനും അതിൻ്റേതായ രാസകണികകൾ, രാസതന്മാത്രകളുണ്ട്. ഉദാഹരണത്തിന്, വാനിലിൻ എന്ന തന്മാത്രയാണ് വാനിലയുടെ പ്രത്യേക ഗന്ധത്തിന് കാരണം. ലെമണീൻ എന്ന തന്മാത്ര സിട്രസ് ഫ്രൂട്ടുകളിൽ, അതായത് ഓറഞ്ച്, ലെമൺ തുടങ്ങിയവയുടെ ഗന്ധത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മെന്തോളാണ് പെപ്പർമിൻറ്റിൻ്റെ പ്രത്യേക തണുത്ത അനുഭവവുമായി ബന്ധപ്പെട്ട പ്രധാന തന്മാത്ര, അതായത് ഗന്ധം സമം രസതന്ത്രം. ഒരു പൂവിൻ്റെ സുഗന്ധത്തിന് പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ഒരു പഴത്തിൻ്റെ മണത്തിന് പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ഒരു പെർഫ്യൂമിൻ്റെ മണത്തിന് പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ചിലപ്പോൾ ദുർഗന്ധത്തിന് പിന്നിലും കെമിസ്ട്രി തന്നെയാണ്. നല്ല മണം, മോശമണം, ഇതാരാണ് തീരുമാനിക്കുന്നത്? ഇവിടെ രസകരമായ ഒരു കാര്യത്തിലേക്ക് വരാം. ഒരു ഗന്ധത്തെ നല്ല മണം എന്നും മറ്റൊന്നിനെ മോശം മണം എന്നും പറയുന്നത് എല്ലായ്പ്പോഴും തന്മാത്രകൾ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല. നമ്മുടെ തലച്ചോറും അതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ചന്ദനത്തിൻ്റെ ഗന്ധം ഒരാൾക്ക് വളരെ ഇഷ്ടമായിരിക്കാം, മറ്റൊരാൾക്ക് അത് അത്ര ഇഷ്ടമാകണമെന്നില്ല. ചിലർക്ക് പെട്രോളിൻ്റെ ഗന്ധം പോലും കൗതുകകരമായി പ്രിയപ്പെട്ടതായി തോന്നാം. ചിലർക്ക് ആശുപത്രിയുടെ പ്രത്യേക ഗന്ധം പഴയ ഓർമ്മകൾ ഉണർത്താം. അതായത്, ഒരു ഗന്ധത്തിൻ്റെ അനുഭവത്തിൽ രസതന്ത്രത്തിന് മാത്രമല്ല മനഃശാസ്ത്രത്തിനും ഓർമ്മയ്ക്കും വലിയ പങ്കാണുള്ളത്. ഗന്ധവും ഓർമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഇതാണ് ഗന്ധത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ പ്രത്യേകത. ഒരു പഴയ പുസ്തകം തുറക്കുമ്പോൾ വരുന്ന മണം, മഴ പെയ്തതിന് ശേഷം മണ്ണിൽ നിന്നുയരുന്ന ഗന്ധം, ഒരു പഴയ പെർഫ്യൂമിൻ്റെ ഗന്ധം, ഇവയെല്ലാം നമ്മെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതിന് ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ ഓൾഫാക്ടറി സിസ്റ്റം അഥവാ ഘ്രാണശക്തി തിരിച്ചറിയുന്ന തലച്ചോറിലെ ഭാഗം, ലിംബിക് സിസ്റ്റം എന്നാണ് ഇതിനോട് അറിയപ്പെടുന്നത്, ഇതിനോട് വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ലിംബിക് സിസ്റ്റം നമ്മുടെ ഇമോഷനുകളെ, മെമ്മറിയെ, അതായത് നമ്മുടെ വികാര വിചാരങ്ങളെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചില ഗന്ധങ്ങൾ മറ്റേതൊരു സെൻസറി എക്സ്പീരിയൻസിനേക്കാളും ശക്തമായി പഴയ ഓർമ്മകളെ ഉണർത്തുന്നത്. ഒരു മണം, ഒരു നിമിഷം, ഒരോർമ്മ, ഒരു വ്യക്തി, ഒരു കാലഘട്ടം, ഒരു സ്ഥലം, എല്ലാം ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചെത്താം. ഇനി എല്ലാവർക്കും പരിചിതമായ ഒരു ഗന്ധത്തിലേക്ക് വരാം. അത് മഴയുടെ ഗന്ധമാണ്. വേനൽക്കാലത്ത് ഏറെ നാൾ മഴയില്ലാതെ നിന്ന ശേഷം ആദ്യ മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന ആ പ്രത്യേക മണം, അതിനെ സാധാരണയായി പെട്രിക്കോർ എന്നാണ് വിളിക്കുക. മഴത്തുള്ളികൾ മണ്ണിൽ പതിക്കുമ്പോൾ മണ്ണിലുള്ള ചില ബാഷ്പശീലമുള്ള സംയുക്തങ്ങൾ വായുവിലേക്ക് ഉയരുന്നു. അതോടൊപ്പം ജിയോസ്മിൻ എന്ന സംയുക്തവും ആ മണ്ണിൻ്റെ പ്രത്യേക ഗന്ധത്തിന് പ്രധാന കാരണമാകുന്നു. ജിയോസ്മിൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏകദേശം ഭൂമിയുടെ ഗന്ധമുള്ളത് എന്ന ആശയത്തോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മഴയ്ക്ക് ശേഷം മണ്ണിൻ്റെ മണം വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് മഴയ്ക്ക് ശേഷം കൂടുതൽ മണം അനുഭവപ്പെടുന്നത്? ഇത് ഒരു ശാസ്ത്രരഹസ്യമാണ് കേട്ടോ. മഴത്തുള്ളികൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ വളരെ ചെറിയ വായു കുമിളകൾ രൂപപ്പെടുകയും അവ പൊട്ടുമ്പോൾ ചില ബാഷ്പശീലമുള്ള പദാർത്ഥങ്ങൾ അഥവാ വോളറ്റൈൽ സബ്സ്റ്റൻസസ് അടങ്ങിയ ചെറിയ എയറോസോൾ എന്നറിയപ്പെടുന്ന കണികകൾ വായുവിലേക്ക് ഉയരുകയും ചെയ്യും. അവ നമ്മുടെ മൂക്കിലെത്തുമ്പോൾ നമ്മൾ പറയുന്നു, ആഹാ, മഴയുടെ ഗന്ധം. ഇവിടെ പോലും നമ്മുടെ അനുഭവത്തിന് പിന്നിൽ രസതന്ത്രവും ഭൗതികശാസ്ത്രവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ ലോകത്തേക്ക് പോകാം. ഒരു പെർഫ്യൂം അഥവാ സുഗന്ധദ്രവ്യം എന്നത് ഒരൊറ്റ കെമിക്കൽ കോമ്പൗണ്ട് അഥവാ രാസ സംയുക്തമല്ല,
പല ആരോമാറ്റിക് സംയുക്തങ്ങളുടെ കൃത്യമായ മിശ്രണം

സംസ്കൃതമാണ്. അരോമ എന്ന വാക്കിന് ഗന്ധം എന്നാണ് അർത്ഥം. പെർഫ്യൂമുകൾ നിർമ്മിക്കുമ്പോൾ സാധാരണയായി മൂന്ന് തരത്തിലുള്ള നോട്ടുകളെ കുറിച്ച് പറയാറുണ്ട്. ആദ്യത്തേത് ടോപ്പ് നോട്ട് ആണ്, പെർഫ്യൂം ഉപയോഗിച്ച ഉടൻ അനുഭവപ്പെടുന്ന ഗന്ധമാണിത്. രണ്ടാമത്തേത് മിഡിൽ നോട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞ് പ്രധാനമായി അനുഭവപ്പെടുന്ന ഗന്ധമാണിത്. അടുത്തത് ബേസ് നോട്ടാണ്, കൂടുതൽ സമയം നിലനിൽക്കുന്ന ഗന്ധമാണിത്. അതിനാൽ ഒരു പെർഫ്യൂം ഉപയോഗിച്ചാൽ ആദ്യത്തെ 5 മിനിറ്റിൽ അനുഭവപ്പെടുന്ന ഗന്ധവും ഒരു മണിക്കൂറിന് ശേഷം അനുഭവപ്പെടുന്ന ഗന്ധവും വ്യത്യസ്തമായിരിക്കാം. ഇതിൻ്റെ കാരണം പെർഫ്യൂമിലടങ്ങിയിരിക്കുന്ന വിവിധ തന്മാത്രകൾക്ക് വ്യത്യസ്ത ബാഷ്പശീലമാണ് എന്നതാണ്. ചില തന്മാത്രകൾ വേഗത്തിൽ വായുവിലേക്ക് പോകുന്നു, ചിലത് കൂടുതൽ നേരം നിലനിൽക്കും. ഇതാണ് പെർഫ്യൂം കെമിസ്ട്രിയിലെ ഒരു പ്രധാന ആശയം. എന്തുകൊണ്ടാണ് ചില ഗന്ധങ്ങൾ വളരെ ദൂരത്തു നിന്നും അനുഭവപ്പെടുന്നത്? ഇതും വോളറ്റിലിറ്റി അഥവാ ബാഷ്പശീലവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾ എളുപ്പത്തിൽ വാതകാവസ്ഥയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൻ്റെ ഗന്ധം വായുവിലൂടെ എളുപ്പത്തിൽ നമ്മുടെ മൂക്കിലെത്താം. അതായത് വാതക അവസ്ഥയിലുള്ള കണികകൾക്ക് വ്യാപനശേഷി പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് ചില ബാഷ്പശീലമുള്ള പദാർത്ഥങ്ങളുടെ ഗന്ധം മുറിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് എത്തുന്നത്. ഉദാഹരണത്തിന്, ഒരു മുറിയിൽ പെർഫ്യൂം സ്പ്രേ ചെയ്താൽ കുറച്ച് സമയത്തിനകം മുറിയിലുടനീളം അതിൻ്റെ ഗന്ധം അനുഭവപ്പെടും. ഇവിടെ തന്മാത്രകൾ വായുവിലൂടെ ഡിഫ്യൂഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗന്ധം തിരിച്ചറിയുന്നതിൽ തലച്ചോറിൻ്റെ പങ്കെന്താണ്? ഇത് മറ്റൊരത്ഭുതമാണ്. നമ്മുടെ മൂക്കിന് 1000 കണക്കിന് വ്യത്യസ്ത ഗന്ധങ്ങളെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ അതിന് പിന്നിൽ ഒരു മണം തിരിച്ചറിയുന്ന ഒറ്റ റിസപ്റ്റർ അഥവാ സ്വീകാരി മാത്രമല്ല ഉള്ളത്. വ്യത്യസ്ത ഗന്ധമുള്ള തന്മാത്രാ സ്വീകാരികളുടെ വ്യത്യസ്ത കൂട്ടുചേരലുകളാണ് ഇത് സജീവമാക്കുന്നത്. അതായത് വ്യത്യസ്ത ഗന്ധങ്ങളെ തലച്ചോർ ഒരു പാറ്റേണാക്കി അത് തിരിച്ചറിഞ്ഞാണ് ഗന്ധം തിരിച്ചറിയുന്നത്. അതിനാൽ നമ്മുടെ ഘ്രാണശക്തി ഈ ഗന്ധം തിരിച്ചറിയാനുള്ള തലച്ചോറിൻ്റെ സവിശേഷതയും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ആ മണം നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു പാട്ടിൻ്റെ കുറച്ച് സ്വരങ്ങൾ കേട്ടാൽ പാട്ട് തിരിച്ചറിയുന്നത് പോലെയാണിത്. ചില രാസ സിഗ്നലുകൾ ലഭിച്ചാൽ തലച്ചോർ ഗന്ധം തിരിച്ചറിയും. മൃഗങ്ങളുടെ ലോകത്ത് ഗന്ധത്തിൻ്റെ ശക്തി എന്താണ്? മനുഷ്യരെക്കാൾ വളരെ ശക്തമായ ഘ്രാണശക്തി അഥവാ ഓൾഫാക്ടറി എബിലിറ്റിയുള്ള നിരവധി മൃഗങ്ങളുണ്ട്. നായ്ക്കളുടെ ഘ്രാണശക്തി അതിൻ്റെ മികച്ച ഉദാഹരണമാണ്. മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയാത്ത വളരെ ചെറിയ അളവിലുള്ള ചില തന്മാത്രകൾ പോലും നായ്ക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് പരിശീലനം ലഭിച്ച നായ്ക്കളെ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രകൃതിയിൽ പല മൃഗങ്ങൾക്കും ഗന്ധം ഒരു ആശയവിനിമയ ഉപാധി കൂടിയാണ്. ഭക്ഷണം കണ്ടെത്താൻ, അപകടം തിരിച്ചറിയാൻ, സ്വന്തം കൂട്ടത്തെ തിരിച്ചറിയാൻ, പ്രജനന പങ്കാളിയെ കണ്ടെത്താൻ ഒക്കെ ഗന്ധം സഹായിക്കുന്നുണ്ട്. ഗന്ധം ഒരു മുന്നറിയിപ്പും കൂടിയാണ് കേട്ടോ. ഗന്ധം എല്ലായ്പ്പോഴും സന്തോഷത്തിനുള്ള സന്ദേശമല്ല, അത് ചിലപ്പോൾ അപകടത്തിൻ്റെ അടയാളം കൂടിയാണ്. ഉദാഹരണത്തിന്, പാചകവാതകത്തിൽ ലീക്കുണ്ടായാൽ അത് തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി ശക്തമായ ഗന്ധമുള്ള ഈഥൈൽ മെർക്യാപ്റ്റെയിൻ ചേർക്കാറുണ്ട്. പാചകവാതകത്തിലെ പ്രധാന വാതകങ്ങൾക്ക് സ്വാഭാവികമായി ശക്തമായ ഗന്ധമില്ലാത്തതിനാൽ ഇത്തരം ഗന്ധം നൽകുന്ന വസ്തുക്കൾ കൂടി ചേർക്കാറുണ്ട്. അതിനാൽ ഒരു പ്രത്യേക ഗന്ധം നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മുന്നറിയിപ്പായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു പ്രധാന കാര്യം, അപരിചിതമായ രാസവസ്തുക്കൾ ഒരിക്കലും നേരിട്ട് മണത്ത് തിരിച്ചറിയാൻ ശ്രമിക്കരുത് എന്നാണ്. കെമിസ്ട്രി ലാബിൽ പോലും നേരിട്ട് മണത്ത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അധ്യാപകൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ഗന്ധമില്ലാത്ത വസ്തുക്കളുണ്ടോ? തീർച്ചയായും ഉണ്ട്. എല്ലാ വസ്തുക്കൾക്കും മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ഗന്ധമുണ്ടാകണമെന്നില്ല. ഒരു വസ്തു ബാഷ്പശീലമുള്ളതല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തന്മാത്രകൾക്ക് നമ്മുടെ ഘ്രാണശക്തി തിരിച്ചറിയുന്ന കണികകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ഗന്ധം അനുഭവപ്പെടണമെന്നില്ല. അതുകൊണ്ട് മണമില്ല എന്നത് അപകടമില്ല എന്നതിൻ്റെ സൂചനയല്ല. ചില അപകടകരമായ വസ്തുക്കൾക്ക് മനുഷ്യർക്ക് ശ്രദ്ധിക്കാവുന്ന ഗന്ധമില്ല. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ലബോറട്ടറിയിൽ ഗന്ധത്തെ മാത്രം ആശ്രയിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. ഗന്ധവും രുചിയും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രുചി അനുഭവിക്കുന്നത് നമ്മുടെ നാവിൻ്റെ മാത്രം പ്രത്യേകത കൊണ്ടാണെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ രുചിയും ഗന്ധവും

0: ചേർന്നാണ് ഫ്ലേവർ രൂപപ്പെടുന്നത്. മൂക്കടച്ചു പിടിച്ച് ഒരു ഭക്ഷണം കഴിച്ചു നോക്കൂ, അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഫ്ലേവർ വളരെ കുറവായി അനുഭവപ്പെടും. ജലദോഷം ഉള്ളപ്പോൾ ഭക്ഷണത്തിന് രുചി കുറഞ്ഞതായി തോന്നുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അതായത് നമ്മുടെ നാവ് ടേസ്റ്റ് തിരിച്ചറിയുന്നു, മൂക്ക് അതിൻ്റെ അരോമയെ, സുഗന്ധത്തെ തിരിച്ചറിയുന്നു. ഇവ രണ്ടും ചേർന്നാണ് ഭക്ഷണത്തിൻ്റെ പൂർണ്ണ അനുഭവം രൂപപ്പെടുന്നത്. ഒടുവിലായി ഒരു കാര്യം കൂടി നോക്കാം. നമുക്ക് ചുറ്റുമുള്ള ലോകം രാസതന്മാത്രകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. നാം ശ്വസിക്കുന്ന വായുവിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, പൂക്കളിൽ, മഴയ്ക്ക് ശേഷമുള്ള മണ്ണിൽ, പെർഫ്യൂമിൽ, കാപ്പിയിൽ, പഴങ്ങളിൽ, എവിടെയും കെമിസ്ട്രിയാണ്. പക്ഷേ കെമിസ്ട്രി എന്നത് ഇക്വേഷനുകൾ, ഫോർമുലകൾ, റിയാക്ഷനുകൾ എന്നിവയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിൻ്റെ പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ഒരു പൂവിൻ്റെ സൗന്ദര്യം കണ്ണുകൾ കാണുന്നു, പക്ഷേ അതിൻ്റെ സുഗന്ധം മൂക്ക് തിരിച്ചറിയുന്നു. ഒരു പഴയ പെർഫ്യൂം ഒരു നിമിഷം കൊണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മയെ തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഗന്ധം വെറും ഒരു സെൻസേഷൻ അല്ല, അത് രസതന്ത്രവും ജീവശാസ്ത്രവും മനഃശാസ്ത്രവും ഓർമ്മയും തമ്മിലുള്ള ഒരു അത്ഭുതകരമായ പാലമാണ്. നാം ഒരു പൂവിൻ്റെ മണം ആസ്വദിക്കുമ്പോൾ നമ്മുടെ മൂക്ക് വെറും ഒരു മണം തിരിച്ചറിയുകയല്ല ചെയ്യുന്നത്, ഒരു ചെറിയ രാസതന്മാത്ര, ഒരു നാഡീ സിഗ്നൽ ആകുന്നു. ഈ സിഗ്നൽ ഒരു അനുഭവമായി മാറുന്നു, ആ അനുഭവം ഒരു ഓർമ്മയായി മാറുന്നു. അങ്ങനെ ഒരു ചെറിയ തന്മാത്ര നമ്മുടെ മനസ്സിൽ ഒരു വലിയ ലോകം സൃഷ്ടിക്കുന്നു. ഇതാണ് ഗന്ധങ്ങളുടെ രസതന്ത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ അത്ഭുതം.
1: ഗന്ധങ്ങളുടെ രസതന്ത്രം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഉന്മേഷ് ബി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: This is Akashvani, Thiruvananthapuram. Good evening, listeners. September 25, 2026 is observed as World Pharmacist Day. Connecting science with care and medicines with healing, the pharmacists are often said to be the health partakers and guardians of public health. Based on this occasion, today we have an informative talk by Dr. Shiny Dominic, Professor and Head, College of Pharmaceutical Sciences, Government Medical College, Thiruvananthapuram. The topic is Pharmacist Partakers in Health. Let's listen to her.
4: The International Pharmaceutical Federation observes World Pharmacist Day on 25th September of every year to highlight the vital contribution of pharmacists to global health. This year's theme for World Pharmacist Day is Empowering Pharmacists for Healthier Futures. We all know the duty of a doctor and who is a nurse, but the general public does not have a clear picture about a pharmacist. A pharmacist is not just a person who gives medicines from a medical shop. He is an expert in every aspect of medicines and should be addressed as a partner in health. After diagnosing the disease, doctors prescribe medicines and patients collect them from a pharmacist. In olden days, for many diseases, treatment options were limited and the number of medicines was also less. Also, due to many reasons, the number of people approaching doctors was limited. As a result, doctors had ample time to counsel their patients about the medicines they prescribed. So, in olden days, the duty of a community pharmacist was just to dispense the drugs prescribed by doctors. Now, the

സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അൺലൈക്ക് ഇൻ ദ പാസ്റ്റ്, ഈവൻ ഫോർ മൈനർ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസസ് എവരി വൺ സീക്സ് മെഡിസിൻസ്. മോറോവർ, ബിക്കോസ് ഓഫ് ഇന്നവേഷൻസ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആൻഡ് റിസർച്ച് ആൻഡ് ഡ്യൂ ടു ഹെവി കോമ്പറ്റീഷൻ ഇൻ ദിസ് ഫീൽഡ്, ന്യൂ ഡ്രഗ്സ് ആർ മാർക്കറ്റഡ് ഓൺ എ ഡെയിലി ബേസിസ് ഫോർ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ആൻഡ് ഹാർട്ട് ഡിസീസസ്. വി ഹാവ് മെനി കമ്പനീസ്, മെനി കോമ്പിനേഷൻസ് ആൻഡ് മൾട്ടിപ്പിൾ ബ്രാൻഡ് നെയിംസ്. അറ്റ് ദ സെയിം ടൈം, ആസ് പ്രസന്റ് ഡേ ഡോക്ടേഴ്സ് ആർ വെരി ബിസി, ഇറ്റ് ഹാസ് ബിക്കം ഇമ്പോസിബിൾ ഫോർ ദം ടു എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഓഫ് മെഡിസിൻസ് ടു എവരി പേഷ്യൻറ്റ്. ദാറ്റ് ഈസ് വൈ ദ റോൾ ഓഫ് എ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ഹാസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എവർ. Today's pharmacist has to work as the guardian of safe medicines. He is the person who checks whether the medicine you get is counterfeit or adulterated. Besides, the pharmacist is always available to counsel patients on various aspects such as how to take the drug, at what time to take it, for how long to take it, whether it can be taken with food or other drugs, and what to do if any side effects develop. This type of patient counseling is very important, especially for diabetic patients taking insulin, asthmatic patients using inhalers, and for frequent users of painkillers and antibiotics, in order to avoid common mistakes in drug administration and to prevent future adverse effects. Even though an efficient doctor correctly diagnoses the disease, to cure the disease, the right drug has to be given at the right time, in the right dose, and for the right duration. The pharmacist is the competent health professional to ensure that the treatment is implemented exactly as prescribed by the doctor. He is always available to help patients to improve their compliance and thereby speed up the recovery process. Also, for minor ailments like toothache, menstrual pain, common cold and cough, indigestion, skin fungal infections, etc., which can be managed with over-the-counter drugs, that is, the drugs which do not need prescription, pharmacists are the most accessible health professionals in any society. Besides, we know that the problem of antibiotic resistance, that is, the emerging resistance of deadly microorganisms against common antibiotics, is a very serious challenge in fighting serious infections. In this scenario, a pharmacist can play an important role by not dispensing antibiotics without a valid prescription, by giving proper counseling to patients on the importance of completing the course of antibiotics, and by educating the public against the irrational use of antibiotics. Moreover, pharmacists have an important role in preventing and reporting the side effects of drugs. Apart from community pharmacies, many pharmacists work in hospitals as clinical pharmacists, closely associated with doctors and nurses. In that setup, their main role is dose adjustment for specific categories of patients. For example, those suffering from kidney disease, very young and very old patients. In addition to their role in hospital and community pharmacies, many pharmacy professionals are directly involved in roles connected with drugs, even though they are not visible to the public. The pharmacy professionals engage

ഗോപാലൻ ജോസഫിനോട് പറഞ്ഞു: പപ്പുവായിരിക്കും ചോറെടുത്തുണ്ടത്. മത്തായി പറഞ്ഞു: ഞാനിനിയിവിടെ ചോറ് കൊണ്ടുവന്ന് വയ്ക്കുകയില്ല. കുറേ നേരത്തേക്ക് ഇക്കാര്യമായിരുന്നു കുട്ടികളുടെ സംസാരവിഷയം. അധ്യാപകന്മാർ തങ്ങളുടെ മുൻപിലിരിക്കുന്ന ശിശുക്കളുടെ മുഖത്ത് സൂക്ഷ്മദൃഷ്ടികളയച്ചു കള്ളനെ കണ്ടുപിടിക്കാൻ. ആ പാഠശാലയുടെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി. സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പുമുണ്ടായില്ല. ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു: കളവ് പാപമാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കാനൊക്കുകയില്ല. മോഷണം ഒരു ചീത്തശീലമാണ്, അറിവില്ലാതെ അത് ചെയ്തുപോയാൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പു ചോദിക്കണം. എന്നാൽ ഞാൻ ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും. ഒരിക്കൽ തെറ്റ് ചെയ്തത് മറയ്ക്കാൻ സാധിച്ചാൽ പിന്നെയും അത് ചെയ്യാൻ തോന്നും. അങ്ങനെ നിങ്ങൾ ചീത്ത കുട്ടികളായിപ്പോകും, ഒടുവിൽ കള്ളന്മാരാകും. കള്ളന്മാരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? താൻ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ? കുട്ടികൾ: ഉണ്ട് സർ. ഇല്ല? ഉണ്ട്. ആ, അതാ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞേക്കിൻ. ആരും കുറ്റമേറ്റില്ല. ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കി. ആരും ഏറ്റില്ല. പിന്നെ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു: നീ എടുത്തോ? നീ? നീ? അടുത്ത കുട്ടി? നീ? ഇല്ല, ഇല്ല, ഇല്ല. ഞാൻ വീട്ടിൽ പോയി ഉണ്ടു. ഞാൻ ചോറ് കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെ കുട്ടികൾ നിഷേധിച്ചു. 180 കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിന് ഒരു പോരായികയായി. സഹാധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. കുട്ടികൾക്ക് നാലിലെ സാറിനെ ഭക്തിയാണ്, പേടിയാണ്. നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ട്. മാനേജർക്ക് കാര്യമാണ്. ഇൻസ്പെക്ടർക്ക് തൃപ്തിയാണ്. വിഫലയത്നനായ പ്രഥമാധ്യാപകൻ മഞ്ഞളിച്ച മുഖവുമായി തന്റെ പൊളിഞ്ഞ കസാലയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. ഒരു കണക്ക് ബോർഡിൽ ചെയ്തത് തെറ്റിപ്പോയി. ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ശരിയായ ഉത്തരം അദ്ദേഹം നിരസിച്ചു കളഞ്ഞു. നേരമായെന്ന് ഒരു സഹാധ്യാപകൻ വന്ന് പറഞ്ഞ ശേഷമാണ് 10 മിനിറ്റ് താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണികിലുക്കാൻ അദ്ദേഹം ഓർത്തത്. എല്ലാവരും പിരിഞ്ഞു. കെട്ടിടം അടച്ചുപൂട്ടാൻ തൂപ്പുകാരൻ കാത്തുനിന്നു. 1 സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതുവരെ ഒരെഴുത്ത്. എഴുത്തു നിർത്തി അദ്ദേഹം ഇറങ്ങി. രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർക്ക് ഇങ്ങനെയൊരു കത്ത് കിട്ടി. മാനേജർ അവർഗൾക്ക്: നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്തുണ്ടു കളഞ്ഞു. വലിയ പോരായികയായിപ്പോയി. ഇതിനു മുൻപ് ഇങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 30 കഴിഞ്ഞല്ലോ. ഇന്ന് ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം. പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട് മോഷ്ടിക്കാനാണെങ്കിൽ. വിശന്നിട്ട് ആരെങ്കിലും എടുത്തതായിരിക്കും. എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികളുണ്ടായിരുന്നു. അത്രമേൽ കൊച്ചുകുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാൻ ഇടയില്ല. അത്ര ചെറിയ കുഞ്ഞുങ്ങളിത് ചെയ്യുമോ? ഒരു മുതിർന്ന കുട്ടിയാണെങ്കിലും എത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യന്റെ ചോറെടുത്തുണ്ണുക. കാലത്ത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടുവരുന്ന കുട്ടികൾ ഈ സാഹസത്തിന് മുതിരുകയില്ല. കാലത്ത് പട്ടിണിയായിരുന്നവന് ഉച്ചയ്ക്കെന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവന്റെ അമ്മ കരുതും. അവനിങ്ങനെ കട്ടുണ്ണേണ്ട. കാലത്തും ഉച്ചയ്ക്കുമൊക്കെ പട്ടിണിയാണെങ്കിൽ അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയില്ല. വഴിയിലെങ്ങാനും വീണുപോയെങ്കിലോ? ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരുപക്ഷെ ഒരു മാമ്പഴമോ ഒരു മധുര നാരങ്ങയോ മോഷ്ടിച്ചെന്ന് വരാം. ചോറ് മോഷ്ടിക്കുക! ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ്! ഇല്ല, ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടു തിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ചപട്ടണിക്കാരുണ്ട്. അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല, അധ്യാപകരുമല്ല, അന്യരാരും ഇവിടെ വന്നില്ലതാനും. പിന്നെ ആരാ? ഞാനോ? അതെ, ഞാൻ തന്നെ. ഈ സ്കൂളിന്റെ ഭരണാധികാരിയായ ഞാനാണ് ഇത് ചെയ്തത്. 180 ഭാവി പൗരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്കുത്തരവാദിയായ ഞാനാണ്. 5 സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ്. ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായി ഇരിക്കുകയും ചെയ്യേണ്ട ഞാനാണ്.

0: അടുത്ത തലമുറയെ കരുപ്പിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ് ഒരു കുട്ടിയുടെ ഉച്ചയ്ക്കുള്ള ആഹാരം കട്ടു തിന്നത്, ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. അങ്ങേക്ക് എന്നെപ്പറ്റി അവജ്ഞ മാത്രമല്ല കോപവും തോന്നുന്നുണ്ടായിരിക്കും. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചോറു മോഷ്ടിക്കപ്പെട്ടതിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിന്ന വിശന്നുവാടിയ ആ 6 വയസ്സുള്ള കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു. ഒരു പട്ടിയെപ്പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാനിതിനു മുൻപ് തന്നെ ഇത് ചെയ്തു പോയേനെ. അതിനുള്ള ആവശ്യമുണ്ടാകാഞ്ഞിട്ടല്ല, ചെയ്തില്ലെന്നു മാത്രം. എന്റെ കൂട്ടുകാരാരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ആവശ്യമില്ലായികയല്ല, അപമാന ഭീരുതയാണ്. ഞാൻ അതിന്റെ അപ്പുറത്തേക്കും കടന്നു. ഞാൻ ജനിച്ചുപോയില്ലേ, എനിക്കും ജീവിക്കണ്ടേ? 30 കൊല്ലമായി ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്നറിയാമോ? നിങ്ങളതെന്തിനറിയണം അല്ലേ? ആരും അറിയേണ്ട. അറിയേണ്ടെന്ന് വച്ചാലും ഒരിക്കലെല്ലാവരും അറിയും. 8 പേരുള്ള ഒരു കുടുംബത്തിന് 30 ദിവസത്തേക്ക് ഈ വിലക്കൂടുതൽ കാലത്ത് 12 രൂപ. കുട്ടികൾക്ക് മാതൃകയായിരിക്കണം, ഒരു സ്കൂൾ ഭരിക്കണം, തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം, മാനവും മര്യാദയുമായി ജീവിക്കണം. എനിക്കുമുണ്ട് അമ്മയും അച്ഛനും, വൃദ്ധരായി പ്രവൃത്തിശക്തി നശിച്ചവരായിട്ട്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും എന്നെ ആശ്രയിച്ചിട്ട്. എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും നിങ്ങളെപ്പോലെ. ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു. മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരാഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്നു വീണുപോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ, ആരുടെയെങ്കിലും ആകട്ടെ, 3 മണിക്കൂർ മുൻപ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തന്റെ 3-4 ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് ഇതിനുത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം, പക്ഷേ എന്നോട് നിങ്ങളൊന്നു പറയിൻ, ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു?
1: മൊഴിയാപ്പൊരു കഥയിൽ ഇതുവരെ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ഭാസ്കരൻ വരികളെഴുതി, MB ശ്രീനിവാസൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം ഓപ്പോൾ.

പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പൂങ്കുടി ചോദിച്ചു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കുടി ചോദിച്ചു.

0: ആകാശവാണി മെഹഫിൽ.
1: सुरों का एक ऐसा समंदर जिसकी हर लहर में एक नया एहसास हो. അതെ, ഓരോ ഓളത്തിലും പുതുമയുടെ തണുപ്പ് സമ്മാനിക്കുന്ന ഗായിക. അതായിരുന്നു ആശാ ഭോസ്ലെ.

ആയിരം ഭാവങ്ങളുടെ ഗായികയെന്ന് സംഗീതലോകം അവരെ വിശേഷിപ്പിച്ചത് വെറുതെ അല്ല. ഒട്ടനവധി സിനിമാ ഗാനങ്ങൾ കൊണ്ട് നമ്മെ രസിപ്പിച്ച ആശാ ഭോസ്ലെയുടെ ഗസൽ ലോകത്തിലേക്കുള്ള പ്രയാണമാണ് ഇന്നത്തെ മഹഫിലിൽ. ജി ആജ് ഹം ബാത് കരേംഗേ ആശാ ജി കി സിന്ദഗി ഓർ ഉൻകെ ഗസലോ കെ ഉസ് സുഹാനേ സഫർ കി ജിസ്നെ ഭാരതീയ സംഗീത് കോ ഏക് നയാ ആയാം ദിയാ.

1933 സെപ്റ്റംബർ 8 മഹാരാഷ്ട്രയിലെ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ആശാ ഭോസ്ലെ ജനിച്ചത്. നാടക സംഗീതജ്ഞനായ പണ്ഡിത് ദീനാനാഥ് മങ്കേഷ്കറിന്റെ മകൾ. എന്നാൽ ചെറുപ്പകാലത്തുണ്ടായ കുടുംബപരമായ പ്രതിസന്ധികളിലും ജീവിത പോരാട്ടങ്ങളിലും അവർ തളർന്നു. സംഗീതമാണ് അവരെ കരുത്തുറ്റവളാക്കിയത്. ചേച്ചി ലതാ മങ്കേഷ്കറിന്റെ നിഴലിൽ ഒതുങ്ങിപ്പോകാതെ സ്വന്തമായൊരു തനിമയും ആലാപന ശൈലിയും കെട്ടിപ്പടുക്കാൻ ആശാജിക്ക് സാധിച്ചു. മെലഡികളും റോക്കും ഫോക്ക് ഗാനങ്ങളും ഒക്കെ പാടി തരംഗമുണ്ടാക്കിയ അവർ ഗസലുകളുടെ ലോകത്തേക്ക് കടന്നപ്പോൾ കേട്ടത് പക്ഷേ ഭാവസാന്ദ്രമായ സ്വരമായിരുന്നു.

ആശാ ഭോസ്ലെയുടെ ഗസൽ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ 1981 ഉമ്രാവ് ജാൻ എന്ന ചിത്രത്തെ മാറ്റുനിർത്താൻ കഴിയില്ല. ആശാജിയെ കൊണ്ട് സംഗീത സംവിധായകൻ ഖയാം വളരെ സാവധാനത്തിലുള്ള ക്ലാസിക് ഭാവങ്ങളുള്ള ഗസലുകളാണ് പാടിച്ചത്.

ആശയ്ക്ക് പാടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ക്ലാസിക്കൽ സംഗീതം മുതൽ പോപ്പ് വരെയുള്ള ഏത് ശൈലിയും അവർക്ക് അനായാസമാണ്. എന്നാൽ അവരുടെ ഗസലുകളിൽ കേൾക്കുന്ന ആ ഭാവവും സൂക്ഷ്മതയുമാണ് അവരെ വേറിട്ട് നിർത്തുന്നത്. ഇങ്ങനെ പറഞ്ഞത് ഖയാം തന്നെ. ഷെഹരിയാർ കേ ലിഖേ ഉൻ അൽഫാസോ കോ ആശാ ജി നെ ജിസ് നസാകത് സേ ഗായാ വോ ആജ് ഭീ ദിലോ മേ ഉത്നാ ഹി ഉമംഗ് പേദാ കർതാ ഹേ.

സിനിമാ ഗസലുകൾക്ക് പുറമെ മറ്റ് ഗസൽ ആൽബങ്ങളിലും ആശാ ഭോസ്ലെ പിന്നീട് തരംഗം സൃഷ്ടിച്ചു. ആർ ഡി ബർമൻ ആശാ ഭോസ്ലെ കൂട്ടുകെട്ടിൽ പിറന്ന ഗസൽ ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു. ജഗ്ജീത് സിംഗിനൊപ്പവും മെഹ്റാബ് പോലെയുള്ള ആൽബങ്ങൾ ആശാജി ചെയ്തു. അതിലൂടെ തന്റെ ആലാപനശേഷി എത്രത്തോളം ആഴമുള്ളതാണെന്ന് അവർ തെളിയിച്ചു. വരികളിലെ സൂക്ഷ്മഭാവങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനുള്ള അവരുടെ കഴിവ് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു.

18-ലധികം ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ അവർ ആലപിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മവിഭൂഷൺ, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവ നേടി അവർ ഈ സംഗീത ലോകത്തിന്റെ നെറുകയിലുമെത്തി.

നമുക്കറിയാം, ഗസൽ ആലാപനത്തിൽ ഏറ്റവും പ്രധാനം ഉറുദു വാക്കുകളുടെ കൃത്യമായ ഉച്ചാരണവും വരികളിലെ ഭാവം നമ്മിലേക്ക് എത്തിക്കലുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മേഖലയിൽ ആശാ ഭോസ്ലെ കാണിച്ച സൂക്ഷ്മത പ്രശംസനീയമാണ്. വരികൾക്കിടയിലെ ചെറിയ ഇടവേളകളും ശ്വാസോച്ഛ്വാസത്തിന്റെ നിയന്ത്രണവും വഴി ഗസലിന്റെ വികാരം കൂടുതൽ തീവ്രമാക്കാൻ ഈ ഗായികയ്ക്ക് കഴിഞ്ഞു.

ഗുലാമലിയോടൊപ്പവും ആശാ ഭോസ്ലെ പാടിയ ഗാനങ്ങൾ വേറിട്ടതായി. ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായ ഗസലുകളിൽ ഗുലാമലിയുടെ ഹർക്കത്തുകൾക്ക് അനുയോജ്യമായി ഒട്ടും പിന്നിലല്ലാതെ ആശയും പാടി.

ഞാൻ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. എന്നാൽ ഗസലുകൾ പാടുമ്പോൾ ആത്മാവ് സംഗീതവുമായി ഒന്നിക്കുന്നതുപോലെ. കാരണം ഗസലുകൾ കേവലം പാട്ടുകളല്ല, മറിച്ച് വികാരങ്ങളുടെ കഥപറച്ചിലാണെന്ന് പറഞ്ഞത് ആശാ ഭോസ്ലെ തന്നെയാണ്.

കഠിനമായ ജീവിത പോരാട്ടങ്ങളിൽ നിന്നു തുടങ്ങി ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യഹരിത ശബ്ദമായും ഗസൽ ആലാപനത്തിലെ അനുപമ സാന്നിധ്യമായും ആശാ ഭോസ്ലെ മാറിയത് വരും തലമുറകൾക്ക് എന്നും വലിയൊരു പ്രചോദനമാണ്. രണ്ടായിരത്തി 2026 April 12 തന്റെ 92 വയസ്സിൽ ഈ ലോകത്തു നിന്ന് അവർ വിടവാങ്ങിയെങ്കിലും 8 പതിറ്റാണ്ടുകളോളം നമ്മെ തഴുകിയ ആ ശബ്ദം ഇന്ത്യൻ സംഗീതത്തിന്റെ ചരിത്രത്തിൽ എന്നും മുഴങ്ങി നിൽക്കുമെന്നതിൽ സംശയമില്ല.

എന്റെ സംഗീതമാണ് എന്റെ ശ്വാസം. അതെന്ന് നിലയ്ക്കുമോ അന്ന് ഞാൻ പ്രകൃതിയുടെ സംഗീത ശകലങ്ങളിൽ ഒന്നായി മാറും എന്ന് ആശാ ഭോസ്ലെ പറഞ്ഞതുപോലെ. എത്ര തലമുറകൾ കഴിഞ്ഞാലും ആശാ ഭോസ്ലെ എന്ന പേര് അമരമായി തുടരും എന്ന് ഓരോ സംഗീത പ്രേമികളും ഏറ്റുപറയുന്നു. ആ ഗായികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മെഹഫിൽ ഇവിടെ വിടവാങ്ങുകയാണ്. സഭി ശ്രോതാവുംക്കു ശുഭരാത്രി.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര